പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ಮಾತಾ ಶತ್ರುಪಿದ ವೈರಿ ಏನ ಬಾಲೋ ನ ಪಾಠಿದ ನ ಶೋಭದೆ ಸಭಾ ಮಧ್ಯೆ ಹಂಸ ಮಧ್ಯೆ ಭಗವ ಯಥಾ. മക്കൾക്ക് വീണ്ടും വീതം വിദ്യാഭ്യാസം ചെയ്യിക്കാതെ അച്ഛനെയും അമ്മയെയും ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായി കാണേണ്ടി വരുമെന്ന് പൗരാണികർ വിധിക്കുന്നു. കാരണം അറിവില്ലാതെ കുട്ടികൾ അരിയന്നങ്ങൾക്കിടയിലുള്ള കൊക്കിനെ പോലെ അപമാനിതനായി തീരേണ്ടി വരും. ശൈശവേഭ്യസ്ത വിദ്യാനാം എന്ന് പറയുമ്പോൾ വിദ്യ ശിശുപ്രായത്തിൽ തന്നെ തുടങ്ങണമെന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ആദ്യ ഗുരു അമ്മയത്രേ. മഹാത്മാ ശിവജിൽ വിവേകവും വീറും കൂറും വളർത്തിയെടുത്തത് അമ്മ പറഞ്ഞുകൊടുത്തിരുന്ന നല്ല നല്ല കഥകളിലൂടെയായിരുന്നത്രേ. നല്ല ശീലങ്ങളിൽ വേരൂന്നുവാൻ കുട്ടികളിൽ അത് വികസിപ്പിച്ചെടുക്കാൻ ആശാൻ ബാല്യത്തിലെത്തണമെന്നുമുണ്ട്. പ്രഥമവും പ്രധാനവുമായ രക്ഷാകർത്താവ് അമ്മയെന്നിരിക്കെ വളർച്ചയിൽ വേണ്ടുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് അവരുടെ കഴിവുകളെ നോക്കിക്കണ്ടിറിഞ്ഞ് വികസിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഉണ്ടാക്കിയേ തീരൂ. ഒരു നല്ല ഗുരുനാഥൻ്റെ സാഹചര്യം, ദർശന സ്പർശന സംഭാഷണ ചാതുര്യം ഒരു ദുരാചാരിയെ പോലും നല്ലവനാക്കാൻ സഹായിക്കുന്നു. സത്യം, ധർമ്മം, ദയ തുടങ്ങിയ മാനവിക ഗുണങ്ങൾ തീണ്ടിയിട്ടില്ലാതെ മനുഷ്യർ അരയന്നങ്ങളുടെ കൂട്ടത്തിൽ കൊറ്റിയെപ്പോലെ പരാജിതനും അപമാനിതനുമായി തീരും. വിവേകവും ലക്ഷ്യബോധവുമുള്ള ഒരു മനുഷ്യന് തൻ്റെ ജന്മം പാഴാക്കാതിരിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയേ തീരും. മഹാകവിയായ കാളിദാസൻ ആദ്യം ഒരു വിഡ്ഢിയായിരുന്നുവെന്നും ഒരു വിദ്വത്സദസ്സിൽ വെച്ച് മറ്റു ചില പണ്ഡിതന്മാരുടെ ആസൂത്രിത നീക്കത്തോടെ ഒരു പ്രഭുകുമാരിയെ വിവാഹം കഴിച്ചെന്നും അവിടെ വെച്ച് പല രീതിയിലും അപമാനിതനായ അയാൾ വനത്തിൽ ഒരു കാളിക്ഷേത്രത്തിൽ എത്തപ്പെട്ടെന്നും അറിവില്ലാത്തതുകൊണ്ട് തനിക്കുണ്ടായ ദുഃഖത്തിൽ മനംനൊന്ത് വിളിച്ച കാളീദേവി അറിവ് പകർന്നുകൊടുത്തെന്നും ഐതിഹ്യം പറയുന്നു. ഏതായാലും അപമാനവും പരാജയവും നേരിട്ട കാളിദാസൻ ദേവീകൃപയാലോ തൻ്റെ അക്ഷീണ പരിശ്രമത്താലോ അറിവ് നേടി വിശ്വ മഹാകവിയായി തീർന്നുവെന്ന് സാരം. എല്ലാവരിലും ഇത്തരത്തിലുള്ള ഭാഗ്യനിമിത്തങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ ശാരീരികാരോഗ്യത്തിൽ മാത്രമല്ല മാനസികാരോഗ്യം വളർത്തിയെടുക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പഠിക്കാൻ തരപ്പെടാതെ മോശമായ ജീവിതം നയിക്കേണ്ടി വരുന്ന മക്കളുടെ പ്രധാന ശത്രു എപ്പോഴും അച്ഛനമ്മമാരായിരിക്കുമെന്ന് തീർച്ച. മാതാശത്രു പിതാശത്രു ഏന ബാലോ ന പാഠിത ന ശോഭദേ സഭാമധ്യേ ഹംസമധ്യേ ഭഗോയ.

0: പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ രമേശൻ മാസ്റ്റർ കുടിക്കുമെട്ട രചിച്ച് കുഞ്ഞികൃഷ്ണൻ പരിയാരം ആലപിച്ച പഴശ്ശിക്കു വന്ദനം എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ഗാനതരംഗം, അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, 10:00 വളയം. ഇതിൽ കൂടാളിയിലെ രമേഷിൻ്റെയും പുലിയങ്ങോട്ടെ വിജേഷിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ടീ ടൈം ടോക്ക്. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ രമേശൻ മാസ്റ്റർ കുടുക്കുമെട്ട രചിച്ച കവിത പഴശ്ശിക്ക് വന്ദനം. ആലപിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം.
1: പാദക്കിരുവശം

ജന്മഭൂവിൻ മാനം കാത്തുവയ്ക്കാനായി ജീവൻ ത്യജിച്ചൊരാ സൂര്യശോഭ

0: നിമിഷങ്ങൾ മിന്നിമാഞ്ഞു, എന്നെ മറന്നു ഞാൻ ഒട്ടുനേരം. പിന്നെ പോരാട്ട നിമിഷങ്ങൾ മിന്നിമാഞ്ഞു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രമേശൻ മാസ്റ്റർ കുടിക്കുമിട്ട രചിച്ച കവിത പഴശ്ശിക്ക് വന്ദനം. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 30, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 30 വർഷത്തിലെ 150-ാം ദിനമാണ്. മെയ് 30-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1574 ഹെൻറി 3-ാമൻ ഫ്രാൻസിലെ രാജാവായി. 1871 പാരീസ് കമ്മ്യൂണിന്റെ അന്ത്യം സംഭവിച്ചു. 1917 അലക്സാണ്ടർ 1-ാമൻ ഗ്രീസിലെ രാജാവായി. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനി ഗ്രീസിലെ ക്രീറ്റ് പിടിച്ചടക്കി. കിരാന ഖരാന ശൈലി പിന്തുടർന്നിരുന്ന ഹിന്ദുസ്ഥാനി ഗായിക ഹീരാബായ് ബരോദ്കർ, ഇന്ത്യയിലെ ഒരു അമൂർത്ത ചിത്രകാരനായിരുന്ന KCS പണിക്കർ തുടങ്ങിയവരുടെ ജന്മദിനവും 1860 മുതൽ 1880 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മ, കേരളത്തിലെ പ്രമുഖ സംസ്കൃത പണ്ഡിതനായിരുന്ന K കുഞ്ചുണ്ണിരാജ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 30-നാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നതും അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. അബ്ദുൽ കലാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
2: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JC പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547-07-6082. ഓർക്കുക, ഈയൊരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
3: സോജ സജിത്ത് ആലപിച്ച് നെല്ലൂന്നി കുടികൊള്ളും ഭുവനേശ്വരി എന്ന ഗാനം, രചന നന്ദാത്മജൻ കൊതേരി.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം

0: വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നാവർത്തിച്ച് UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുമെന്ന് ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലർക്കർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. അവധി ദിനങ്ങളിലെ അധ്യയനം നഷ്ടപ്പെടാതിരിക്കാൻ ഇവർക്കായി വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകൾ നടത്തും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ അവധി നൽകുന്നത്. പിണറായി സർക്കാരിന്റെ നവകേരളത്തിനു പകരം UDFന്റെ പ്രഖ്യാപിത ലക്ഷ്യം പുതുയുഗ കേരളമാണെന്ന് നയപ്രഖ്യാപനം വ്യക്തമാക്കി. സാമൂഹിക നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, മാനുഷിക സഹാനുഭൂതിയോടുകൂടിയുള്ള സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും, ഇവ ചേരുന്നതായിരിക്കും പുതുയുഗ കേരളം. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപ നൽകും. ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സാനിറ്ററി നാപ്കിനുകളും പാദരക്ഷകളും നൽകും. തുല്യവേതനം നടപ്പാക്കും. 50-ൽ അധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കായി ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. നിസ്സാര കാരണങ്ങളുടെ പേരിൽ കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കിവിടുന്നതിന് ശാശ്വത പരിഹാരമായി ഉപാധികളില്ലാതെ ഉടമസ്ഥാവകാശം നൽകുമെന്ന് നയപ്രഖ്യാപനം. മുനമ്പം ഭൂമി പ്രശ്നം മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണ് ഇതെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന അനൌദ്യോഗിക വിശദീകരണം. വനിതാ കർഷകരെയും സംരംഭകരെയും കാർഷിക മേഖലയിൽ അണിനിരത്തുന്നതിനായി വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി കാർഷിക ശക്തിയാക്കി മാറ്റും. ഉൽപ്പാദനം, സംസ്കരണം, വിതരണം എന്നിവയിലെല്ലാം വനിതാ കർഷകർക്കും സംരംഭകർക്കും പരിഗണന നൽകാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ബൈപ്പാസുകൾ 4 വരിയിലാക്കുമെന്ന് സർക്കാരിന്റെ നയപ്രഖ്യാപനം. വരുമാനമുണ്ടാക്കുന്ന രീതിയിലാവും ഇവ വികസിപ്പിക്കുക. മുതിർന്ന പൗരന്മാർക്ക് സൗഹൃദപരമായ രീതിയിൽ സംസ്ഥാനത്തെ നഗരങ്ങളെ ഘട്ടംഘട്ടമായി മാറ്റുമെന്നും സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു. നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം സർക്കാർ തള്ളി. ആദ്യ 2 ഘണ്ടമാണ് ബാൻഡിൽ ആലപിച്ചത്. ഇതിൽ അതൃപ്തി അറിയിച്ചും ഭാവിയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടാകരുതെന്ന് കാട്ടിയും ഗവർണർ രാജേന്ദ്ര ആർലർക്കർ സ്പീക്കർക്ക് കത്തു നൽകി. നയപ്രഖ്യാപനത്തിൽ കണ്ടത് സർക്കാരിന്റെ നയരാഹിത്യമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ പേരിനുപോലും പരാമർശിച്ചില്ലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേരളം പുതുയുഗത്തിലേക്ക് ചുവടുവെക്കുകയാണെന്നും ആ നയങ്ങളുടെ പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം കൂടി ശേഷിക്കെ സിദ്ധരാമയ്യയുടെ പടിയിറക്കം. അദ്ദേഹത്തിന്റെ രാജി ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോത്ത് സ്വീകരിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിനെ ഇന്ന് ചേരുന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തെരഞ്ഞെടുക്കും. നീറ്റ് യു ജി ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. CBSEയുടെ പുതിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് തകരാറിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സുരക്ഷിതമാണ്. OSM സംവിധാനത്തിൽ വീഴ്ചയുണ്ടായി. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ IT വകുപ്പ് ഇനി മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്ന പേരിലാകും അറിയപ്പെടുക. കേരള ടെക് എന്ന ബ്രാൻഡ് പേരും ഉണ്ടാവും. ലൈംഗിക ചൂഷണത്തിനായുള്ള മനുഷ്യക്കടത്ത് തടയാനും ഇരകളാക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനും മാർഗരേഖയുമായി സുപ്രീംകോടതി. രാജ്യത്താകെ ലൈംഗിക ചൂഷണത്തിനിരയാക്കപ്പെടുന്നവരുടെ സംരക്ഷണത്തിനായി ഇടപെടൽ ആവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ പ്രജ്വല 2004 നൽകിയ പൊതു താൽപ്പര്യ ഹർജിയിലാണ് നിർണായക വിധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ED സംഘത്തെ ആക്രമിച്ചതിൽ വിമർശനവുമായി CPI. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. പക്ഷേ ED അവിടെ രാഷ്ട്രീയ സീനുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൗശികൻ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റതിനെ തുടർന്നാണ് നിയമനം. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി വീണ്ടും മാറ്റി. CBSE June 1 മുതൽ അപേക്ഷ സ്വീകരിക്കും. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷാ ഫീസ് റീഫണ്ടിന് ബാങ്ക് വിവരം നൽകുന്നതിനുള്ള സമയം June 22 വരെ നീട്ടി. June 21 പുനഃപരീക്ഷയ്ക്ക് ഫീസ് ഈടാക്കില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് June 19 അവതരിപ്പിക്കും. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച് പാസാക്കിയ ബജറ്റിലെ മാറ്റങ്ങളാവും അവതരിപ്പിക്കുക. സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നതിനാൽ June 1 സഭ ചേരില്ല. 2 മുതൽ 4 വരെ സമ്മേളനം ഉണ്ടായിരിക്കും. കേട്ടെറ്റ് പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി തള്ളി. അധ്യാപക സ്ഥിരം നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് തള്ളിയത്. സൗദി അറേബ്യയിലെ ജയിലിൽ 20 വർഷം കഴിഞ്ഞുകൂടിയ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ഒടുവിൽ മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി സമയം വ്യാഴാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്നലെ രാവിലെ 8:30 അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ശബരിമല തീർത്ഥാടകർ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് തടയണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പ്രാദേശിക ഭരണകൂടത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുണിയൊഴുക്കുന്നത് വിലക്കുന്ന മുൻ ഉത്തരവുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. കടലാസിനു പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് ഗൌരവമായി പരിഗണിച്ച് റിസർവ് ബാങ്ക്. പ്രത്യേക പ്ലാസ്റ്റിക് ഉപയോഗിച്ച് 10-20 രൂപയുടെ പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കുന്നതാണ് ആലോചനയിൽ ഉള്ളത്. കറൻസികളിൽ 2026 പകുതിയോടെ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് RBI വ്യക്തമാക്കി. അതേസമയം എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. ഇന്നലെ പവന് 1160 രൂപ വർദ്ധിച്ച് 115,600 രൂപയിലായിരുന്നു വ്യാപാരം. സുപ്രീംകോടതി വിധിച്ച ഉയർന്ന PF പെൻഷനെ അട്ടിമറിക്കുന്ന പ്രോറേറ്റ രീതി റദ്ദാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി രാവിലെ മുതൽ എല്ലാവരും ഒത്തുകൂടി. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയവർ പരസ്പരം ആലിംഗനം ചെയ്തും ആശംസകൾ കൈമാറിയും സൗഹൃദം പങ്കിട്ടുമാണ് മടങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ ഒഴിവാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് അഗ്നിരക്ഷാ സേനയുടെ NOC ലഭിക്കാൻ കോർപ്പറേഷനെയും സർക്കാരിനെയും സമീപിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ അക്രമം നടത്തിയ കേസിൽ പ്രവർത്തകർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് പോലീസ് SFI പ്രവർത്തകരെ ആക്രമിച്ചു എന്നാരോപിച്ചാണ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സർക്കാർ വാഹനങ്ങൾക്കു നേരെ അക്രമം നടത്തുകയും ചെടിച്ചട്ടികൾ അടിച്ചു തകർക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ED റെയ്ഡ് നടക്കവേ പുറത്ത് പ്രതിഷേധിച്ച CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് പിണറായി പോലീസ് സ്വമേധയാ കേസെടുത്തത്. വൈശാഖോത്സവം ആരംഭിച്ചതോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തജനപ്രവാഹം തുടങ്ങി. കർണാടകത്തിൽ നിന്നുള്ള ഭക്തരാണ് ഇന്നലെ കൂടുതലായും എത്തിയത്. ഇന്നു മുതലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. June 5 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നടക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ സൗജന്യമായി വീടുകൾ വെച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി സ്ത്രീകളിൽ നിന്ന് 26 പവനും വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരു സ്ത്രീയിൽ നിന്ന് 2 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിൽ 52-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴപ്പിലങ്ങാട് മമ്മാക്കുന്ന് പള്ളിക്ക് സമീപത്തെ വാഴയിൽ ഫലീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിസ നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളിൽ ഒരാളുടെ ബന്ധുവിൽ നിന്ന് 35,000 രൂപയും ഇയാൾ തട്ടിയെടുത്തു. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി ഇന്ന് രാവിലെ 9:30 മുതൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭാ ടൗൺ ഹാളിൽ നടക്കും. ദുരന്ത നിവാരണ സേന കൂടെയുണ്ട് കൂടപ്പിറപ്പായി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിൽ വിവിധ വകുപ്പുകളിലെ വിദഗ്ധർ ക്ലാസുകളെടുക്കും. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറശ്ശിനിക്കടവിൽ തീരങ്ങൾ പുഴയെടുക്കുന്നത് ഭീഷണിയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പറശ്ശിനിക്കടവ് പുഴയുടെ മറുഭാഗമായ മയിൽ കുളച്ചേരി പഞ്ചായത്തുകളുടെ പരിധിയിലാണ് രൂക്ഷമായ കരയിടിച്ചിൽ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലെ പുതിയ ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. 311 പേർ പ്രാരംഭ സൈനിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഇതിൽ 66 പേർ വനിതകളാണ്. RSS നേതാവായ C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മെറിറ്റില്ലാത്ത ആവശ്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബ് വധക്കേസ് വിചാരണ June 1 വരെ സെഷൻസ് കോടതി സ്റ്റേ ചെയ്തു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയാണ് സ്റ്റേ ചെയ്തത്. സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായി ഉയർത്തിയ സംസ്ഥാന സർക്കാർ നടപടിക്ക് തിരിച്ചടി. നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര നിയമത്തിനെതിരായ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി നിലനിൽക്കില്ലെന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നു. കാലാവധി കൂട്ടുന്നതിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നു. 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് KB ഗണേഷ് കുമാറാണ് സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായി ഉയർത്തിയത്. കേസുകളിൽ വാദം പൂർത്തിയായാൽ ഉത്തരവിടുന്നതിന് ഹൈക്കോടതികൾക്ക് സമയക്രമം നിശ്ചയിച്ച് സുപ്രീംകോടതി. 50 വയസ്സ് കഴിഞ്ഞ സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകർ സ്ഥാനക്കയറ്റത്തിന് വകുപ്പുതല പരീക്ഷകൾ എഴുതേണ്ടതില്ലെന്ന ഇളവിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി അധ്യാപകരും അർഹരെന്ന് ഹൈക്കോടതി. നിയമന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യതകളും ചുമതലകളും സമാനമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് PM മനോജിന്റെ ഉത്തരവ്. പൂനെയിൽ വിഷമദ്യം കഴിച്ച് 18 പേർ മരിച്ചു. മെഥനോൾ കലർന്ന മദ്യം കഴിച്ചതാണ് അപകട കാരണം. 48 മണിക്കൂറിനുള്ളിലാണ് 18 പേർ മരിച്ചത്. ഒട്ടേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IPL ക്രിക്കറ്റ്. ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കിരീട പോരാട്ടത്തിൽ എതിരാളി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഹോക്കി പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് സഖ്യം സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് സെമിയിൽ. യൂണിറ്റി കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ജമൈക്കയോട് തോൽവി. ഇറ്റലിയുടെ ലോക 1-ാം നമ്പർ യാനിക് സിന്നർ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുറത്ത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരു അടുത്ത ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
1: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120002. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യ വകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി വി കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന്

0: ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. സിബിഎസ്ഇയുടെ റിസൾട്ടാനന്തര പോർട്ടൽ ജൂൺ 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് സിബിഎസ്ഇ കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസുനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്തു. ഇതോടെ അവർ 2 ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 ശേഷിക്കെ 3 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12 പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27

0: സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
1: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമം എന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ നൂതനസ്യ ക്വാഡ്രിപാർട്ടൈഡ് സെക്യൂരിറ്റി ഗ്രിഡ് ഇത്യസ്യ പ്രവർത്തനേന സീമപ്രബന്ധനേ പ്രമുഖസ്യ പരിവർത്തനസ്യ ഘോഷണാം അകരോത്. സഹ അവദത് യത് അസ്മാകം സീമായാഃ രക്ഷണം അവൈധപ്രവാസസ്യ നിർമൂലനം ച രാഷ്ട്രസ്യ ജനസാംഖ്യിക്യാഃ രക്ഷണായ മഹത്വപൂർണമസ്തി. സഹ ഹ്യഃ ഗുജറാത്തസ്യ ഭുജനഗരെ ഭാരത പാകിസ്ഥാന സീമായാം സാമരികദൃഷ്ട്യാ മഹത്വപൂർണാനാം G7 തഥാ G13 ബോർഡർ ഔട്ട്പോസ്റ്റ് ഇത്യേതേഷാം ഉദ്ഘാടനാനന്തരം സൈനികാന് ജനസമൂഹം ച സംബോധയൻ ആസീത്.
3: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी ही रहे. ये मिलाकर समग्र बॉर्डर बांग्लादेश और पाकिस्तान की सुरक्षा ग्रिड मजबूत बनाने का काम हम स्मार्ट बॉर्डर सुरक्षा के प्रोजेक्ट के तहत हम ले रहे हैं.
2: म्यांमार देशस्य राष्ट्रपतिः यू मिन आंग लाइंग इत्येषः अद्य प्रातः 5-दिवसीय भारत यात्रायां बिहारस्य गयानगरं सम्प्राप्ष्यति. तेन सह नैके मन्त्रिमण्डलस्य मन्त्रिणः वरिष्ठाधिकारिणः व्यापारनेतारः उच्चस्तरीय प्रतिनिधिदलं च भविष्यति. राष्ट्रपतिः यू मिन आंग लाइंग वर्यस्य एषा प्रथमा भारतयात्रा भविष्यति. अद्य अपराह्णे राष्ट्रपतिः यू मिन आंग लाइंग इत्येषः नवदिल्ल्यां प्राप्स्यति. सः सायंकाले विदेशमन्त्रिणा डॉ एस जयशंकरेण सह मेलनं करिष्यति. श्वः म्यांमार देशस्य राष्ट्रपतिः म्यांमार भारत व्यापार मञ्चे भागं ग्रहीष्यति इत्यपेक्षास्ति. सोमवासरे राष्ट्रपतिः यू मिन आंग लाइंग वर्यः प्रधानमन्त्रिणा नरेन्द्र मोदिना सह द्वयोः देशयोः मध्ये ऐतिहासिकं सम्बन्धं सुदृढं कर्तुं चर्चां करिष्यति। सर्वकारः अवदत् यत् देशे पेट्रोल डीजल एलपीजी इत्येतेषां पर्याप्तः भण्डारः अस्ति। सर्वे शोधनागाराणि इष्टतमस्तरे एव प्रचलन्ति। नवदिल्ल्याम् अन्तर्मन्त्रालयीय मन्त्रिमण्डलस्य विवरणं सम्बोधयन्ति पेट्रोलियम मन्त्रालयस्य संयुक्त सचिवा सुजाता शर्मा इत्येषा अवदत् यत् प्राकृतिक गैस इत्यस्य उत्पादनं सर्वकालिकोच्चतमस्तरे अस्ति, यत् प्रतिदिनं एलपीजी इत्यस्य 290,000 टन परिमितम् अस्ति। श्रीमती शर्मा सूचितवती यत् कस्यामपि एलपीजी वितरण संस्थायां शुष्कतायाः सूचना न प्राप्ता। केन्द्रीय शिक्षा मन्त्रिणा धर्मेन्द्र प्रधानेन समग्र शिक्षाभियानस्य अन्तर्गतं निधिप्रसारणस्य तस्य उपयोगस्य च विषये विस्तृत समीक्षा सभायाः अध्यक्षता कृता। यस्याः लक्ष्यं समग्र शिक्षा 3.0 अधिकं दक्षं पारदर्शकं तथा परिणाम अभिमुखीकरणम् आसीत्। सामाजिकान्तर्जालीये पटले श्रीप्रधानः अवदत् यत् समग्र शिक्षाभियानं पीएम पोषणम् उल्लासः पीएम श्री इत्यादीनां प्रमुख योजनानां एकीकृत पद्धत्याः प्रसारणम् अस्मिन्नेव वर्षे आरभ्यते। सः अवदत् यत् एतेन विद्यालयीय शिक्षाव्यवस्थायां बृहत्तरः समन्वयः प्रभावश्च सुनिश्चितः भविष्यति। केन्द्रीय कृषिमन्त्री शिवराज सिंह चौहानः अवदत् यत् कृषकाणां कृते बीजानाम् उपलब्धता सुनिश्चेतुं 74,000+ क्विंटल परिमितस्य राष्ट्रिय बीज संरक्षणस्य स्थापना कृतास्ति। सः ह्यः नवदिल्ल्याम् अस्य वर्षस्य खरीफ अभियानस्य कृते कृषि विषयकस्य राष्ट्रिय सम्मेलनस्य द्वितीय दिने प्रसारमाध्यमान् सम्बोधयनासीत्। आईपीएल क्रिकेट क्रीडायां गतसायं महाराजा यादवेन्द्र सिंह अन्तर्राष्ट्रिय क्रिकेट क्रीडांगणे न्यू चण्डीगढ़ नगरे महत्वपूर्णे क्वालिफायर द्वितीय स्पर्धायां गुजरात टाइटन्स दलेन राजस्थान रॉयल्स दलं 7 पराजितम्। अधुना गुजरात टाइटन्स दलं श्वः रविवासरे अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे निर्णायक स्पर्धायां रॉयल चैलेंजर्स बेंगलुरु दलेन सह स्पर्धिष्यति।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഓണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BNYS, BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. June 8 രാവിലെ 11 അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി June 13. കൂടുതൽ വിവരങ്ങൾക്ക് www.admission.kannooruniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഫോൺ 9400582022 അല്ലെങ്കിൽ 9947111890. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു.

0: 50,000 മുതൽ 500,000 രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സീലാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0462205036. നമ്പർ ഒരിക്കൽ കൂടി 0462205036. ഗവൺമെന്റ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷം ഉണ്ടാകാനിടയുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് നിയമനത്തിന് പാനൽ തയ്യാറാക്കുന്നതിനുള്ള അഭിമുഖം 6 രാവിലെ 10:00. ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, വേർഡ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗും ബികോം ബിരുദവും ടാലി DTP ഉള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0492861819. നമ്പർ ഒരിക്കൽ കൂടി 0492861819. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. ഗവൺമെന്റ് തളാപ്പ് മിക്സ്ഡ് UP സ്കൂളിൽ UPST അഭിമുഖം ഇന്ന് രാവിലെ 11:00 നടക്കും. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സുവോളജി അഭിമുഖം 2 11:00 നടക്കും. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗം സീനിയർ ഇംഗ്ലീഷ് വൊക്കേഷണൽ അധ്യാപകൻ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഒഴിവിലേക്കുള്ള അഭിമുഖം 1 രാവിലെ 11:00 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 16 രാവിലെ 11:00 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കീഴുന്ന പുതുക്കുടി മന്തപ്പൻകാവ് പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ഇന്ന് നടക്കും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശിവ ഊട്ടും വെള്ളാട്ടവും നാളെ നടക്കും. 1 മുത്തപ്പൻ വെള്ളാട്ടവും 2 ഭഗവതി വെള്ളാട്ടവും തുടർന്ന് നേർച്ച വെള്ളാട്ടങ്ങളും നടക്കും. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MP വീരേന്ദ്രകുമാർ സ്മൃതി സദസ്സ് KKVM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നുച്ചയ്ക്ക് 2:00 നടക്കും. ന്യൂമാഹി ചാലക്കര വരപ്പുറത്ത് കാവ് ദേവീക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം 1, 2, 3 തീയതികളിൽ നടക്കും. പിലാത്തറ പുറച്ചേരി ബാലഗോകർണം ശിവക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് നടക്കും. കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ തലശ്ശേരി സിഗ്നലേഴ്സ് 2 സാഹിത്യകാരൻ കോവിലൻ അനുസ്മരണം സംഘടിപ്പിക്കും. ധർമ്മടം ബ്രണ്ണൻ കോളേജിന് സമീപത്തെ എക്സ് സർവീസ് ലീഗിന്റെ വിമുക്ത ഭടഭവനിൽ രാവിലെ 10:00 പരിപാടി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ഹലോ,
3: നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ് ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
5: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: ശ്രീ ടി നാരായണൻ നായർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദാക്ഷിണ്യ പൂർണമീ യജ്ഞ
2: ഉത്സവം നടത്തുന്നത് എപ്പോഴും ഇന്ന് അങ്ങോട്ടല്ല നോക്കൂ നക്ഷത്രം, അങ്ങ് ഇങ്ങോട്ടാണ്. അവസാനിക്കുന്ന നക്ഷത്രം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണക്കൂട്ടുന്നത്.

പോലീസുകാരും നമ്മളിവിടെ എടുത്തിരുന്ന 200 വാളണ്ടിയർമാർ ഉപയോഗിച്ചിട്ട് പുറമ്പാ തടിയായിട്ട് ആൾക്കാർ വരാതിരിക്കാം. മലയാളത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ട്, പക്ഷേ പൂജ പൂർണ്ണമാക്കാൻ നമുക്ക് അതുമാത്രമേ മാർഗമുണ്ടായിരുന്നു. കലപൂജക്ക് ആ കല പൂജ സ്വർണ്ണക്കുടത്തിൽ കളവും ആണ് കൊണ്ടിരുന്നത്. കളവം എന്ന് പറയുന്നത് ചന്ദനം, കുങ്കുമം, കസ്തൂരി, ഓരോചനം എന്നിവ ചേർത്ത് പരന്നീര് അരച്ചിട്ട് സാധനമാണ്. അതവർ കയറി പിടിച്ചാൽ ആകെ പ്രശ്നമാണ്, അവർ കയറി പിടിക്കും, അവർക്ക് അതിനെ പറ്റൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രശ്നം എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ

പൂജവാന്റെ കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന നിത്തുണങ്ങനെ ഒരു കയ്യേറ്റങ്ങൾ പോലുള്ള ഇതുണ്ടാവുള്ളൂ. കലപൂജ, കലശപൂജ, കലശാട്ടം എന്ന് പറഞ്ഞാൽ തൃക്കലശാട്ടമാണ് ഈ കലശാപൂജ എന്ന് പറയുന്നത്. കലശവാട്ടം നാടുന്നു, ഈ കലശമാണ് നാടുന്നത്. സാധാരണ ക്ഷേത്രങ്ങളും ഇതുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്.

27 ദിവസവും നവകം ജീവിച്ചാടിക്കൊണ്ടിരിക്കുക. എന്താണ് നവകം? നവകത്തെപ്പറ്റിയും മനസ്സിലാക്കേണ്ട അറിയാത്തത്. നവകം എന്ന് പറയുന്നത് ഈ ദേവന് ചൈതന്യമാണ്. ഈ ചൈതന്യത്തിന് ലോഹം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിരവധി മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഈ വിഗ്രഹത്തിലേക്ക് കടുവ, അതാണ് ഈ നവകം. അത് 27 ദിവസവും നവകമാണ്.

സാധാരണ അങ്ങനെയുള്ള വഴിപാട് കുറവാണ്. എന്നാൽ ഇപ്പം അന്നദാനം, സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, സ്വർണ്ണക്കുടം നിങ്ങൾക്ക് ഏത് തരത്തിലും ചെയ്യാം. സ്വർണ്ണക്കുടം നിങ്ങൾ സ്വർണ്ണക്കുടം തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് അതിനകത്ത് നെയ്യ് നടത്തി നിങ്ങൾക്ക് ഈ ദേവൻ്റെ മുന്നിൽ വെച്ചിട്ട്

നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ശയനപ്രദർശനം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മുറിക്കാനും പറ്റും. ആയിരക്കുളം അങ്ങനെയൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പലതുണ്ട് അതിനകത്ത്. കൂത്ത് ചെയ്യാം, അതൊക്കെ കൂത്ത് നല്ല മത്തവിലാസം കൊടുത്താണ്, മത്തവിലാസം കൊടുത്താണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകളുണ്ട്. പിന്നെ അക്കരെ കുട്ടികൾ ഇപ്പം ഇവിടെയാണെങ്കിൽ വലിയവട്ടം പായസം 25 അത് ചെയ്യാം. പിന്നെ നിറമാല, വിളക്ക്, ഭദ്രവ ദീപം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെള്ളം കൊണ്ട് വെക്കുന്നു, നെയ് കൊണ്ട് വെക്കുന്നു. രണ്ടും രണ്ട് വ്യത്യസ്തമായ പൈസയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും.

0: കാര്യം ഇവിടെ എന്നെ ദാനമുണ്ട്, ഉത്സവത്തിന് ഉത്സവത്തിനുണ്ട്, ഉത്സവം ഇല്ലാത്തവരുണ്ട്, ഉത്സവത്തിനുണ്ട് ഇവിടെ ഉത്സവം ഇല്ലാത്തവരുണ്ട്, അത് മുകളിലാണ്, അതെല്ലാം ഉണ്ട്. ഏത് തരത്തിൽ ആൾക്കാർക്ക് കഴിപ്പിക്കാൻ ഉദ്ദേശം
1: തിരിച്ചു കഴിഞ്ഞാല് പ്രാവട്ടം പോകുമ്പോൾ ഈ വിചാരിച്ച പോലെ നിൽക്കൂല, ഇതിന് മൊത്തം ബാലൻസ് ഇല്ല. അതെടുക്കുമ്പോഴാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഒരു കാരണവശാലും ഒരു സൂചിക്ക് തിരിയാതെ ഉണ്ട് കറക്റ്റാക്കിട്ട് എടുക്കാൻ പറ്റും. അതാണ് എന്റെ ഏറ്റവും അടിയിൽ ആ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. വേറൊരാളെ ഏൽപ്പിക്കുക, ഒരൊറ്റ മനസ്സായിരിക്കണം. ഇതിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരൊറ്റ മനസ്സായിരിക്കണം, ഒരു അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. അതിനോട് തന്നെ ഒരു 100% 100% എന്നാൽ മാത്രം ഏത് വർക്കായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാ വർക്കിലും ഉണ്ട്, ഇതും അതുപോലെ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരുമ ഒരാൾ പറയുന്ന, അതായത് അതിന്റെ ഹെഡ് പറയുന്നത് ബാക്കി എല്ലാവരും അനുസരിക്കാനുള്ള പ്രവണതയും ഉണ്ടായില്ല. അല്ലാതെ കണ്ട് ഓരോരാൾക്ക് അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാല് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം
2: ബുദ്ധിമുട്ടായി.
1: കിണർ പണിക്ക് കാരണം ആ ഒരു ഗ്രൂപ്പ് വർക്കാണ്
2: ഇതിന്റെ വിജയം. റിട്ടയർമെന്റിന് ശേഷം കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇനി ഭാവിയിലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
1: ഞാൻ മരിക്കുന്നത് വരെ ഇത് തുടർന്നു കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ മറ്റ് വേണ്ടാത്ത ഒരു ഇതൊന്നും ഇല്ല, മദ്യപാനം. അത് ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്.
2: ജോലിയാണ് ലഹരി,
1: അതാണ്
2: ആവുന്ന കാലം വരെ ചെയ്തു കൊണ്ടുപോകണം,
1: ചെയ്തു കൊണ്ടുപോകണം. എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പം അത് പറഞ്ഞു കൊടുക്കാൻ
2: പറ്റും.
1: ആ രീതിയിലെങ്കിലും ഞാൻ ചെയ്യും.

0: എൻ്റെ മക്കൾക്കും രണ്ട് പെൺകുട്ടികളാണ്, അവർക്കും ഇഷ്ടക്കുറവാണ്. മൂത്താള് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ആള് ഹൈദരാബാദ് IIT ഫിസിക്സിൽ PhD ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മ മരിച്ചുപോയി. എൻ്റെ ഒന്നിച്ച് ഈ ഫീൽഡിൽ രണ്ടങ്ങന്മാരും ഉണ്ടായിരുന്നു. ഇപ്പം വേറെ അങ്ങനെ പോലീസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
1: ഇതൊരു ടീം വർക്ക് അല്ലേ? എത്ര ആൾക്കാരുടെ കൂടെയാണ് കിണർ വയ്ക്കുന്നത്?
0: ഏകദേശം എത്രോളം ആൾക്കാരുണ്ട്?

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി ഒ കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
4: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. And we look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐ പി എൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ക്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.

0: Shops Mall, Mattanur. Phone number 7994476836, 9447371836, 8078502836.
1: മായ എന്ന ചിത്രത്തിലെ ഈ ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എസ് പി വെങ്കിടേഷ്. യേശുദാസിനൊപ്പം സുജാതയാണ് ഈ ഗാനം പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20560-30, 7592-94-28-17, 8547-92-20-20.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ച കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേരള നിയമസഭയുടെ 25-ാമത് സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ട്. പ്രൊട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്യാത്തതിനാലാണ് UDFന് ഒരു വോട്ട് കുറഞ്ഞത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതി ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന കടമയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. UAPA കേസുകളിൽ വിചാരണ വൈകുന്നത് ജാമ്യത്തിനടിസ്ഥാനമാക്കണോ എന്ന നിയമവിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് സുപ്രീംകോടതി. 2020 ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ പ്രതികളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച മുൻ ഉത്തരവിൽ മറ്റൊരു ബെഞ്ച് വിയോജിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, PB വരാലെ എന്നിവർ വിഷയം വിശാല ബെഞ്ചിന് വിട്ടത്. രാജ്യത്ത് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി ക്രോക്കോജ് ജനതാ പാർട്ടിയുടെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് വധഭീഷണി. CJP സാമൂഹിക മാധ്യമ പേജുകൾക്ക് വൻ പിന്തുണ ലഭിക്കുകയും രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് വാട്സാപ്പിൽ വധഭീഷണിയുണ്ടായത്. ജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ രൂപപ്പെടുന്ന ഈ വികാരം പ്രതിപക്ഷം മുന്നിലുള്ള രാഷ്ട്രീയ അവസ്ഥയായി കാണണമെന്ന് ശശി തരൂർ MP. CJP എന്ന കൂട്ടായ്മ വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസം മാത്രമല്ല, യുവാക്കളുടെ നിരാശയും അസ്വസ്ഥതയുമാണ് അതിൽ പ്രകടമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച Chandrayaan-3 വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക് ആൻഡ് ആസ്ട്രോണിക്സിന്റെ ബഹിരാകാശ രംഗത്തെ ഉന്നത ബഹുമതിയായ ഗൊദാർദ് ആസ്ട്രോനോട്ടിക് പുരസ്കാരം Chandrayaan-3 സ്വന്തമാക്കി. NEET UG ഫിസിക്സ് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പൂനെയിൽ നിന്നുള്ള അധ്യാപകനെ CBI അറസ്റ്റ് ചെയ്തു. പൂനെയിലെ അധ്യാപകനും NTA പരീക്ഷാ വിദഗ്ധ സമിതി അംഗവുമായ മനീഷ സഞ്ജയ് ഹവൽദാറാണ് അറസ്റ്റിലായത്. സംവരണത്തിലൂടെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നേറിയ രക്ഷിതാക്കളുടെ മക്കൾക്ക് വീണ്ടും സംവരണം നൽകണോ എന്ന് സുപ്രീംകോടതി. ഇത്തരത്തിൽ സംവരണം നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ടോ എന്നും പരിഗണിക്കപ്പെടേണ്ട വിഷയമാണിതെന്നും ജസ്റ്റിസ് BV നാഗരത്ന

0: ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. പാൽ വില 4 രൂപ കൂട്ടിയിട്ടും കാര്യമായ നേട്ടമില്ലെന്ന് കർഷകർ. ഇതിൽ 3.53 രൂപ കർഷകന് ലഭിക്കുമെങ്കിലും ഇപ്പോഴത്തെ ചെലവുമായി ഒത്തുനോക്കുമ്പോൾ നേട്ടമില്ലെന്നാണ് പറയുന്നത്. നവകേരള സദസ്സനിടെ മുൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസിന്റെ ഉന്നതതലത്തിൽ ശ്രമമുണ്ടായെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മർദ്ദിച്ചവരെ സഹായിക്കാൻ കേസ് ഡയറി തിരുത്തിയെന്ന് വ്യക്തമായിട്ടുണ്ട്. മുൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ട് മുൻ സർക്കാർ പൂഴ്ത്തിയെന്ന വിവരവും SIT ലഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാവും. 2024 ഡിസംബർ മുതൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. ഒളിമ്പ്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിയ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കാൻ വിനേഷിനെ അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതി രൂപവൽക്കരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നഴ്സിംഗ് സേവനത്തെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കാത്തതെന്തെന്ന് ഹൈക്കോടതി. അവശ്യ സർവീസായി പ്രഖ്യാപിച്ചാൽ നഴ്സുമാർക്ക് സമരം നടത്താനാവില്ലെന്നും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് വാക്കാൽ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട നഗരങ്ങളിലും പ്രാദേശിക വിപണികളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാണെന്ന പ്രചരണത്തെ തുടർന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും പൂഴ്ത്തിവയ്പ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് BPCL വിശദീകരണവുമായി രംഗത്തെത്തിയത്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ 105 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, തട്ടുകടകൾ, കരിമ്പിൻ ജ്യൂസ് കടകൾ ഉൾപ്പെടെ 1092 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ശുചിത്വക്കുറവ്, ഹെൽത്ത് കാർഡ്, ലൈസൻസ്, ജലഗുണനിലവാര സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാത്തതുമായ 75 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം ലീഗൽ നോട്ടീസ് നൽകി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ അക്ഷരമുദ്ര പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അർഹനായി.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. US സന്ദർശിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം റൂബിയോ മോദിയെ അറിയിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വ്യാപാരവും നിക്ഷേപവും, ഊർജ്ജസുരക്ഷ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ രംഗങ്ങളിലുള്ള ഉഭയകക്ഷി സഹകരണമാണ് ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US അംബാസിഡർ സെർജിയോ ഗോർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ റൂബിയോ പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഊഷ്മളമായ വ്യക്തിബന്ധമാണുള്ളതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കേരള പോലീസ്. സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ സംസ്ഥാന വ്യാപകമായി ലഹരിവേട്ട ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഹിന്ദിയിൽ കൊടുങ്കാറ്റ് എന്നർത്ഥമുള്ള തൂഫാൻ എന്ന പേരാണ് പദ്ധതിക്ക്. തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക. കണ്ണൂർ ജില്ലാ കലക്ടറായി P വിഷ്ണുരാജിനെ നിയമിച്ചു. മലപ്പുറത്ത് അസിസ്റ്റന്റ് കലക്ടറും എറണാകുളം സബ് കലക്ടറുമായിരുന്നു. നിലവിലെ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധിക ചുമതല കൂടി തൽക്കാലം അദ്ദേഹത്തിനുണ്ടാകും. രത്തൻ ഖേൽക്കറുടെ നിയമനത്തെ വിമർശിച്ച് CPMും BJPയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. പശ്ചിമബംഗാളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പശുക്കളെയോ എരുമകളെയോ അറക്കുന്നത് നിരോധിച്ച ഉത്തരവ് കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചു. 14 വയസ്സിന് താഴെയുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. പശുവിനെ ബലി നൽകുന്നത് ഇസ്ലാം മതത്തിലെ നിർബന്ധിത ആചാരമല്ലെന്നും സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച് കോടതി ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി പ്രവർത്തകർ വികസനം തടസ്സപ്പെടുത്തുന്നവരെന്ന തരത്തിലുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തിൽ ആശങ്കയറിയിച്ച് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ.

0: ഗുജറാത്തിലെ പിപാവ തുറമുഖ വികസന പദ്ധതിക്ക് അനുമതി നൽകുന്നതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പരാമർശം. സംസ്ഥാന ഭാഗ്യക്കുറി വിഷു ബമ്പറിന്റെ ഇത്തവണത്തെ ഭാഗ്യശാലി ശൂരനാട് ആനയടി വയലിൽ കോളനി വിനോദ് ഭവനിൽ പൊന്നൻ ആണ്. പെയിന്റിംഗ് തൊഴിലാളിയും ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരനുമാണ് പൊന്നൻ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 2022 ജനുവരി 10 പൈനാവിലെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശി ധീരജ് രാജേന്ദ്രൻ കുത്തേറ്റു മരിക്കുന്നത്. ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കർണാടക ഉപലോകായുക്ത ജസ്റ്റിസ് KN ഫണീന്ദ്ര സ്വമേധയ കേസെടുത്തു. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. അപകീർത്തികരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവോ ബന്ധപ്പെട്ട സർക്കാർ അധികാരികളുടെ നിർദ്ദേശമോ വേണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം ഇക്കാര്യത്തിൽ ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. മലയാള ചലച്ചിത്ര താരസംഘടന അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്ന് നടി അൻസിബ ഹസൻ. തനിക്കെതിരെ ടിനി ടോം ക്രൂരമായ അപവാദ പ്രചരണം നടത്തിയെന്നും വർഗീയമായി അധിക്ഷേപിച്ചെന്നും അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ഫാക്ട് പ്രധാന ഉൽപ്പന്നങ്ങളായ ഫാക്ടംഫോസ്, അമോണിയം സൾഫേറ്റ് എന്നീ വളങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. യുദ്ധം കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും ദൗർലഭ്യവും കാരണം ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതാണ് വളം വില കൂട്ടാനുള്ള കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം പവർ കട്ടല്ല, പവർ ഫെയിലിയറാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വൻ ഭക്തജനപ്രവാഹം. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തുന്ന ദിനത്തിലാണ് കന്നഡക്കാരായ നൂറുകണക്കിന് ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തിയത്. മട്ടന്നൂർ നഗരത്തിൽ ഈ മാസം 15 തുടങ്ങിയ ഗതാഗത പരിഷ്കാരങ്ങൾ കാര്യക്ഷമമാക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നിലവിൽ നടപ്പിലാക്കിയിരുന്ന പരിഷ്കാരങ്ങളിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും തീരുമാനിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: സിൽവർ ലൈൻ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരം ലഭ്യമാക്കാൻ പോലീസിന് നിർദ്ദേശം. കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലുമായി നിലനിൽക്കുന്ന കേസുകളുടെ വിവരങ്ങൾ ജില്ലകളിൽ നിന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി സർക്കാർ റദ്ദാക്കിയിരുന്നു. സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് 10 തൊഴിൽ പരിചയം നിർബന്ധമാക്കി. ഡ്രൈവർമാർ ഇടയ്ക്ക് വെച്ച് ജോലി നിർത്തിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബസ് ജീവനക്കാരെ 1 കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്കയച്ച സർക്കുലറിൽ നിർദ്ദേശിച്ചു. സൈബർ കെണികൾക്കെതിരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ ഇതിന് തുടക്കമാവും. അന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആസിഫ് കെ യൂസഫ് നിർദ്ദേശം നൽകി. പ്ലസ് ടു മൂല്യനിർണയ അപേക്ഷാവേളയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ കാരണം അധികമായി ഈടാക്കിയ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകുമെന്ന് CBSE. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സ്വപ്നതുല്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബജറ്റ് 19 അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സ്വന്തം ജില്ലയിൽ എത്തിയ അദ്ദേഹത്തിനും മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിൽ പത്രവായന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശന് കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂസ് പേപ്പർ ഇൻ എഡ്യൂക്കേഷൻ എന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേ രീതി കേരളത്തിലും നടപ്പാക്കണം. രാത്രിയിലെ വൈദ്യുതി ഉപഭോഗത്തിന് പ്രീമിയം നിരക്ക് ഏർപ്പെടുത്താനും പകൽ സമയം എല്ലാവർക്കും നിരക്ക് കുറക്കാനുമുള്ള സാധ്യത പരിശോധിക്കാൻ KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. രാത്രിയിലെ പ്രത്യേക ഉയർന്ന നിരക്ക് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകർക്കും ബാധകമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ പാതയുടെ ഇടക്കാല പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനൊരുങ്ങി. ഈ

0: ധരൻ. വിശദ പദ്ധതിരേഖ തയ്യാറാക്കാൻ സമയമെടുക്കുന്നതിനാലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ശബരിമല സ്വർണക്കൊള്ള CBI അന്വേഷിക്കണമെന്നും നടയടച്ചിരിക്കുന്ന സമയങ്ങളിൽ ശബരിമലയുടെ സുരക്ഷ സായുധ സേനയെ ഏൽപ്പിക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയം ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ നടത്തിയപ്പോൾ വലിയ തോതിൽ മാർക്ക് കുറയാൻ ഇടയായ കാരണങ്ങൾ വിശദമായി പഠിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന സ്കൂൾ മാനേജ്മെന്റുകളുടെ യോഗം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ജന്മദിനാശംസകളുമായി പ്രമുഖർ. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സാഹിത്യകാരൻ TV പത്മനാഭൻ, ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയവർ ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലരും ആശംസകൾ അറിയിച്ചു. ഇരിട്ടി പയഞ്ചേരിമുക്കിലെ ഇലക്ട്രോണിക്സ് കടയിലെ ഷട്ടർ കുത്തിത്തുറന്ന് 18 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച സംഘത്തെ ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബീഹാർ സ്വദേശികളായ 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അളവിൽ മഴ പെയ്യുന്നത് ചെറുപുഴ മേഖലയിലാണെന്ന് പഠനം. പന്നിനൂരിലാണ് മഴ ഏറ്റവും കുറവ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട്ടിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുമായി ചേർന്ന് ജില്ലയിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഉത്തരകന്നഡയിലെ തട്ടേ ഹക്കലു നദിയിൽ കല്ലുമ്മക്കായ ശേഖരിക്കാൻ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ 8 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 2 പേരെ കാണാതായി. മരിച്ചവരിൽ 7 പേരും സ്ത്രീകളാണ്. വൈറ്റ് ഹൌസിലെ സുരക്ഷാ ചെക്ക് പോയിന്റിന് സമീപം വെടിവെപ്പ് നടത്തിയ അക്രമി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനികർ സഞ്ചരിച്ച തീവണ്ടിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റി നടത്തിയ സ്ഫോടനത്തിൽ 24 പേർ മരിച്ചു. 60-ഓളം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. പെഷവാറിൽ നിന്ന് ക്വറ്റയിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കോംഗോയുടെ കിഴക്കുഭാഗത്ത് മെഗ്ബാവലു പട്ടണത്തിലെ എബോള ചികിത്സാ കേന്ദ്രത്തിന് നാട്ടുകാർ തീയിട്ടു. രോഗം സ്ഥിരീകരിച്ചവരെയും രോഗബാധ സംശയിക്കുന്നവരെയും പാർപ്പിച്ചിരുന്ന കൂടാരത്തിനാണ് തീയിട്ടത്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് സ്ഥാപിച്ചതാണ് ഈ കൂടാരം.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. ഇന്ധനവിലയിൽ തുടർച്ചയായ വർധന. കോവിഡ് കാലത്ത് വിലക്കയറ്റത്തിന് സമാനമായി 2 ആഴ്ചക്കിടെ 4-ാം തവണയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില കൂട്ടിയത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമെങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആഗോള ഉൽപ്പന്ന വിപണിയിലെ അനിശ്ചിതത്വം മുൻനിർത്തി വിദേശ നാണ്യം പരമാവധി സംരക്ഷിക്കാൻ കൂട്ടായ ശ്രമമുണ്ടാകണമെന്നും മുംബൈയിൽ ചെറുകിട വ്യവസായ വികസന ബാങ്കിന്റെ വാർഷികാഘോഷത്തിനിടെ അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നാണ് മന്ത്രാലയങ്ങൾക്കുള്ള നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകളെ തളം തെറ്റിക്കുന്നു. പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യം, LPG, വളം സബ്സിഡി ഇനത്തിൽ ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന വിഹിതത്തേക്കാൾ 50% അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് ധനമന്ത്രാലയം വിലയിരുത്തി. രാജ്യമനസാക്ഷിയെ ഉലച്ച അട്ടപ്പാടി മധുവധക്കേസിലെ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചെയ്തെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി, 3 ലക്ഷം രൂപ വീതം പിഴയും അടക്കണം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടിയെത്തിയ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി KK ഹർഷിനക്ക് സർക്കാർ ജോലി നൽകി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമന ഉത്തരവ് ഹർഷിനക്ക് കൈമാറി. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലാണ് 30% പ്ലസ് വൺ സീറ്റുകൾ അധികമായി അനുവദിച്ചത്. ഇതേ ജില്ലകളിലെ 7 സ്കൂളുകളിൽ 20% സീറ്റുകളും കൂട്ടി. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 MW സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിലും ടെർമിനൽ കെട്ടിടത്തിന്റെ പരിസരത്തുമായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് June 4 തുടങ്ങും. ചൊവ്വ ഞായർ ദിവസങ്ങളിൽ രാത്രി 8 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 9:40 ദോഹയിലെത്തും. തിരികെ 10:40 പുറപ്പെട്ട് പുലർച്ചെ 5:25 കണ്ണൂരിലെത്തും. എസ് പി ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെയും അവരുടെ അഭിഭാഷകന്റെയും പെരുമാറ്റം മനഃപൂർവ്വം വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. വൈശാഖോത്സവത്തെ വരവേൽക്കാൻ കൊട്ടിയൂർ ഒരുങ്ങി. വൈശാഖോത്സവം നടക്കുന്ന May 28 to June 24 പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കേളകം പോലീസ് അറിയിച്ചു. ഭാരവാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം റോഡിലൂടെ പോകണമെന്നാണ് നിർദ്ദേശം. 1st ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ വഴി തുടങ്ങി. June 3 10 ഏകജാലകം വഴി അപേക്ഷിക്കാനുള്ള സമയം. ആദ്യ പ്രവേശന നടപടികൾ പൂർത്തിയായി July 2 +1 ക്ലാസുകൾ തുടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണം. ട്രയൽ അലോട്ട്മെന്റ് June 8 ആദ്യ അലോട്ട്മെന്റ് June 15 മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് July 1 May 25 August 31 കാലയളവിൽ കാലാവധി തീരുന്ന റാങ്ക് പട്ടികകൾക്ക് PSC November 30 അധിക സമയം അനുവദിച്ചു. 200+ റാങ്ക് പട്ടികകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. June 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷ സുരക്ഷിതമായി നടത്താൻ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കും നടത്തിപ്പുകാർക്കും കത്തയച്ചു. രാജ്യത്ത് കടുത്ത ചൂടായതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.
1: സംസ്ഥാനത്ത്
3: +2 പരീക്ഷയിൽ 77.97% പേർ വിജയിച്ചു. 1990 സ്കൂളുകളിലായി റെഗുലർ വിഭാഗത്തിൽ 372,423 പേർ പരീക്ഷ എഴുതിയതിൽ 290,381 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ചർച്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്കയറ്റ സാധ്യതയടക്കമുള്ള സാമ്പത്തിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളമാണെന്നും ഇത് മറികടക്കാൻ കേന്ദ്ര സമീപനം ഉദാരമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 സൗദിയിലെ റിയാദിൽ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള അന്തിമ ഉത്തരവായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന ഇൻസ്പെക്ടർ S. അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ S. സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെപ്പറ്റി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മേധാവി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 5 ചോറും മീൻകറിയും ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. സംസ്ഥാനത്തുടനീളമുള്ള 4,000 സർക്കാർ ക്യാൻറ്റീനുകളിൽ 5 ചോറും മീൻകറിയും ലഭിക്കും. സ്ത്രീകൾക്ക് 3,000 ലഭിക്കുന്ന അന്നപൂർണ യോജനയ്ക്കുള്ള ഫോമുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ 1 km ചുറ്റളവിൽ മദ്യശാലകൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുവസ്തുക്കളുടെ വിതരണത്തിനും ഖനനത്തിനും സംസ്കരണത്തിനുമായുള്ള കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു. വിദേശമന്ത്രി S. ജയശങ്കറും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടയന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തി പ്രതികളെ ഉടൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു. ജാമ്യം റദ്ദാക്കിയ സാഹചര്യം സംബന്ധിച്ച വിശദീകരണം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശിച്ചു. ഹർജി വീണ്ടും 5-ാം തീയതി പരിഗണിക്കും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള സമഗ്ര വികസനത്തിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രൊജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5,000 രൂപ സമ്മാനം നൽകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും നേതാക്കളും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ 2017 കൊണ്ടുവന്ന തണ്ണീർത്തട ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഇടപെടൽ. ജിഹാദി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടൻ ടിനി ടോമിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് നടി അൻസിബ ഹസൻ. അമ്മ സംഘടനയിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാലാണ് ഇതെന്ന് മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി US. ദേശീയ ഷൂട്ടിംഗ് താരത്തെ വീടിനുള്ളിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തീരങ്കാവ് പാറക്കുളം റോഡിൽ എടക്കാട്ടുപുറത്ത് മണാൽ ശിബുവിന്റെ മകൻ കാർത്തിക്കാണ് മരിച്ചത്. കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ BTech വിദ്യാർത്ഥിയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും വൈകാൻ സാധ്യത. അനുകൂല സാഹചര്യങ്ങളായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. June 5 ശേഷമേ സാധ്യതയുള്ളൂ. സംസ്ഥാനത്ത് ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ 4 മാസത്തിനുള്ളിൽ തീരുമാനിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ പരാക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി Block 11 പാലാക്കുന്നിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ തകർത്തു. മുൻഭാഗത്തെ ഗേറ്റിന്റെ കല്ലുകളും ആന തകർത്തു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വയനാട്ടിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മേപ്പാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRL എക്സാ ലോജിക് കേസുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് CPM പ്രതിഷേധത്തിൽ പരിക്കേറ്റു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചെന്ന് ED അറിയിച്ചു. CMRL എക്സാ ലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടവയാണ് ഇത്. ED പരിശോധന കൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിശോധനയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരിശോധന ആരംഭിച്ചതു മുതൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റും നടത്തിയ ED റെയ്ഡിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷത്തെക്കുറിച്ചുമുള്ള ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. ED റെയ്ഡിനു പിന്നാലെ നടന്ന അക്രമം സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. റെയ്ഡ് സംബന്ധിച്ചും തുടർന്നും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫോണിലൂടെ തന്നെ വിശദീകരണം നൽകി. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിന് പിന്നിലെ അഴിമതിയും ഗൂഢാലോചനയും കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപവൽക്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യുമ്പോൾ VVPAT സ്ലിപ്പുകളിൽ സമയവും രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണപരമായ അധികാരത്തിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ തീരുമാനിക്കട്ടെയെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവരുടെ കാര്യത്തിൽ നിയമപ്രകാരം തീരുമാനമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ചെന്നൈ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പടിയിലെ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാനന്തവാടി ബോയ്സ് ടൗൺ പേരാവൂർ മട്ടന്നൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയത് റോഡിനായി സ്ഥലം വിട്ടു നൽകേണ്ടവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിലാണ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കലക്ടർ പി വിഷ്ണുരാജിന് നിർദ്ദേശം നൽകിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ഓർമ്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറക്കാനൊരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5-7% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. June 1 ഓഗസ്റ്റ് വരെയാകും നിയന്ത്രണം കൊണ്ടുവരികയെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിരത്തുകളിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിൽ പകുതിയിലും 20% എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി മൈലേജ് കുറയുന്നതായി സർവേ. കാറുകളിലും ഇരുചക്രവാഹനങ്ങളിലും സമാന സ്ഥിതിയാണുള്ളതെന്നും ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. ബീഹാറിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന SIRന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച കോടതി അതിന് കമ്മീഷന് അധികാരമുണ്ടെന്ന് വിധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ചവരുടെയും പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ June 5 രാവിലെ 11 ഓൺലൈൻ അദാലത്ത് നടത്തും. ഫോൺ നമ്പർ 9497900243. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്ക് എത്തിച്ച Artemis 2 ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 US സ്ഥിരം കേന്ദ്രം പണിയുക.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഗാനതരംഗത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. വിനയൻ സംവിധാനം ചെയ്ത 1998 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് അനുരാഗ കൊട്ടാരം. ദിലീപ്, സുബലക്ഷ്മി, ജഗദീഷ്, ശ്രീകുമാർ, കൽപ്പന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം മണിൻപിള്ള രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, സുബൈദർ സാദിഖ്, കോട്ടയം നസീർ, ഷിജു, ബോബി കൊട്ടാരക്കര, അഗസ്റ്റിൻ, മനു വർമ്മ, ശിവജി, സത്യപ്രിയ, ശ്രീജയ നായർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മിച്ചത് കെ ജി രമേഷ് കുമാരും. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് കൈതപ്രം. സംഗീതവും ചിത്രത്തിന് പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഇളയരാജയാണ്. ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രുതി എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. കേൾക്കാം ആദ്യ ഗാനം, യേശുദാസും ചിത്രയും ആലപിച്ചത്.

ചാൾസ്, ശോഭാരാജ് എന്നീ രണ്ട് ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവരാണ്. ഇതിൽ ചാൾസ് ആയിട്ട് ദിലീപും ശോഭാരാജായിട്ട് ജഗതി ശ്രീകുമാറുമാണ് എത്തുന്നത്.

ചാൾസിന്റെ സഹോദരിയുടെ അടിയന്തര ശസ്ത്രക്രിയക്കായി അവർക്ക് വലിയൊരു തുക ആവശ്യമായി വരുന്നു. ഈ അവസരത്തിലാണ് പാലാ പൗലോസ് എന്ന ധനികനായ ബിസിനസ്സുകാരൻ അവരെ സമീപിക്കുന്നത്. കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചിരിക്കുന്ന തന്റെ മകൾ അന്നയെ, അന്നയായിട്ട് സുവലക്ഷ്മി എത്തുന്ന പ്രണയത്തിലാക്കി ആ തീരുമാനം മാറ്റാൻ പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നു. ഈ ജോലി ചെയ്താൽ സഹോദരിയുടെ ചികിത്സയ്ക്കുള്ള പണം നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതിനായി ശ്രമിക്കുന്നതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ചാൾസ് അന്നയ്ക്ക് പകരം അതേ കോൺവെന്റിലുള്ള മറ്റൊരു പെൺകുട്ടിയുമായി, ആ കുട്ടിയുടെ പേരും അന്ന എന്നാണ്, പ്രണയത്തിലാകുന്നു. പണത്തിന് വേണ്ടി വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന ഒരു പണക്കാരി പെൺകുട്ടിയായിരുന്നു അവൾ. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളും പോലീസും ഗുണ്ടകളും ഒക്കെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് ചാൾസ് തൻ്റെ പ്രണയം എങ്ങനെ വിജയിപ്പിക്കുന്നു എന്നത് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയമാണ്.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അനുരാഗ കൊട്ടാരം എന്ന 1998 വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഗാനങ്ങൾ രചിച്ചത് കൈതപ്രം, സംഗീതമൊരുക്കിയത് ഇളയരാജ, ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രുതി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി അടുത്ത ഗാനതരംഗത്തിലൂടെ കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈ ഒരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
3: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, KK Dental Care. 11 പാരമ്പര്യമുള്ള KK Dental Care രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK Dental Care. മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
4: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
5: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
4: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
6: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
4: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
5: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, 10 വളയം. ഇതിൽ കൂടാളിയിലെ രമേഷിൻ്റെയും പുലിയങ്ങോട്ടെ വിജേഷിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നാവർത്തിച്ച് UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുമെന്ന് ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലർക്കർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. അവധി ദിനങ്ങളിലെ അധ്യയനം നഷ്ടപ്പെടാതിരിക്കാൻ ഇവർക്കായി വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകൾ നടത്തും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ അവധി നൽകുന്നത്. പിണറായി സർക്കാരിൻ്റെ നവകേരളത്തിനു പകരം UDFന്റെ പ്രഖ്യാപിത ലക്ഷ്യം പുതുയുഗ കേരളമാണെന്ന് നയപ്രഖ്യാപനം വ്യക്തമാക്കി. സാമൂഹിക നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, മാനുഷിക സഹാനുഭൂതിയോടുകൂടിയുള്ള സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും, ഇവ ചേരുന്നതായിരിക്കും പുതുയുഗ കേരളം. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം തോറും 1000 രൂപ നൽകും. ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സാനിറ്ററി നാപ്കിനുകളും പാദരക്ഷകളും നൽകും. തുല്യവേതനം നടപ്പാക്കും. 50ൽ അധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കായി ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. നിസ്സാര കാരണങ്ങളുടെ പേരിൽ കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കിവിടുന്നതിന് ശാശ്വത പരിഹാരമായി ഉപാധികളില്ലാതെ ഉടമസ്ഥാവകാശം നൽകുമെന്ന് നയപ്രഖ്യാപനം. മുനമ്പം ഭൂമി പ്രശ്നം മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണ് ഇതെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന അനൌദ്യോഗിക വിശദീകരണം. വനിതാ കർഷകരെയും സംരംഭകരെയും കാർഷിക മേഖലയിൽ അണിനിരത്തുന്നതിനായി വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി കാർഷിക ശക്തിയാക്കി മാറ്റും. ഉൽപ്പാദനം, സംസ്കരണം, വിതരണം എന്നിവയിലെല്ലാം വനിതാ കർഷകർക്കും സംരംഭകർക്കും പരിഗണന നൽകാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ബൈപ്പാസുകൾ 4 വരിയിലാക്കുമെന്ന് സർക്കാരിൻ്റെ നയപ്രഖ്യാപനം. വരുമാനമുണ്ടാക്കുന്ന രീതിയിലാവും ഇവ വികസിപ്പിക്കുക. മുതിർന്ന പൗരന്മാർക്ക് സൗഹൃദപരമായ രീതിയിൽ സംസ്ഥാനത്തെ നഗരങ്ങളെ ഘട്ടം ഘട്ടമായി മാറ്റുമെന്നും സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു. നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം സർക്കാർ തള്ളി. ആദ്യ 2 ഘണ്ടമാണ് ബാൻഡിൽ ആലപിച്ചത്. ഇതിൽ അതൃപ്തി അറിയിച്ചും ഭാവിയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടാകരുതെന്ന് കാട്ടിയും ഗവർണർ രാജേന്ദ്ര ആർലർക്കർ സ്പീക്കർക്ക് കത്തു നൽകി. നയപ്രഖ്യാപനത്തിൽ കണ്ടത് സർക്കാരിൻ്റെ നയരാഹിത്യമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പേരിനുപോലും പരാമർശിച്ചില്ലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേരളം പുതുയുഗത്തിലേക്ക് ചുവടുവെക്കുകയാണെന്നും ആ നയങ്ങളുടെ പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം കൂടി ശേഷിക്കെ സിദ്ധരാമയ്യയുടെ പടിയിറക്കം. അദ്ദേഹത്തിന്റെ രാജി ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോത്ത് സ്വീകരിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തെരഞ്ഞെടുക്കും. NEET UG ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. CBSEയുടെ പുതിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് തകരാറിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സുരക്ഷിതമാണ്. OSM സംവിധാനത്തിൽ വീഴ്ചയുണ്ടായി. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഐ ടി വകുപ്പ് ഇനി മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐ ടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്ന പേരിലാകും അറിയപ്പെടുക. കേരള ടെക് എന്ന ബ്രാൻഡ് പേരും ഉണ്ടാവും. ലൈംഗിക ചൂഷണത്തിനായുള്ള മനുഷ്യക്കടത്ത് തടയാനും ഇരകളാക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനും മാർഗരേഖയുമായി സുപ്രീംകോടതി. രാജ്യത്താകെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നവരുടെ സംരക്ഷണത്തിനായി ഇടപെടൽ ആവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ പ്രജ്വല 2004 നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നിർണായക വിധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ഇ സംഘത്തെ ആക്രമിച്ചതിൽ വിമർശനവുമായി സി. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. പക്ഷേ ഇ അവിടെ രാഷ്ട്രീയ സീനുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ. കൗശികൻ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റതിനെ തുടർന്നാണ് നിയമനം. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി വീണ്ടും മാറ്റി. CBSE June 1 മുതൽ അപേക്ഷ സ്വീകരിക്കും. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷാ ഫീസ് റീഫണ്ടിന് ബാങ്ക് വിവരം നൽകുന്നതിനുള്ള സമയം June 22 വരെ നീട്ടി. June 21 പുനഃപരീക്ഷയ്ക്ക് ഫീസ് ഈടാക്കില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് June 19 അവതരിപ്പിക്കും. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച് പാസാക്കിയ ബജറ്റിലെ മാറ്റങ്ങളാവും അവതരിപ്പിക്കുക. സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നതിനാൽ June 1 സഭ ചേരില്ല. 2 മുതൽ 4 സമ്മേളനം ഉണ്ടായിരിക്കും. കേട്ടെട്ട് പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി തള്ളി. അധ്യാപക സ്ഥിരം നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടെട്ട് യോഗ്യത നിർബന്ധമാക്കിയ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് തള്ളിയത്. സൗദി അറേബ്യയിലെ ജയിലിൽ 20 കഴിഞ്ഞുകൂടിയ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ഒടുവിൽ മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി സമയം വ്യാഴാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്നലെ രാവിലെ 8:30 അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ശബരിമല തീർത്ഥാടകർ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് തടയണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പ്രാദേശിക ഭരണകൂടത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുണിയൊഴുക്കുന്നത് വിലക്കുന്ന മുൻ ഉത്തരവുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. കടലാസിനു പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് ഗൗരവമായി പരിഗണിച്ച് റിസർവ് ബാങ്ക്. പ്രത്യേക പ്ലാസ്റ്റിക് ഉപയോഗിച്ച് 10-20 പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കുന്നതാണ് ആലോചനയിൽ ഉള്ളത്. കറൻസികളിൽ 2026 പകുതിയോടെ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് RBI വ്യക്തമാക്കി. അതേസമയം എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. ഇന്നലെ പവന് 1160 വർദ്ധിച്ച് 115,600 വ്യാപാരം. സുപ്രീംകോടതി വിധിച്ച ഉയർന്ന PF പെൻഷനെ അട്ടിമറിക്കുന്ന പ്രോറേറ്റ രീതി റദ്ദാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി രാവിലെ മുതൽ എല്ലാവരും ഒത്തുകൂടി. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയവർ പരസ്പരം ആലിംഗനം ചെയ്തും ആശംസകൾ കൈമാറിയും സൗഹൃദം പങ്കിട്ടുമാണ് മടങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ ഒഴിവാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് അഗ്നിരക്ഷാസേനയുടെ NOC ലഭിക്കാൻ കോർപ്പറേഷനെയും സർക്കാരിനെയും സമീപിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ അക്രമം നടത്തിയ കേസിൽ പ്രവർത്തകർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് പോലീസ് SFI പ്രവർത്തകരെ ആക്രമിച്ചു എന്നാരോപിച്ചാണ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സർക്കാർ വാഹനങ്ങൾക്കു നേരെ അക്രമം നടത്തുകയും ചെടിച്ചട്ടികൾ അടിച്ചു തകർക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ED റെയ്ഡ് നടക്കവേ പുറത്ത് പ്രതിഷേധിച്ച CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 20 പിണറായി പോലീസ് സ്വമേധയാ കേസെടുത്തത്. വൈശാഖോത്സവം ആരംഭിച്ചതോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തജനപ്രവാഹം തുടങ്ങി. കർണാടകത്തിൽ നിന്നുള്ള ഭക്തരാണ് ഇന്നലെ കൂടുതലായും എത്തിയത്. ഇന്നു മുതലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. June 5 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നടക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ സൗജന്യമായി വീടുകൾ വെച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി സ്ത്രീകളിൽ നിന്ന് 26 പവനും വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരു സ്ത്രീയിൽ നിന്ന് 200,000 തട്ടിയെടുത്ത കേസിൽ 52-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴപ്പിലങ്ങാട് മമ്മാക്കുന്ന് പള്ളിക്ക് സമീപത്തെ വാഴയിൽ ഫലീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിസ നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളിൽ ഒരാളുടെ ബന്ധുവിൽ നിന്ന് 35,000 ഇയാൾ തട്ടിയെടുത്തു. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി ഇന്ന് രാവിലെ 9:30 മുതൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. ദുരന്ത നിവാരണ സേന കൂടെയുണ്ട് കൂടപ്പിറപ്പായി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിൽ വിവിധ വകുപ്പുകളിലെ വിദഗ്ധർ ക്ലാസുകൾ എടുക്കും. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറശ്ശിനിക്കടവിൽ തീരങ്ങൾ പുഴയെടുക്കുന്നത് ഭീഷണിയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പറശ്ശിനിക്കടവ് പുഴയുടെ മറുഭാഗമായ മയിൽ കൊളച്ചേരി പഞ്ചായത്തുകളുടെ പരിധിയിലാണ് രൂക്ഷമായ കരയിടിച്ചിൽ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലെ പുതിയ ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. 311 പേർ പ്രാരംഭ സൈനിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഇതിൽ 66 പേർ വനിതകളാണ്. RSS നേതാവായ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മെറിറ്റില്ലാത്ത ആവശ്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബ് വധക്കേസ് വിചാരണ June 1 വരെ സെഷൻസ് കോടതി സ്റ്റേ ചെയ്തു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയാണ് സ്റ്റേ ചെയ്തത്. സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായി ഉയർത്തിയ സംസ്ഥാന സർക്കാർ നടപടിക്ക് തിരിച്ചടി. നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര നിയമത്തിനെതിരായ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി നിലനിൽക്കില്ലെന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നു. കാലാവധി കൂട്ടുന്നതിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് KB ഗണേഷ് കുമാറാണ് സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായി ഉയർത്തിയത്. കേസുകളിൽ വാദം പൂർത്തിയായാൽ ഉത്തരവിടുന്നതിന് ഹൈക്കോടതികൾക്ക് സമയക്രമം നിശ്ചയിച്ച് സുപ്രീംകോടതി. 50 വയസ്സ് കഴിഞ്ഞ സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകർ സ്ഥാനക്കയറ്റത്തിന് വകുപ്പുതല പരീക്ഷകൾ എഴുതേണ്ടതില്ലെന്ന ഇളവിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി അധ്യാപകരും അർഹരെന്ന് ഹൈക്കോടതി. നിയമന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യതകളും ചുമതലകളും സമാനമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് PM മനോജിന്റെ ഉത്തരവ്. പൂനെയിൽ വിഷമദ്യം കഴിച്ച് 18 പേർ മരിച്ചു. മെഥനോൾ കലർന്ന മദ്യം കഴിച്ചതാണ് അപകട കാരണം. 48 മണിക്കൂറിനുള്ളിലാണ് 18 പേർ മരിച്ചത്. ഒട്ടേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IPL ക്രിക്കറ്റ്. ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ. ഞായറാഴ്ച നടക്കുന്ന കിരീട പോരാട്ടത്തിൽ എതിരാളി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഹോക്കി പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് സഖ്യം സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് സെമിയിൽ. യൂണിറ്റി കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ജമൈക്കയോട് തോൽവി. ഇറ്റലിയുടെ ലോക 1st നമ്പർ യാനിക് സിന്നർ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുറത്ത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
0: 8078-502-836.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ മലയാള ചലച്ചിത്രങ്ങളിലെ ഹാസ്യനടൻ ബോബി കൊട്ടാരക്കരയെക്കുറിച്ച് കേൾക്കാം.
5: ൂത്രമൊഴിക്കാൻ അയ്യോ ഇതാര്? വക്കാലത്ത് നാരായണകുട്ടി സാറോ? സാറിനെത്തിയാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് വൈകാട്ടല്ലേ? ഗോപി, ക്യാപ്റ്റൻ ഗോപി.
4: കൊട്ടാരക്കര താലൂക്കിൽ തോപ്പിൽ കിഴക്കതിൽ അസറ ഭവനിൽ പരീദ് റാവുത്തരുടെയും ഹാജിറ ബീവിയുടെയും മൂത്ത മകനായി 1952 മാർച്ച് 11 ബോബി കൊട്ടാരക്കരയുടെ ജനനം. യഥാർത്ഥ പേര് അബ്ദുൾ അസീസ്. SSLC ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്.

0: கூப்பிட்டீங்களா சார்? நான் தான் முருகன். உங்களுக்கு என்ன வேணும்?
1: எனக்கு குஞ்சிக்காரனை காணணும்.
0: நீங்க எழுந்திருக்க சார், வாங்க வாங்க வாங்க. என்ன காதல் சொன்னீங்க நீங்க?
1: குஞ்சிக்காரர்.
0: குஞ்சிக்காரர்? ஆம்பளையா பொம்பளையா?
1: ஆனே
0: இந்த மாதிரி பேர்ல ஆம்பளைங்களுக்கு போடுமா சார்? குஞ்சி
1: அட்ரஸ் உண்டு.
0: பரவாயில்ல, நீங்களே படிச்சு சொல்லுங்க.
1: பி சி குஞ்சிக்காரர், 144A, நல்வாழ்வு தெருவு, பழனி 14.
0: வாங்க சார், வாங்க வாங்க, உட்காருங்க சார்.
1: கண்டுபிடிக்கல,
0: நீங்க தைரியமா இருங்க சார். அடுத்த 10 நிமிஷத்துக்குள்ள இந்த குஞ்சி காதல் நம்ம கையில இருக்கும். உட்காருங்க. வைரமணி போலாமா கண்ணா?
2: இந்த அட்ரஸ்
1: அட்ரஸ் இது என்னையா? எனக்கு உபயோகம் தானே.
0: ஆமா ஆமா, அட்ரஸ் இதுதான் சார். குஞ்சு காதல் இங்கதான் இருக்கும்.
2: இத செத்த தலைகீழ படி
3: திருச்சி வாங்கி.
0: நீங்களே படிங்க.
1: பழனி 14.
2: சரி.
1: நல்வாழ்வு தெருவு.
2: சரி.
1: 144A.
2: சரி.
1: பி சி குஞ்சிக்காதர்.
2: அதுதான் நான் இல்ல.
1: சம்சிக்கன் ஒன்னும் இல்ல. அட்ரஸ் இது என்னையா?
0: பாக்கல சார், பாக்கல.
2: கண்டுபிடிச்சாச்சே, அவர் சீலாவதி லாட்ஜில் இருக்கார்.
0: அப்படி சொல்லுங்க சார், சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன்.
1: நான் நின்னு
2: சரி
0: பட்டுவா சார். வைரமணி, சீலாவதி லாட்ஜடா.
1: குஞ்சிக்காதரோ? அதே. அவனே வந்து கண்டுகிட்டாலா ஞங்கள் இருக்குது. கழிஞ்ச 9 மாசம் வாடகை வாங்கி வச்சுட்டோம். முங்கியது கள்ளൻ.
4: கள்ളൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരൻ എനിക്കറിയാം. 1-ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ.
5: കള്ളന്മാരൊക്കെ എന്താ 1-ാം ക്ലാസ് പഠിച്ചൂടെ? നീ അവന്റെ ആരടാ?
4: ഏയ് എടാതോടാന്നുള്ള വിളിയൊക്കെ തറവാട്ടിച്ചെന്ന് വിളിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട, ഞാനും ഈ പഴനിയില് 5 കൊല്ലം ഞാനും ഇവിടെ കിടന്ന് മെലസീത. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാ പോരെ.
5: അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം.
4: അവിടെ നിന്നാണോ ലെതർ കമ്പനി സൂപ്പർവൈസർ ആയത്?
5: ചെന്ന് അന്വേഷിച്ചോ.
4: എടാ പോടാന്ന് വിളിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ ഫോൺ
0: என்ன வயிறு பண்ணியது?
6: കഥാപ്രസംഗത്തിൽ സജീവമായതോടെ അബ്ദുൾ അസീസ് എന്ന പേര് മാറ്റി ബോബി കൊട്ടാരക്കര എന്നാക്കി. വി സാംബശിവനും കൊല്ലം ബാബുവും കഥാപ്രസംഗ വേദികളിൽ നിറഞ്ഞു നിന്ന കാലത്ത് ബോബിയുടെ ഉലക്ക എന്ന ഹാസ്യ കഥാപ്രസംഗം ഏറെ പ്രസിദ്ധിയാർജിച്ചിരുന്നു.
7: സാറിന്റെ കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട്. തലക്കുള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം ഒടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു.
8: രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദനായിരുന്നല്ലോ.
7: ചന്ദനായരോ? അല്ല, സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്.
8: 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു.
7: ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു.
8: ഇനിയിപ്പോ എന്ത് ചെയ്യും?
7: അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തൂന്നാക്കിക്കളെ.
8: 2000 കോപ്പിയിൽ അല്ലേ? പോടോ ഇടുന്നു, പോടോ.
6: കഥാപ്രസംഗ വേദിയിൽ നിന്ന് പിന്നീട് നാടകരംഗത്തേക്കും ബോബി ചുവടുമാറ്റി. 1975 തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്.
9: എന്താ ഈ വഴി?
10: മറ്റൊരു വഴി കാണാത്തത് കൊണ്ടാ ഈ വഴി.
9: എന്താ കാര്യം?
10: നിങ്ങളുടെ കെട്ടിയോനെ
3: ചീട്ട് കളിക്കാനായിട്ട് എന്റെ കയ്യിൽ നിന്ന് 50 രൂപ കടം വാങ്ങിയിട്ട് മാസം ഒന്നായി. എനിക്ക് ഇപ്പോഴെന്റെ കാശ് കിട്ടണം.
9: അതിന് കാശ് മേടിച്ച അങ്ങേരല്ലേ, അങ്ങേരോട് പഠിച്ചോളാം.
3: അങ്ങേരുടെ ഭർത്താവ് നിങ്ങളാണല്ലോ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്.
10: അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ.
9: വീട്ടിലിരിക്കുന്ന കട്ടുമുടിക്കുന്നു പോരാഞ്ഞ് നാട്ടുകാരടുത്ത് നിന്ന് കടം അടിച്ചു മുടിക്കുന്നു.
10: മുടിയുന്ന നാട്ടുകാരല്ലേ ഞാനല്ലല്ലോ.
3: മനസ്സിലിരിപ്പ് ഗതി. മര്യാദക്ക് എന്റെ കാശ് തന്നില്ലെങ്കിലേ മുടിയുന്ന ആരാധന ഞാൻ കാണിച്ചു തരാം.
9: താൻ എന്തോന്ന് കാണിക്കാനാ?
4: വേണ്ടാത്തൊന്നും കേടി പറയല്ലേ. ആള് പെശക, ഇടിയും പൊടിയും പിള്ള എന്നാ പേര്. ഒറ്റ ഇടിക്ക് പെണ്ണും പിള്ളയെ കൊന്നവനാ.
3: എന്നാ പിന്നെ കാശ് വാങ്ങിയിട്ട് എന്റെ കാര്യം. കാശ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന്
9: പോകുന്നുള്ളൂ.
10: കേറിക്കോട്ടെ എന്ന് എനിക്കൊരു സഹായമായല്ലോ.
3: എനിക്കെന്റെ കാശ് കിട്ടില്ലേന്ന് വേണ്ടിയല്ല, ഇനി ഇതുപോലൊരു ഉറവി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്.
6: ബോബി വളരെ പെട്ടെന്ന് തന്നെ അറിയപ്പെടുന്ന നടനായി. മഴവിൽ കാവടി, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ഗോളാന്തര വാർത്ത, കാഴ്ചക്കപ്പുറം, ചിത്രം തുടങ്ങി വിവിധ ചിത്രങ്ങളിലൂടെ 300 വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു.
11: മുട്ടത്തറക്കാരെടുക്കുന്ന ശാന്തി മുഹൂർത്ത നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും. ഉറപ്പല്ലേ?
12: ഞാൻ ഇവിടെ തന്നെ ഇല്ലേ.
11: ചായ 200. ഗ്രാമീണ വിളക്ക് 2 ആഴ്ചയുള്ളേ.
12: നാടകത്തിന്റെ റിഹേഴ്സൽ
11: പൊടി പൊടിക്കുമല്ലേ. ഞാനാ ശ്രീരാമൻ.
12: ദൈവമേ,
11: ഇവ ഹനുമാൻ. ഇന്നു മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്.
12: ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നേക്കാം.
11: ഓ
12: പിന്നെ സഹദേവ, സംഗതി കലക്കണം. 1 സമ്മാനം നമ്മൾ അടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്കറിയാലോ.
11: അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ, ഞാനല്ലേ ശ്രീരാമൻ.
13: അതാണ് പ്രശ്നം.
11: അവിടെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ.
13: സഹദേവ, നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ?
11: ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തുപോയി.
13: എന്താ ചിരിക്കുന്നത്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല.
12: അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം. ഒരു വാല് മാത്രം പിറ്റിയതാ മതിയല്ലോ.
13: ചുക്കുവെള്ളപ്പെടി ഒന്നേന്ന്
12: ഒന്ന്.
13: ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിട്ട്.
11: ഓ,
13: ഇനി കൈകേയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ.
11: അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ട് നോക്കാം.
13: ഇട്ട് നോക്കാം. ഈ കളറുണ്ടല്ലോ, സ്റ്റേജിൽ തിളങ്ങും.
11: കൊള്ളാം അല്ലേ.

0: അസലായിട്ടുണ്ട്.
1: എന്ത്
0: ഡ്രസ്?
2: ഇതാണോ ശ്രീരാമ വേഷം?
0: വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്.
2: അയോധ്യയിലെ ദശരഥ പുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്.
0: ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം?
2: എങ്കിലും ഒരു ബ്രേസർ കൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാന്.
0: ബ്രേസർ ഞാൻ സീതയ്ക്ക് തച്ചിട്ടുണ്ടല്ലോ. പിന്നെ
2: കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ.
0: നീ ആരെയാടാ മരങ്ങോടനെ വിളിച്ചത്?
2: മര്യാദക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം.
0: നീ ആരെയാ മരങ്ങോടനെ വിളിച്ചത്?
2: ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം.
0: ആരെയാ നീ മരങ്ങോടനെ വിളിച്ചത്?
2: തന്നെ തന്നെയാ വിളിച്ചത്. ഇത് കണ്ടുവരാന ചേട്ടാ, എന്റെ ശ്രീരാമനെ ഞാൻ സീതയാക്കി.
0: ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു മോന്ത.
3: നീ മോളിലേക്ക് ഞാൻ അങ്ങോട്ട് വരച്ചല്ലേ.
2: രമേശ് ചേട്ടൻ പറഞ്ഞുകൂടി, ഞാനിപ്പോ പോകുന്നു.
3: രാവണേട്ടൻ പണി നോക്കിയേ.
4: നിരവധി ടി വി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു. 1980 റിലീസായ ആരോഹണം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ബോബി സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് 1982 എ ബി രാജ് സംവിധാനം ചെയ്ത ആക്രോശം എന്ന ചിത്രത്തിലും ചെറിയ വേഷം കിട്ടി.
5: നിന്നെ പോലല്ലടാ പ്രേതത്തിന് നാണോ മാനോ ഉള്ള കൂട്ടത്തിലാ അല്ലേ സ്റ്റാലിൻ?
6: ഈ നാട് നന്നാവിയല്ല, അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമല്ലേ. ചുമ്മാതല്ല ദൈവങ്ങളുടെ കെയറോഫിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്.
5: അല്ല എനിക്ക് അറിയാമേലാ എന്ന് ചോദിക്കുക. ഈ ചന്ദ്രപ്പ സഖാവല്ലായിരുന്നു?
6: കരയപ്പ സഖാവായിരുന്നു. പണ്ട് ആലപ്പുഴയില് സഖാവ് EMSന്റെ പ്രസംഗം കേൾക്കാൻ ഈ കരയെന്ന് പോയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്.
7: എനിക്കൊരു സംശയം സഖാവേ, നിങ്ങളുടെ ആൾക്കാർ മരിച്ചിരുന്നാലും പ്രേതങ്ങൾ ഉണ്ടാവോ?
5: അല്ല ചാലും കുട്ടപ്പിള.
4: ആയിരത്തി 1985 സിബി മലയിൽ സംവിധാനം ചെയ്ത മുത്താരംകുന്ന് പിയോ എന്ന സിനിമയിലെ രമണൻ എന്ന കഥാപാത്രമാണ് ബോബിക്ക് വഴിത്തിരിവാകുന്നത്. ഇതിനെ തുടർന്ന് ബോബി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറി.
8: ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ.
9: പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ രാഹുലൻ?
8: അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കുകൂടെ അവകാശപ്പെട്ട 60 സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ.
9: അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം
8: അല്ലേ?
9: പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലൻ പറയുന്നത്.
8: 10,000 കിട്ടത് അവന്റെ അപ്പനാ. ഈ
9: രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ?
0: അവിടെ എന്ത് കച്ചവടം?
9: അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായ മിച്ചറും ഉണ്ടക്കായും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല.
0: അല്ല നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ?
9: ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: അലുവയും വറുത്ത കായും നാട്ടുകാർ മുഴുവൻ വരും. നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട അവിടെ എന്താ സപ്ലൈ എന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും.
9: എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടറച്ച് കോഴി ഇറച്ചൊക്കെ കിട്ടുമോ?
10: ഓ, പിന്നെന്താ ചെയ്യാ? ഏ, ഞാനൊരു വഴിയും കാണുന്നില്ല.
11: എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം.
0: ഒപ്പിക്കാം.
11: അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം.
0: അയ്യോ, അത് വലിയ ചതിവല്ലേ നഹുലേട്ടാ?
11: എടോ, സത്യവും മര്യാദയും കൊണ്ടിടണം. ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ.
10: അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ.
0: കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ആലോചിക്കട്ടെ.
10: ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം.
0: ശരി, ഞാൻ ചെയ്യാം.
10: ഓ, നിന്റെ ദൈവം രക്ഷിക്കട്ടടാ.
4: നാരദൻ കേരളത്തിൽ എന്ന ചിത്രത്തിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം, അക്കരെ നിന്നൊരു മാരനിലെ ഗിരീഷ്, നാടോടിക്കാറ്റിലെ ബ്രോക്കർ, വടക്കുനോക്കി യന്ത്രത്തിലെ സഹദേവൻ, വരവേൽപ്പിലെ പപ്പൻ, മഴവിൽക്കാവടിയിലെ മുരുകൻ എന്നിവയൊക്കെ ബോബി കൊട്ടാരക്കരയുടെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്.
1: സീസൺ അല്ലാത്തതുകൊണ്ടേ മാമ്പഴത്തിനൊക്കെ തീ പിടിച്ച വില
12: കിട്ടിയില്ലോ. സമാധാനായി. മാമ്പഴപ്പുളിശ്ശേരി എന്ന് വെച്ചാൽ അവന് ജീവനാ.
1: ഓ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് വെള്ളരി പന്തലിന് കാവലിടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യം ആ മാമ്പഴപ്പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നേ. മുരളിയേട്ടൻ അതൊക്കെ ഓർമ്മയാണോന്തോ.
12: ഓ, പിന്നെ അവന് വേറൊന്നുമില്ലല്ലോ ഇപ്പൊ ഓർക്കാൻ. നീ നേരെ വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക്. ഉച്ചക്ക് ഊണുമ്പോ അവനെ എത്തും, അപ്പഴേക്ക് ഊണ് കടിയാവണം. ആ പിന്നെ പപ്പ, മാമ്പഴപ്പുളിശ്ശേരിയിൽ കടുക് വറുത്തിട്ടുണ്ടെന്ന് രുക്കിനോട് പറഞ്ഞേക്കണം. ആ പിന്നെ പ്രണബനുള്ള പരിപ്പ് നല്ലോണം മൂത്തോട്ടെ
1: മൂത്തോട്ടെ മൂത്തോട്ടെ മൂത്തോട്ടെ.
13: ദേവു, മൂന്നാല് തേങ്ങ ഇനിയും വേണം, വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കണി?
14: തന്നെ താൻ പൊതിക്കട്ടെ.
15: എന്നെ വഴക്ക് പറയും.
14: ഓ, അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ, വഴക്ക് പറയാ.
13: നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ.
1: ചേച്ചി, നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്.
13: ഇങ്ങനെ എങ്ങനെയോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ.
1: മൂപ്പരോടെ ഭയങ്കര തിരക്കിലാ.
13: എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്.
1: ആ പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട.
13: പിന്നെ എന്താന്നാ വറുത്തിടണ്ടേ?
1: മൂപ്പര് പറഞ്ഞതാ.
13: അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാ മതി എന്ന് പറ.
1: ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ. എല്ലാ പറഞ്ഞേട്ടാ.
16: എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ.
1: ഞാനുണ്ടല്ലോ.
15: മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി.
16: യെസ്.
15: മുതലാളി.
16: അതെ, ഞാൻ തന്നെയാണ്.
15: നമസ്കാരം.
16: ആ യെസ്.
15: എന്റെ വീട് അമ്പലക്കടവിലാണ് സർ.
16: ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം.
1: അതെ,
16: ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ ആ റൂട്ടിലോട് തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്.
15: ഞാനിവിടെ കോഓപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു, ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല.
1: കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല.
15: എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും.
16: പാസ്
1: പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥി ഒന്നും അല്ലല്ലോ, ആണോ?
15: ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്.
1: ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണി എടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും അങ്ങ് പാസ് കൊടുക്കേണ്ടി വരുമല്ലോ.
16: ഇപ്പൊ
1: ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില?
15: അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്.
1: ഒന്നും പറയണ്ട, ബസ് ഇറങ്ങിയതേ ഉള്ളൂ, അതിനുമുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ.
16: യെസ് യെസ്, പുതിയ ബുക്ക് അല്ല, പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, ആർ ടി ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്.
1: നിങ്ങളൊന്നും പോയി തന്നെ.
15: ബഹളം വയ്ക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കടാ ബസും തുക്കടാ മുതലാളി.
16: ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ.
1: ഏ മുരളിയേട്ടാ, മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസ്സിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം
16: വേണ്ടേ.
4: സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, പ്രിയദർശൻ, രാജസേനൻ എന്നിവരുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ബോബി ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. 1982 മുതൽ 2000 കാലഘട്ടം വരെ വിവിധ സിനിമകളിലായി 300 വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
17: യുവന്മാരെ, നാട്ടിൽ നിന്ന് വന്നപ്പെട്ട കുരിശുകളാണ്. ഒരു വീട് വേണം, അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല, മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യമില്ല. ഓക്ക, ആ ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ.
18: ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു?
19: ആ വീട് നല്ല വീടായിരിക്കണം.
18: ബെഡ്റൂം ഒന്ന് പോരല്ലേ,
19: രണ്ടു തന്നെ ആയിക്കോട്ടെ.
18: പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള്.
19: അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം.
20: പൂജാമുറിയോ?
19: പൂജാമുറി ആയിക്കോട്ടെ
20: ആയിക്കോട്ടെ.
19: വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റി ഇടാനുള്ള സ്ഥലവും.
20: അപ്പൊ എല്ലാ സൗകര്യം ഉള്ള ഒരു വീട് വേണം എന്നർത്ഥം.
19: അതെ.
20: നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് വേണമെങ്കിൽ മാസം ഒരു 2000 രൂപ വാടകയാവും.
19: രണ്ടായിരം രൂപ?
20: അതെ.
19: അത്രയും വാടക?
20: പിന്നെ എത്ര കൊടുക്കാം? 1500.
19: ഇനിയും താഴട്ടെ.
20: 1000
19: കുറച്ചുകൂടെ താഴട്ടെ.
20: 750
19: കുറച്ചുകൂടെ പോരട്ടെ.
20: 500
19: അല്ല, കുറച്ചുകൂടെ താഴട്ടെ.
20: ഇനി എവിടം വരെ താഴണം നമുക്ക് പറ.
19: ഒരു 150
20: രണ്ട് ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, എസി,
19: പൂജാമുറി.
20: 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമാണ്. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150 ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ. ഹാഹാ, പ്രമാദമായിരിക്കുന്ന നിങ്ങ രണ്ടുപേര് താനെ. ഇങ്ങ ചമയൽ പറഞ്ഞല്ല.
19: ചമയൽ?
20: ഓ, പറഞ്ഞ പോലെ തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ. ചമയൽ എന്ന് വെച്ചാ പാചകർ.
18: അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമയൽ എന്താ പറയാ ഇവിടെ?
20: എന്ത് ചമയൽ?
18: അപ്പൊ മലയാളമാക്കൊന്നും വലിയ വശമില്ലല്ലേ.
20: എന്താണ് മലയാളം ആസാനെ? എങ്ങനെ ഇതിലൊക്കെ പഠിക്കണം? അത്ര തന്നെ.
4: സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണം. എങ്കിലും അദ്ദേഹത്തെ ഇന്നും ഓർമ്മിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അത്രയധികം വേറിട്ട വേഷങ്ങളായിരുന്നു തന്റെ കരിയറിൽ ചെയ്തു തീർത്തത്.
21: അളിയ മരിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അമ്മാവനല്ല, അളിയന്റെ
22: അമ്മാവനാവൻ.
21: അതേ, 1975 മാർച്ച് മാസം 16-ാം തീയതി അർദ്ധരാത്രി അളിയന്റെ മുത്തശ്ശനായ പൊന്നുമ്പടത്തിൽ ശ്രീകൃഷ്ണ പൊതുവാളുമായുണ്ടായ വാക്കുതർക്കത്തിലും തുടർന്നുണ്ടായ വഴക്കിലും മനം നൊന്ത് കള്ളവണ്ടി കയറി തിരോളിലേക്ക് പുറപ്പെട്ടു പോയ ലോലഹൃദയനായ പൊന്നമ്മാവൻ.
22: ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഈ അമ്മാവൻ പറഞ്ഞതാ.
21: അതെ, ആ അമ്മാവൻ പോയളിയ. മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം
22: സമ്പാദ്യമായ 3.5 കോടിയും ഏകമകൾ ലക്ഷ്മിക്കുട്ടിയെയും
21: അളിയന്റെ പേർക്കാണ് എഴുതി വച്ചിട്ട് പോയിരിക്കുന്നത്.
23: അതാ, എന്നാലും എന്റെ പ്രസിഡന്റ് തെലുങ്ക് പടത്തിലൊക്കെ NG രാമറാവു അവതരിക്കുന്ന പോലെ സാക്ഷാൽ ദൈവത്തെ പോലെ അല്ലേ നമ്മുടെ ലൈൻമാൻ ഇവിടെ അവതരിച്ചത്?
24: അവൻ വന്നില്ലായിരുന്നെങ്കിൽ തിരുമേനിന്റെ മുമ്പിൽ എന്റെ മാനം കംപ്ലീറ്റ് പോയേനെ.
23: വലിയ തിരുമേനി ഒരു പാവമാ. അനിയൻ തിരുമേനി പണ്ടാരത്തിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. ആ പട്ടാളം വാസു പാവം കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നതാ. അയാൾ ആ കലങ്കിൽ ഇരിക്കുമായിരുന്നു.
25: അനിയൻ തിരുമേനിയെ കണ്ടാൽ എഴുന്നേൽക്കാത്തവർ ഈ പ്രദേശത്ത് ആരും ഇല്ലടാ. നീ പട്ടാളത്തിലായിരുന്നു എന്നുള്ള അഹങ്കാരമായിരിക്കും.
23: ഒരു കാര്യവുമില്ല, അവൻ അയാളെ കണ്ട് എണീറ്റില്ലാത്ര. ഈ പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്.
24: അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമേ അങ്ങ് വന്നില്ലേ? വെറുതെ
26: പച്ചമുളക്
24: നിമ്മൻ കണ്ടിരിക്കുന്നേ.
26: കാബേജ്
24: തുമ്മരി
27: മതിയാ.
23: കരണ്ടമ്മായി കരണ്ടമ്മായി
26: നിന്റെ
28: ഒരു ചായ എടുത്ത്
29: എന്താ ഒന്നാക്കിയത്? ഒരു അഞ്ചായാലോ?
28: ഒന്നും മതി തൽക്കാലം.
29: കളിക്കല്ലേ?
28: ആ
29: സാറ് കളിക്കല്ലേ? ദേ ഒരുമാതിരി ഓർഡറിലേക്ക് ഒരു ഓർഡർ ചെയ്യുന്നല്ലോ. ഓർഡർ ചെയ്യാനുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാമോ?
28: അറിയില്ല സാർ.
29: എന്നാലേ ആളെന്തൊരു അറിഞ്ഞോളം പെരുമാറ. ഞാൻ BS കരൺ
28: ഭാസ്കരൻ, ചീഫ് ഓഫ്
29: കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്.
28: ഓ, ചീഫ് ഓഫ് കേറ്റിയർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്.
29: മനസ്സിലായല്ലോ?
28: മനസ്സിലായില്ല.
29: മനസ്സിലാക്കാനൊന്നുമില്ല. സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ പാചകം ചെയ്തു തരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. പാർക്കറേ
23: അടുക്കളക്കാരൻ.
29: മലയാളത്തിൽ അങ്ങനെയും പറയാം.
23: അല്ല,
29: അപ്പൊ സാറോ?
0: ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ ഓഫ് ഹെലികോപ്റ്റർ. പച്ച മലയാളത്തിൽ പറഞ്ഞ വാലിനോ. ഹെലികോപ്റ്ററിന്റെ വാലില് കാക്കയും കിളിയും വന്നിരുന്നാൽ ഓടിക്കുന്ന മണി. കൂടുതൽ വാചകം ഓടിക്കാതെ ആഹാരം പാചകം ചെയ്യണോ?
29: ഞാൻ ചീഫ് ഓഫ് ഹൈ റേഞ്ച് മാരേജ് ബ്യൂറോ കോർപ്പറേഷൻ. മലയാളത്തിൽ കല്യാണ ബ്രോക്കർ എന്ന് പറയും,
2: അല്ലെങ്കിൽ ദല്ലാളെന്നും പറയും.
29: ചിലര് അങ്ങനെയും പറയും സാർ. അതെ, സാറന്മാരൊക്കെ കെട്ടിയവരാണോ?
2: ഓരോന്ന് കഴിഞ്ഞതാ. അതെ, തന്റെ എക്സ്ചേഞ്ച് സ്കീമെല്ലാം ഉണ്ടെങ്കിൽ പറ.
29: എക്സ്ചേഞ്ചോ?
2: ആ, ഈ പഴയതെടുത്ത് പുതിയത് കൊടുക്കല്. അങ്ങനെയാണെങ്കിൽ രാമനാഥപുരത്ത് ചക്കുകുറ്റി പോലെ ഒരു അമ്മാളുണ്ട്, നോക്കുന്നോ?
29: രാമനാഥപുരത്ത്
2: എന്റെ ഭാര്യ.
29: വരാൻ പോകുന്ന പൈതൃക സാറന്മാര് കല്യാണം കഴിച്ച സാറന്മാരാണോ?
2: അല്ല, അവര് വരുമ്പോ കുട്ടി ആ വല്ലതും നടക്കും.
29: ആണോ? ഓ, എന്നാ മുട്ടിക്കുളങ്ങര ദേവിക്കൊരുതുള്ള എണ്ണയും പാറയ മാതാവിന് ഒരു മെഴുതിരി കൊടുത്തേക്കാതെ. അല്ല സാറന്മാരെ, ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റന്മാരും വലിയ വിമാനമൊക്കെ പറത്തുന്ന പൈലറ്റന്മാരും ഒരുപോലാണോ?
0: ഇല്ലല്ലേ. എടോ, എല്ലാ വിമാനത്തിലെ പൈലറ്റന്മാരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്നവരാ.
2: അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവരെയാണ് യാത്രക്കാരെ കൊണ്ടുപോകാനും വരാനുള്ള വിമാനങ്ങളിലെ പൈലറ്റുമാരെ നിയമിക്കുന്നത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ.
29: അത് ശരി.
2: സ്വല്പം കൂടി കഴിവുള്ളവരെ യുദ്ധ വിമാനങ്ങളിലെ പൈലറ്റ്. ഏറ്റവും മിടുക്കന്മാരെയാണ് തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റായി നിയമിക്കുന്നത്.
29: നേരാണോ? ഹെലികോപ്റ്ററിലെ സാറന്മാർ തന്നെ പറഞ്ഞതാ, ഈ യുദ്ധത്തിന് പോകുന്ന പൈലറ്റിന് ബോംബ് എവിടെ വേണമെന്ന് കൊണ്ടുവന്നിടാ, അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ ഈ തുരിശ് അതിനെ തോന്നുന്നിടത്തൊന്നും തളിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് കൃത്യത വേണം, സൂക്ഷ്മത വേണം, തളിക്കുന്ന മരുന്ന് റബ്ബറിന്റെ ഇല കൃത്യമായും വീഴണം. അതാ മിടുക്ക്. ഇതിന് മിടുക്കന്മാരായ രണ്ട് പൈലറ്റന്മാരിൽ ഏറ്റവും മിടുക്കനായ പൈലറ്റിനെ ഈ ദിനകരൻ ഇവിടെ കൊത്തിക്കൊണ്ടുവന്ന് കൊച്ചമ്മയുടെ മരുമകനാക്കും, മോളിക്കുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടിക്കും. ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടിയ നമ്മുടെ മോളെ ഭാഗ്യം.
26: നമ്മുടെ മോളോ?
29: അതെ, സോറി, കൊച്ചമ്മയുടെ മോള്. അപ്പഴേ കൊച്ചമ്മേ, ഈ കാര്യം ഇതി ചെവി അറിയരുത്, ലീക്ക് ആവരുത്.
26: എന്നതാ പൈലറ്റുമാരുടെ പേര്?
29: പേരും കിടലോ, ബോബി ആൻഡ് റോബി.
4: സിനിമയുടെ പുറകെ പോയതുകൊണ്ടാവാം അദ്ദേഹം വിവാഹം പോലും കഴിക്കാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ശ്വാസകോശ സംബന്ധമായ അസുഖം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഈ രോഗാവസ്ഥയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമായതും. കൃത്യമായ പരിചരണം ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ മരണം വേഗത്തിലാക്കി എന്ന് വേണം പറയാൻ. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം തുടങ്ങി നിരവധി പ്രമുഖ നായകന്മാരോടൊപ്പം അഭിനയിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതലും ഹാസ്യം നിറഞ്ഞ കഥാപാത്രങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഓരോ വേഷങ്ങളും മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. 2000 ഡിസംബറിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ചിത്രീകരണത്തിനിടെയാണ് 2000 ഡിസംബർ 3 ബോബി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുന്നത്. ജയറാമും മുകേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി. കഥാപ്രാസംഗികനും മലയാള ചലച്ചിത്ര ഹാസ്യ നടനുമായ ബോബി കൊട്ടാരക്കരയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ റേഡിയോ മലബാറിന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: എൻ്റെ പേര് രമേശ്. ഞാൻ കൂടാളിയാണ് താമസം. എനിക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: ആൺകുട്ടി യദുകൃഷ്ണ, MBA പഠിക്കുന്നു ബാംഗ്ലൂര്. പെൺകുട്ടി KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
0: കൂടാളിയിൽ താമസമാക്കിയിട്ട് കുറെ നാളായോ?
1: കൂടാളി താമസമായിട്ട് 8 വർഷമായി.
0: അപ്പൊ ശരിക്കും നാട് എവിടെയാണ്?
1: ഇരിക്കൂർ.
0: എവിടെയായിട്ടാണ്?
1: ഇരിക്കൂർ പെരുമണ്ണ്.
0: പെരുമണ്ണ് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ.
1: ആ ഉണ്ട്, ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. ഒരു മത്സ്യ സംബന്ധമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മീനൂട്ട് അമ്പലം എന്ന് പറയും.
0: അതെ അതെ, ഒരുപാട് ആൾക്കാർ അല്ലേ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരാറുണ്ട്. ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
1: ഡ്രൈവർ മേഖലയ്ക്ക് ഒരു 15 വർഷം കഴിഞ്ഞു.
0: ഈ വണ്ടി തന്നെയാണോ ആദ്യമായിട്ട് ജോലി തുടങ്ങിയത്?
1: ഞാൻ ആദ്യം ഒരു ജീപ്പിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാറിലായി, പിന്നെ ഒരു നഴ്സറി.
0: നഴ്സറി എന്ന് പറയുമ്പോൾ
1: റബ്ബർ തൈ, ചെടികള്, പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം വിൽക്കുന്ന ഒരു നഴ്സറി, നരുതൂക്കിൽ റബ്ബർ നഴ്സറി.
0: കേട്ടിട്ടുണ്ട്, നരുതൂക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ്.
1: അതെ.
0: എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനമായിട്ടുള്ള തൈകൾ? എന്തൊക്കെയാണ് അവിടെ നിന്ന് പോകാറ്?
1: റബ്ബർ തൈ, പിന്നെ തെങ്ങിൻ തൈ, പിന്നെ സപ്പോട്ട, മാവ്, പ്ലാവ്, കൊടി, പിന്നെ ചെടികളും കുറെ.
0: അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ വണ്ടികളിൽ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു?
1: ആ, എത്തിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മള് റബ്ബറിന്റെ സ്റ്റമ്പെല്ലാം അങ്ങനെ തിരുവനന്തപുരം, കാട്ടാക്കട അങ്ങനെല്ലാം കൊണ്ടുവരും വണ്ടിയിൽ. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരിട്ടി, തന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, പടിയൂർ ഉണ്ടായിരുന്നു, ഇരിക്കൂറുണ്ട്, അവിടെ നിന്നെല്ലാം ഉണ്ടാക്കും കുറെ സാധനങ്ങള്.
0: അപ്പോ ഇതൊക്കെ വഹിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങളുടെ എന്താ പറയാ ഒരു വാഹനത്തെ നയിച്ചു കൊണ്ടുള്ള യാത്ര അല്ലേ?
1: അതെ.
0: അത് ജീപ്പിലായിരുന്നു അല്ലെങ്കിൽ?
1: അല്ല, നിസാൻ, ഒരു ആൾവിൻ നിസാൻ ഉണ്ട്, പിന്നെ ഒരു പിക്കപ്പ് വണ്ടിയുണ്ട്, അതിന്റെ അകത്തെല്ലാം മാറി മാറി കൊണ്ടുപോകും.
0: പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ആ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള കാരണം?
1: ആ മേഖലയിൽ നല്ല സുഖമുള്ള മേഖലയായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓട്ടോ ടാക്സി, പിന്നെ കുറച്ച് വേറെ വണ്ടിയെല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.
0: എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ?
1: വരുമാനം അങ്ങനെ ജീവിച്ചു പോകുക, അത്ര വലിയ മെച്ചൊന്നുമില്ല, അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകും.
0: ഈ ഒരു ജീവിത തിരക്കിനടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഹോബി എന്നുണ്ടാവല്ലോ? നമ്മളിപ്പം തൊട്ടടുത്ത വായനശാലയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അല്ലെ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാനുണ്ടോ?
1: ഹോബി പാട്ട് കേൾക്കും, പിന്നെ വെച്ചാല് സിനിമ കാണല് കുറവാണ്, സിനിമയോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയോ അത് ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിലുള്ള പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും.
0: എന്തൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറ്?
1: കൂടുതലായിട്ട് പച്ചമുളക്, പിന്നെ വെണ്ട, പയറുണ്ടാക്കും, പിന്നെ കോവക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് കുറച്ചുണ്ടാക്കും.
0: അപ്പൊ നമ്മുടെ ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ വിൽപ്പന നടത്തുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ?
1: അടുത്തുള്ളവർക്ക് അങ്ങനെ കുറച്ച് കൊടുക്കും, അതിനുശേഷം നമ്മൾ വിൽപ്പന നടത്തും, കുറച്ചപ്പുറം കടയെല്ലാം കൊണ്ട് കൊടുക്കും.
0: അപ്പൊ അതൊരു നല്ലൊരു വരുമാന മാർഗ്ഗം,
1: ചെറിയൊരു വരുമാന മാർഗം അങ്ങനെ.
0: ഇപ്പൊ നിലവില് എന്തൊക്കെയാണ് കൃഷിയായിട്ട് ചെയ്യുന്നത് വീട്ടില്?
1: ഇപ്പൊ കോവലുണ്ട്, പിന്നെ പച്ചമുളക്, വണ്ടിയുണ്ട്, പയറുണ്ട്.
0: അപ്പൊ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടിട്ട് നമ്മുടെ ഇപ്പം വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ഓരോരോ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി ഉണ്ടാവല്ലോ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ?
1: ഇപ്പൊ പച്ചമുളക് ഏത് സമയത്തും നടാൻ പറ്റും, പിന്നെ മഴക്കാലം ചെറിയൊരു വിഷമാണ് എങ്കിലും ഒരു തണൽ രൂപത്തിലുള്ള മുളകും തൈ മാറ്റി വെച്ചാൽ മതി. അധികം വെള്ളം, അധികം വെള്ളം ഇങ്ങനെ ഉറ്റാത്ത രീതിയിലുള്ള,
0: അതായത് ചോല
1: ചോല
0: രീതിയിൽ. അപ്പോ ഈ ഒരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: സമയം ഇങ്ങനെ വണ്ടിയും കൊണ്ട് എവിടെയും ഓട്ടം പോയി വന്ന്, പിന്നെ വീട്ടിൽ തന്നെയാണ് വണ്ടി വെക്കുക, അതിനുശേഷം ഇങ്ങനെ എവിടെയും പോകാനില്ലെങ്കിൽ അപ്പാട് ഈ വിഭാഗം നോക്കും, പച്ചക്കറി വിഭാഗം.
0: കൂടുതലായിട്ട് എങ്ങനെ നിങ്ങള് വാഹനം വെക്കുന്നത്? ഇങ്ങനെ ടൗണിൽ സ്റ്റോപ്പിൽ കൊണ്ട് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ അധികം ആൾക്കാരും ഫോണ് വഴിയാണ്, മൊബൈൽ ഫോൺ വഴിയാണ് നമ്മുടെ ഈ ഒരു യാത്ര പാസഞ്ചറിനെ ഒക്കെ കിട്ടുന്നത്?
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളും?
1: അതെ, വീട്ടിൽ വെക്കും വണ്ടി, ഇങ്ങനെ ഫോൺ പണി ഇങ്ങനെ കിട്ടും.
0: സാധാരണ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ എത്ര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്?
1: അങ്ങനെ സമയമൊന്നുമില്ല, വിളിച്ചാപ്പാട് പോക്കായി, ഏത് രാത്രി ആയാലും വെളുപ്പിനായാലും.

0: അപ്പോ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടക്ക്, ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള എക്സ്പീരിയൻസിനിടക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിലുണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ തിരുവനന്തപുരം പോകുന്ന സമയത്ത് നിസാനും കൊണ്ട് തിരുവനന്തപുരം പോകും. ആ സമയത്തല്ലേ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര ചൂടായിരിക്കും. ഈ നമ്മൾ പാളത്തൊപ്പി വെള്ളം നനച്ചിട്ട് പാളത്തൊപ്പി തലയിലിടും പോകുമ്പോൾ. അപ്പോൾ ഞാനും എൻ്റെ ഒന്ന് ചെറിയ ബാലാട്ടനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും പാളത്തൊപ്പി ഇട്ട് പോകുമ്പോൾ ഒരു പ്രാവശ്യം തൃശ്ശൂർന്ന് ടൗണിന്ന് ബസ് നിർത്തിയിട്ട് ബസ് ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തിയ ആളല്ലേ എഴുന്നേറ്റ് നോക്കുന്നത്. നമ്മൾ പാളത്തൊപ്പിയല്ലേ ഉള്ളു, അത് നമ്മൾ ഓർക്കുന്നില്ല. ഇതെന്നോട് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മളെയാ നോക്കുന്നത്. അപ്പോ നമ്മൾ തലയിൽ പാളത്തൊപ്പിയല്ലേ,
0: കാരണം ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഇതൊരു പുതിയ
1: പുതിയ അനുഭവമാണ് എല്ലാവരും നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെന്നാണ് തിരിഞ്ഞില്ല. അയ്യോ നമ്മൾ തൊപ്പി എല്ലാരും നോക്കുന്നത്.
0: അത് ശരി. അപ്പൊ നിങ്ങൾ അവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത്?
1: ബസ്സിലായിരുന്നു, ബസ് അവര് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും. നമ്മളിപ്പോ ഇങ്ങനെ സൈഡ് എടുത്ത് പോക്കല്ലേ ബ്ലോക്കായ സമയത്ത്, അപ്പൊ ആളെല്ലാം ചിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ല, നമ്മള് വഴിക്കങ്ങ് പോയി.
0: പക്ഷെ അവർക്കൊന്നും അറിയില്ല ഇതിന്റെ ഗുണത്തെ കുറിച്ച്.
1: ഇല്ല, നല്ല കൂളിംഗ് അല്ലേ, നല്ല ഉച്ച സമയത്താണ്, നല്ല തണുപ്പാണ് ഇതിട്ടത്.
0: അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം കിട്ടാറുണ്ടോ?
1: അത്യാവശ്യം അങ്ങനെ കിട്ടാറ് കുറവാണ്, അത്യാവശ്യം പോകും ഇങ്ങനെ.
0: ഇപ്പൊ അടുത്തെങ്ങാനും യാത്ര ചെയ്ത് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ?
1: ഇപ്പൊ അടുത്തായിട്ട് നമ്മള് അങ്ങനെ യാത്ര ഒന്നും പോയിട്ടില്ല. നമ്മള് പിന്നെ ബന്ധു വീട്ടിൽ പാടിയിട്ട് അങ്ങനെ പോയതേ ഉള്ളു, വേറെ പുറത്തൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. ഇപ്പൊ
0: പറഞ്ഞു പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കൂടുതൽ താല്പര്യം പഴയ പാട്ടിനോടാണ് താല്പര്യം.
0: പഴയ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നസീറിന്റെയും സത്യൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ടിപ്പോ മനസ്സിൽ വരുന്നുണ്ടോ?
1: മനസ്സിൽ വരുന്ന ചില ഏതാ പടം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ടു കേട്ട് എതിർപ്പാട്ട് പാടുവാൻ
0: മോഹം
1: മോഹം.
0: ചില്ല എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത്. നമ്മുടെ പഴയ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു ഗാനം കൂടിയാണ് അല്ലേ? സ്കൂളിന്റെ
1: അങ്കണത്ത്
0: മുറ്റത്തുള്ള ആ ഒരു നെല്ലിക്ക അല്ലെ, ആ നെല്ലിക്കയെ ഒന്ന് കുലുക്കി അതിൽ നിന്ന് വീഴുന്ന ആ ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചിട്ട് ആദ്യം കയ്പും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ മധുരവും ഒക്കെ ഓർത്തുകൊണ്ടുള്ള ഓർത്തെടുക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പോൾ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും അതോടൊപ്പം അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഏത് ഗാനമാണ്? ഈ പറഞ്ഞ ഗാനം തന്നെയാണ്?
1: ഈ പറഞ്ഞ ഗാനം തന്നെയാണ്.
0: ഒരു വട്ടം കൂടിയ
1: അല്ലേ, ഒരു വട്ടം കൂടിയ പുഴയുടെ തീരം
0: വെറുതെ ഇരിക്കുവാൻ മോഹം. ഈ ഒരു ഗാനം കേൾക്കാനാണ് ആഗ്രഹം.
1: ആഗ്രഹം.
0: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഈ പാട്ട് എന്റെ ഇരിക്കൂറുള്ള സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എന്റെ ഫാമിലി മെമ്പേഴ്സ് അവരുകൾക്കെല്ലാം വേണ്ടി,
0: അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം അല്ലേ?
1: അതെ അതെ.
0: ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ അങ്ങേക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ മനോഹര ഗാനം ആസ്വദിക്കാം.
1: ശരി, നമസ്കാരം.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ വണ്ടി എടവേരിക്കലാണുള്ളത്. റേഡിയോ മലബാറിൽ നിന്ന് അധികം ദൂരമില്ല, പക്ഷെ ആദ്യമായാണ് എടവേരിക്കലില് റേഡിയോ മലബാർ വളയം പിടിക്കുന്നവരെ അന്വേഷിച്ചുള്ള യാത്ര നടത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരാണെന്ന് നോക്കാം.
2: എന്റെ പേര് വിജേഷ്, പുലിയങ്ങോടാണ് താമസം. ഞാൻ മട്ടന്നൂർ ടൗണിന്ന് വണ്ടി എടുക്കുന്നതാണ്.
1: എത്ര വർഷമായി നിങ്ങൾ വണ്ടി ഓടിക്കാൻ
2: തുടങ്ങി? 15 വർഷം.
1: ഓട്ടോ തന്നെ?
2: ഓട്ടോ തന്നെ.
1: 15 വർഷം മുമ്പുള്ള മട്ടന്നൂർ ടൗണും ഇന്നത്തെ ടൗണും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞു നോക്കി എങ്ങനെ ഇരിക്കും?
2: ഒരു മാറ്റമുണ്ട്, നല്ലൊരു മാറ്റത്തിന്റെ ഇതുണ്ട്.
1: ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിനെ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്?
2: മോശമില്ലാത്തൊരു ഇതുണ്ട്. റോഡെല്ലാം ഒരു നല്ലൊരു കണ്ടീഷൻ റോഡ്, എന്നാലും കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
1: എനിക്ക് തോന്നുന്നു മട്ടന്നൂർ മറ്റു പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് മട്ടന്നൂരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡുകളുള്ള.
2: ഒരുപാട് ഉൾപ്രദേശങ്ങളിലെല്ലാം പോകുന്നുണ്ട്.
1: ഒരുപാട് റോഡുകളുണ്ട്.
2: ഒരുപാട് റോഡുകളും.
1: എങ്ങനെയുണ്ട് ഇപ്പോ ടൗണിലെ ജോലി, ഓട്ടോക്കാരെന്ന നിലയിൽ?
2: പൊതുവേ ഒരു ആദ്യമൊന്നും മോശമില്ലാത്തൊരു
1: പണിയുണ്ടായിരുന്നു.
2: ഇപ്പം കുറച്ചൊരു കുറവാണ്.
1: ഓട്ടോ കൂടുതലായതാണോ അല്ലെങ്കിൽ ആളുകൾ സ്വന്തം വണ്ടി ആയിട്ട് പോകുന്നത് കൊണ്ടാണോ, എന്താ ആ മാറ്റം?
2: വണ്ടി ഉണ്ട്, കൂടുതലുണ്ട്. എന്നാലും പിന്നെ മറ്റ് പുറത്തുനിന്നുള്ള വരുന്ന വാഹനങ്ങളും ഉണ്ട് കുറച്ച്. എന്നാലും പിന്നെ ഒരു വലിയൊരു ഇതില്ല, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ
1: ഫോൺ പണി കൂടുതൽ വരുന്നത്?
2: ഫോൺ പണി അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, ടൗണിൽ തന്നെയുള്ള പണിയാണ്.
1: എത്ര മണിക്ക് പോകും?
2: ഞാൻ ഒരു ചില സമയങ്ങൾക്ക് അങ്ങ് പ്രത്യേകിച്ച് ഒരു ടൈമില്ല,
1: എന്നാലും
2: ഒരു 9:30 ആ സമയത്ത്.
1: അങ്ങനെ രാവിലത്തെ
2: പണിക്ക് രാവിലെ ഒന്നും പോകില്ല. ആദ്യം പോക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പിന്നെ അങ്ങനെ രാവിലെ പോക്കില്ല. എന്നാലും ചില സമയത്ത് വിളിച്ച് ആരും വിളിച്ചു കഴിഞ്ഞാലോ പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു വൈകുന്നേരം 6 മണി 7 മണി വരെ.
1: രാത്രി 7 മണിക്കുള്ളിൽ തിരിച്ചു വരും? രാത്രി
2: ചില സമയങ്ങളിൽ കുറച്ച് ഒരു 8:30 വരെ.
1: അങ്ങനെ ചില ഓട്ടോക്കാര് രാവിലെ തന്നെ പോയി ഒരു ഉച്ച സമയത്ത് വീട്ടിൽ വന്നിരുന്ന് വീണ്ടും വൈകുന്നേരം പോകുന്ന അങ്ങനെയുള്ള ഒരു ശീലം. ഈ
2: വെയിലിന്റെ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ച് നാള് അങ്ങനെ
1: പോയിട്ടുണ്ട്.
2: ചില ചൂട് അവിടെ നിൽക്കാനാവുന്നില്ല, ഒരു അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ട്.
1: ടൗണിൽ ഏത് ഭാഗത്താ പാർക്ക് ചെയ്യുന്നത്?
2: തലശ്ശേരി റോഡ്.
1: അപ്പൊ താറിന്റെ ചൂടും വെയിലിന്റെ ചൂടും എല്ലാം കൂടി
2: കൂടിയിട്ട്
1: വലിയ പ്രയാസമായിരിക്കും. ആ ഭാഗത്ത് എത്ര വണ്ടി വെക്കാം?
2: 20
1: വണ്ടി വെക്കാം. അപ്പോ മറ്റു കടകളുടെ മുമ്പിലായിരിക്കുമല്ലോ നിങ്ങൾ?
2: അങ്ങനെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ടും കാര്യങ്ങളും
1: ഉണ്ട്.
2: പക്ഷെ എന്നാലും നമ്മളെ തർക്ക ചില സമയങ്ങളിൽ ചില ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അത് പിന്നെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാം.
1: ഈ ചൂടൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഷർ നിങ്ങൾ അതിൽ പ്രകടിപ്പിക്കുവോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതല്ല. എല്ലാരും സഹകരിച്ചു പോവാ, എല്ലാരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട്
1: ഓട്ടോ പൊതുവെ ക്യൂല് നമ്മളിപ്പോ നിർത്തി കഴിഞ്ഞാല് പിറകിൽ നിന്ന് മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് തള്ളി തള്ളി നീക്കിയിട്ടാണല്ലോ നിങ്ങൾ
2: കൊണ്ടുപോകുന്നത്. തള്ളി നീക്കിയിട്ടാണ്.
1: അപ്പൊ ബാക്കി സമയം വണ്ടി തന്നെ ഇരിക്കണം പോലെ?
2: ചില ആളിരിക്കും, ചില ആളിരിക്കൂല.
1: അങ്ങനെ മാറിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഇല്ല. കാരണം വെച്ചാല് പിന്നെ അപ്പുറത്ത് നിന്നാലും വെയിലാന്ന്, ഇപ്പുറത്ത് നിന്നാലും വെയിലാണ്. പിന്നെ കടയുടെ സൈഡിൽ നിൽക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട്
1: ഉണ്ടാവും.
2: വണ്ടി തന്നെ ഇരിക്കണം.
1: ഒരു വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അടുത്ത വണ്ടി നീക്കി മുമ്പിൽ വെക്കണം.
2: ആ മുമ്പിൽ വെക്കണം.
1: ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രയാസമാണ്. ഓടുമ്പോ ഉള്ളതിനേക്കാൾ പ്രയാസം സ്റ്റാൻഡിൽ
2: പണി ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്.
1: ഭയങ്കര
2: മുഷിപ്പായിരിക്കും,
1: മടുപ്പ്.
2: പണി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം വരുമ്പോ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല.
1: അപ്പൊ നിങ്ങള് ഇപ്പോ മട്ടന്നൂരില് പല ഭാഗങ്ങളിലും വണ്ടി വെക്കാലോ?
2: പല ഭാഗം.
1: അപ്പൊ ഒരു ഭാഗത്ത് വെക്കുന്ന ആള് അവിടെ പണി കുറവാണെന്ന് തോന്നുമ്പോ അടുത്ത ഭാഗത്തേക്ക് പോകും, അങ്ങനെ ചെയ്യോ?
2: അങ്ങനെ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാല് ചില ലൈനിൽ ചിലപ്പോ വാഹനങ്ങൾ ഉണ്ടാവില്ല,
1: അപ്പൊ അങ്ങോട്ടേക്ക്
2: മാറ്റി
1: വെക്കാം.
2: വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് നമ്മളെല്ലാരും പരസ്പരം
1: യോജിച്ചുകൊണ്ടുതന്നെ
2: അങ്ങനെ ഒരു ഇതൊന്നും.
1: സ്റ്റാൻഡിൽ മൊത്തം ഇപ്പൊ എത്ര ഓട്ടോ ഉണ്ട്?
2: ഏകദേശം 400 ഓട്ടോ ഉണ്ട്.
1: അപ്പൊ
2: നമ്പർ കൊടുത്തത്, ഓടുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരു 1,000 ഓട്ടോ എന്തായാലും ഏകദേശം ഉണ്ടാവും.
1: അങ്ങനെയാണ്. ഇപ്പോ പുതിയ നമ്പർ ആയിട്ട് ഓട്ടോ ഓടിക്കണം എന്ന് വിചാരിച്ചു വരുന്ന ഒരാൾക്ക് സാധിക്കുമോ?
2: അത് മുനിസിപ്പാലിറ്റി ആയിട്ട് എന്തല്ലോ ഒരു ഇതുണ്ട്. കാരണം വെച്ചാല് പിന്നെ നമ്പർ ഇപ്പം കൊടുത്ത നമ്പറിന് അവിടെ ഓടാനുള്ള ഒരു സൗകര്യം ഇല്ല.
1: അപ്പോ
2: അതുകൊണ്ട് പിന്നെ കുറെ ഓടാത്ത വാഹനത്തിന്റെ എല്ലാം നമ്പർ പുതുതായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞു നൽകുന്നുണ്ട്. ഒഴിവാക്കിയത് ഓടാത്തതും പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്.
1: നിങ്ങൾ ആദ്യം പെട്രോൾ വണ്ടി തന്നെ? ഇപ്പം പെട്രോൾ വണ്ടി തന്നെയാണോ?
2: ഡീസൽ
1: ആദ്യം പെട്രോൾ ആയിരിക്കും.
2: പെട്രോൾ വണ്ടി.
1: ഇനിയിപ്പോ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ഉദ്ദേശമുണ്ടോ?
2: ഇലക്ട്രിക് അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ എടുത്തിട്ട് അവിടെ നമ്മളെ ലൈനിൽ രണ്ടാള് വണ്ടി എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് പിന്നെ ഒന്നും വല്ലാത്ത അവസ്ഥയിലായിന്.
1: കാരണം വെച്ചാൽ
2: അവരെ എടുത്ത് ഒരു വർഷം കൊണ്ട് തന്നെ ചാർജറിന് കംപ്ലൈൻ്റ് ആയി. പിന്നെ അതിൻ്റെ എന്തെല്ലോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് അപ്പാടു കയറ്റിയിട്ടേണ്ടി വന്ന്. പിന്നെ ലാസ്റ്റ് അവർ ആ വണ്ടി ഒഴിവാക്കിയതിന് ശേഷം പിന്നെ വേറെ വണ്ടി എടുത്തിട്ടേ ഉള്ളത്. ഇപ്പോൾ ഡീസലിലേക്ക്
1: ഇലക്ട്രിക് ഒഴിവാക്കി.
2: ആ ഒഴിവാക്കി, രണ്ട് വണ്ടിയും ഒഴിവാക്കിയിട്ട്.
1: ഇലക്ട്രിക്കിന് ബാറ്ററി
2: വലിയ പൈസയാണ്, അതായത് ചാർജറിന് 4000 rupees അങ്ങനെ വരുന്നുണ്ടെന്ന്
1: തോന്നുന്നു.
2: അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതിന്. അങ്ങനെ പറയുന്ന നിൽക്കുന്നത് ആദ്യം ഇറങ്ങിയത്, ഇപ്പൊ ഇറങ്ങിയത് വർഷമില്ലാന്ന് പറയാൻ നിൽക്കുന്നല്ലേ നമ്മളെ.
1: എന്നാലും ഈ 400 vehicles അല്ലെങ്കിൽ മട്ടന്നൂർ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന 200 ഇലക്ട്രിക് എത്ര ഉണ്ടാവും?
2: ഇലക്ട്രിക് ഇപ്പറിയാ ഏകദേശം അറിയില്ല, എന്തായാലും ഒരു 5-10 ഉണ്ട് തോന്നുവേ. ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല, ഉണ്ടാവും ഏകദേശം ഒരു 10 ഉണ്ടാവും
1: തോന്നുന്നു. ഇപ്പൊ ഓടിക്കുന്ന എത്രാമത്തെ വണ്ടിയാ?
2: എങ്ങനെ
1: ഈ 15
2: ഞാൻ ഇപ്പൊ 1, 2, 3 വണ്ടി. ആദ്യം പെട്രോൾ പിന്നെ ഡീസൽ.
1: എങ്ങനെയാ അതിന്റെ സർവീസ് ഒക്കെ? എവിടുന്ന ചെയ്യാ?
2: ഇരിട്ടിയില് അവരുടെ സർവീസ് സെന്റർ ഉണ്ട്, മഹീന്ദ്രന്റെ സർവീസ് സെന്റർ.
1: സർവീസ് സെന്റർ തന്നെയല്ല പണിയും ചെയ്യാ?
2: ആദ്യം അവരെ കാലാവധി ഉണ്ടല്ലോ.
1: പുതിയ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്?
2: ആ എടുത്തിട്ട് പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി ഇപ്പൊ 8
1: വർഷമായി.
2: 8 എടുത്ത വണ്ടിയാണ്.
1: അപ്പോ വർക്ക്ഷോപ്പ് മട്ടന്നൂർ തന്നെ?
2: ആ മട്ടന്നൂർ തന്നെ.
1: സ്ഥിരമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് പോകുന്നത്?
2: സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഇതാകാൻ പറ്റൂല. കാരണം വെച്ചാല് പിന്നെ ചില സമയം നമ്മൾ ഇപ്പം പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടെങ്കിൽ
1: ഓട്ടോ പൊതുവെ എങ്ങനെയാ പണി എന്നാ കൂടുതലായിട്ട് വരുവാ കംപ്ലൈന്റ്?
2: കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് പിന്നെ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏതാ ഇപ്പൊ 5 എനിക്ക് കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ വെച്ചാല് പിസ്റ്റൺ പ്രശ്നമായിട്ട് ഒരു പ്രശ്നം.
1: അത് ഇതിന് ഓയിൽ മാറ്റുകയൊക്കെ ചെയ്യണോ?
2: ആ കൃത്യമായിട്ട് മാറ്റണം.
1: എത്ര കിലോമീറ്റർ മാറ്റണം?
2: 10,000 kilometers ആകുമ്പോഴേക്ക് നമ്മൾ
1: ഓയിൽ മാറണം. എത്ര ലിറ്റർ ഓയിൽ വേണ്ടി വരും?
2: ഏകദേശം 1-1.5 liters
1: അത്രയേ ഉള്ളൂ. ഈ പെട്രോളിന്റെ കൂടെ ഓയിൽ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ,
2: അതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ഡീസൽ വണ്ടിയാണ്, പെട്രോളിന്റെ കൂടെ പഴയ വണ്ടിക്ക് ഒഴിക്കുന്നുണ്ട്.
1: ഇപ്പോ 10,000 kilometers ഡീസലും അതിന്റെ ഫിൽറ്ററും ഒക്കെ മാറണം.
2: ഫിൽറ്ററും വേണം, ഓയിൽ ഫിൽറ്ററും വേണം, അതിന്റെ എല്ലാം ബെയറിംഗ് മാറ്റണം, അങ്ങനെയുള്ള സാധനങ്ങളും മാറ്റണം.
1: ഏതാണ്ട് എത്ര ദിവസം കൂടുമ്പോ വർഷം പോണ്ടി വരും?
2: കറക്റ്റായിട്ട് പറയാൻ പറ്റും. 1.5-2 ആകുമ്പോഴേക്ക് ഏകദേശം 10,000 ആവില്ല, എന്നാലും അതിന്റെ പിന്നെ ഇതെല്ലാം പോയിട്ടുണ്ടാവും. അതായത് കേബിൾ കാര്യങ്ങളിലും ഏകദേശം പിന്നെ ചെറിയ ചെറിയ പരിപാടി,
1: ബ്രേക്കൊക്കെ
2: ബ്രേക്കിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
1: എന്തായാലും 2 ഒരു തവണയെങ്കിലും വർഷോപ്പ് കാണണം.
2: വർഷോപ്പ് പോകണം,
1: അതിന്റെ ഒരു ചെലവുണ്ട്.
2: അതിന്റെ ചെലവുണ്ട്, അതിന്റെ ഒരു വലിയ ചെലവായിട്ട്
1: വരും. നിങ്ങൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോ കുറയായില്ലേ?
2: ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് 5-6 തോന്നുന്നു.
1: അതിനിടയിൽ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില ഒരുപാട് വർദ്ധിച്ചു.
2: വലിയ പൈസ വന്നില്ല അന്നേരം. ആ സമയത്ത് എനിക്കൊന്ന് 56 അങ്ങോട്ട് 46
1: ജീവിത ചെലവ് കൂടി, വർക്ക്ഷോപ്പിലെ ചെലവ് കൂടി. അപ്പോ വീണ്ടും ഒരു വർധനവിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിനുള്ള സമയം ആയില്ലേ?
2: ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിപ്പോ നടക്കുവോ അറിയില്ല.
1: ഇപ്പോ മറ്റു പലതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
2: നമ്മളെ നിത്യ ചെലവില് എല്ലാം വർധന. ഇപ്പൊ ഗ്യാസിന്റെ തന്നെ കൂടി, അതുപോലെ തന്നെ മറ്റുള്ള
1: പാലിന്റെ കൂടി,
2: പിന്നെ
1: അങ്ങനെ എല്ലാ ചെലവുകളും കൂടിക്കൊണ്ടേയിരിക്കുന്നു.
2: മരുന്നിന്റെ കൂടി.
1: അതെ അതെ. അപ്പൊ ഈ വണ്ടിയിലേക്ക് പോകുമ്പോ കുടിവെള്ളമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനോ?
2: വീട്ടിൽ
1: എടുത്തിട്ട് പോകും.
2: അത്യാവശ്യം പിന്നെ ടൗണിൽ തന്നെ
1: വാങ്ങിക്കും.
2: ആ വാങ്ങിക്കും.
1: ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുമോ?
2: ആ ചില സമയം ചിലപ്പോ എവിടെയും കുന്നൂരിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ
1: ഓട്ടോ ജില്ല വിട്ട് പുറത്തു
2: പോവാൻ
1: ദൂരയാത്ര പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, നമ്മള് ഞാൻ മാക്സിമം പോയത് പിന്നെ ഇവിടുത്തെ വടകര വരെ, വടകരയും
1: അത്രേ ഉള്ളൂ.
2: അങ്ങനെ പോയിട്ടുണ്ട്.
1: ബാക്കി സമയം എങ്ങനെയാ ചെലവഴിക്കുന്നത്?
2: ബാക്കി ഇങ്ങനെ പിന്നെ
1: വീട്ടില്
2: ചില സമയങ്ങളിൽ
1: പാട്ട് കേൾക്കുമോ?
2: ആ അത്യാവശ്യം കേൾക്കും.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
2: അങ്ങനെ പ്രത്യേകിച്ചുള്ളൊരു പാട്ടൊന്നുമില്ല.
1: എന്നാലും റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ ഒരു അവസരമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും നമുക്ക് കേൾക്കാൻ ആവശ്യപ്പെടുക?
2: അതിപ്പം പ്രത്യേകിച്ചിട്ട് പറയാന്ന് വെച്ചാല് എല്ലാ ഒരുപാട് പാട്ടിലും ആസ്വദിക്കുന്ന ഒരാളാണ്.
1: പാടുവോ?
2: ഇല്ല ഇല്ല, പാടൂല.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് കുട്ടികൾ.
1: അവരെ പേരൊക്കെ ഒന്ന് പറയും.
2: അച്ഛന്റെ പേര് വിജയ, അമ്മേന്റെ പേര് സതി, വൈഫിന്റെ പേര് വിനീത, മകന്റെ പേര് നേഹൽ, മകളുടെ പേര് ഷാൻവിയ.
1: അവരുടെ കൂടെ ഒരുമിച്ച് സിനിമക്കൊക്കെ കൊണ്ടുപോകും?
2: സിനിമ അങ്ങനെയുള്ള ഇതല്ല,
1: വീട്ടിലിരുന്ന് കാണും.
2: ആ വീട്ടിലിരുന്നിട്ട് ടിവിയിൽ അങ്ങനെ കാണും.
1: അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു.
2: കിലുക്കത്തിലെ പാട്ടുള്ള നല്ല പാട്ടല്ലേ, അടിപൊളി പാട്ടല്ലേ,
1: നമുക്ക് കിലുക്കത്തിലെ പാട്ട് തന്നെ കേൾക്കാം. അപ്പൊ ഇതൊക്കെ കേട്ടോ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് പ്രക്ഷേപണം ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം സതീഷ് മാക്കൂത്ത് എഴുതിയ കഥ മുല്ലപ്പൂ മണമുള്ള ചേച്ചി, അവതരിപ്പിക്കുന്നു അശ്വിനി.
1: ശോഭന ചേച്ചിയെ കാണാൻ നല്ല രസമായിരുന്നു. പഴുത്ത ചാമ്പങ്ങിയുടെ നിറമുള്ള മുല്ലപ്പൂവിന്റെ മണമുള്ള മുട്ടപ്പം മുടിയുള്ള ശോഭന ചേച്ചിയുടെ സംസാരം കുപ്പിവള കിലുങ്ങണ മാതിരി രസമായിരുന്നു കേൾക്കാൻ. ഉച്ചയുണക്ക് കഴിഞ്ഞ് മാഞ്ചുവട്ടിൽ പെണ്ണുങ്ങളെല്ലാം അന്നും പതിവ് പോലെ ഒത്തുകൂടി. സംസാര വിഷയം ശോഭന ചേച്ചി ആയപ്പോഴാണ് അപ്പുക്കുട്ടന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. നല്ല തങ്കം പോലത്തെ പെണ്ണ്, തങ്കത്തിനേക്കാൾ നല്ല സ്വഭാവം. പക്ഷേ അവളുടെ മുട്ടപ്പം മുടിയുണ്ടല്ലോ, അപശകുനമാണ്, കെട്ടുന്നൊരു വാളില്ല. ശോഭന ചേച്ചിയുടെ മുടിയെക്കുറിച്ച് മീനാക്ഷി അമ്മായി പറയുന്നു, അല്ലേലും ഈ അമ്മായിക്ക് മൊത്തം അന്ധവിശ്വാസ, എന്ത് കണ്ടാലും അതിനൊരു കുറ്റം കണ്ടുപിടിക്കും. വിലാസിന് ചിറ്റ അമ്മായി പറഞ്ഞതിന് ഏറ്റുപിടിച്ചു. രണ്ട് വിരലുകൾ ചുണ്ടത്ത് വെച്ച് അതിന്റെ വിടവിലൂടെ അമ്മായി വായിലെ മുറുക്കാൻ മുഴുവൻ നീട്ടിത്തുപ്പി. നീ നോക്കിക്കോടി പൂവേ, വരാൻ പോണ പൂരം കണ്ട പോരെ. ശോഭന ചേച്ചിയെ പെണ്ണു കാണാൻ ഒരാള് വന്നു, സർക്കാർ ഉദ്യോഗസ്ഥൻ. എല്ലാവർക്കും ചെറുക്കനെ ശരിക്കും അങ്ങ് ബോധിച്ചു. നല്ല ചൊകചൊകാന്നിരിക്കുന്ന ചെക്കനാണ്, വിലാസിന് ചിറ്റ പറഞ്ഞു. ശോഭന ചേച്ചിക്കും ചെറുക്കിനെ നന്നേ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം കല്യാണം നടക്കും. നാലുകൂട്ടം പായസവും പരിപ്പും പപ്പടവും ഒക്കെയായി നല്ലൊരു സദ്യ ഒക്കും. അപ്പുക്കുട്ടന്റെ വായില് വെള്ളം ഊറി. ഇക്കാലത്തു ഇങ്ങനെ ആമ്പിള്ളാരുണ്ടോ? സ്ത്രീധനൊന്നും വേണ്ടാന്ന് അവൻ പറയുന്നേ. സ്ത്രീധനക്കാര്യം മാഞ്ചുവട്ടിൽ വിലാസിന് ചിറ്റ അവതരിപ്പിച്ചത് വലിയ അതിശയത്തിലാണ്. ഇടിയേ പെമ്പിള്ളാരെ, എന്റെ ബലമായ സംശയം, അവനെന്തോ കുഴപ്പമുണ്ടെന്നാ. അല്ലെങ്കിൽ ഇക്കാലത്ത് ഏതെങ്കിലും സർക്കാർ ജോലിക്കാര് സ്ത്രീധനം വേണ്ടാന്ന് പറയോ? കരുനാക്കു കൊണ്ടൊന്നും പറയാതെന്റെ അമ്മായി, ഒരു പെണ്ണ് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പെടട്ടേന്ന്. വിലാസിന് ചിറ്റ പറഞ്ഞത് ഇഷ്ടപ്പെടാതെന്നോണം ചകിരി പിരിക്കുന്നത് നിർത്തി ഇരുന്നിരുന്ന ചാക്ക് മടക്കി കക്ഷത്തിൽ വെച്ച് അമ്മായി വടക്കോട്ട് നടന്നു. കുഞ്ഞാണ്ടിയുടെ ജീപ്പ് പൂഴി റോഡിലൂടെ പൊടി പറത്തി പോകുന്നത് പോലെ വേഗതയില്. ഉടനുണ്ടാകും കല്യാണമെന്ന് അപ്പുക്കുട്ടൻ വിചാരിച്ചു. സംഭവങ്ങൾ തകിടം മറിയുകയായിരുന്നു. ചെറുക്കന് എന്തോ തീരാവ്യാധിയുണ്ടെന്ന വാർത്ത വന്നു. ഹാർട്ടിന് കേടുള്ള ചെറുക്കനാണത്രേ സംഭവം. കല്യാണം കഴിച്ചാൽ ചെറുക്കൻ ചത്തുവോ എന്ന് ഡാക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അമ്മായി പറഞ്ഞു. ഈ കല്യാണം നടന്ന ശോഭനയുടെ ഭാവി വെള്ളത്തിലാവും. മാഞ്ചുവട് കമ്മിറ്റി ചർച്ച ചെയ്ത് ഉറപ്പിച്ചു. എല്ലാവരും കല്യാണത്തെ എതിർത്തു. ശോഭനേച്ചി കരച്ചിലോട് കരച്ചില്. ഒറ്റ നിർബന്ധം, കല്യാണമെങ്കിൽ ഇത് തന്നെ മതി. 100 പേരുടെ മുന്നിൽ കെട്ടിയൊരുങ്ങാൻ എന്നെ കൊണ്ടാവില്ല. അപ്പുക്കുട്ടൻ കല്യാണത്തെ അനുകൂലിച്ചു. അത് അവൻ ആരോടും പറഞ്ഞില്ല. ആരെങ്കിലും കേട്ടാ സദ്യ തിന്നാനുള്ള കൊതി കൊണ്ടാണെന്ന് പറഞ്ഞു കളിയും. എന്തിനാ വെറുതെ നാണക്കേട്? ശോഭന ചേച്ചി കരച്ചില് മാത്രമായി. ഊണവുമില്ല, ഉറക്കവുമില്ല, കുളിയുമില്ല, ഒരുങ്ങലുമില്ല. കണ്ണുകൾ കരഞ്ഞു കലങ്ങി ചുവന്നു. മുല്ലപ്പൂ മണമുള്ള ചേച്ചിക്ക് വിയർപ്പ് മണം മാത്രം. കുളിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ വിയർപ്പ് നാറുന്നെന്ന് പറഞ്ഞ് അപ്പുക്കുട്ടനെ കളിയാക്കുന്ന ചേച്ചിയാ. കുളിക്കാതിരുന്നാല് എല്ലാവർക്കും വിയർപ്പ് നാറുമെന്ന് പറയാൻ തോന്നി. പറഞ്ഞില്ല. സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരെയൊന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കുന്ന അത്രയും കാലം സന്തോഷകരമായി കഴിയുന്നതാണ് ഇഷ്ടപ്പെടാത്ത ആളിനൊപ്പം ജീവിതകാലം മുഴുവൻ നരകിച്ചു കഴിയുന്നതിനേക്കാൾ ഭേദം. ശോഭന ചേച്ചി നിലപാടിൽ അയവ് വരുത്തിയില്ല. അവളെ ഉപദേശിക്കുന്നതിലും നല്ലത് വല്ല പോത്തിനോടും പറയുന്നതാ, അനുഭവിച്ചു തീർക്കട്ടെ, അമ്മായി പറഞ്ഞു. മറ്റു പെണ്ണുങ്ങളും മിണ്ടാതിരുന്നു. പെണ്ണിന്റെ ആഗ്രഹതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെയെന്ന് മുറ്റത്തെ കൂടിച്ചേരലിൽ കാരണവന്മാരെല്ലാവരും കൂടി ഒരു ദിവസം തീരുമാനിച്ചു. മഴക്കാറ് മാറിയ മാനത്തുനിന്നും വെട്ടം വീഴണ മാതിരി ശോഭന ചേച്ചിയുടെ മുഖം പ്രകാശം കൊണ്ട് തിളങ്ങി. കല്യാണ വകുപ്പിൽ അപ്പുക്കുട്ടന് പുതിയ ഉടുപ്പും നിക്കറും ഒരു ജോഡി ചെരുപ്പും കിട്ടി. കല്യാണം കഴിഞ്ഞ് ശോഭന ചേച്ചി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അന്നേരം സദ്യയുണ്ട് വിയർത്ത വയറ് മുന്നോട്ട് തള്ളിക്കാണിച്ച് അപ്പുക്കുട്ടൻ അമ്മയുടെ മുന്നിൽ നിന്നു. ഓലക്കീറിന് മുതുകുപൊളിയൊന്ന് അടിയും കിട്ടി. വന്നു വന്ന് പിള്ളേരെ വേണ്ടാതീനമ്മേ പറയൂ. അവൻ പറയുവാണേ ഇനിയിപ്പോ ശോഭനയുടെ വയറും ഇതുപോലെ വീർത്തു വരൂന്ന്. ഇപ്പോഴത്തെ പിള്ളേര് പണ്ടത്തെ പോലല്ല. വളഞ്ഞ വിത്തുകളാ, നല്ല അടി കിട്ടാതെന്റെ സൂക്കേടാ, അമ്മായി പറഞ്ഞത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം കൂടി. സ്ഥിതി വഷളാക്കാതിരിക്കാനായി അവനപ്പോൾ പിടികിട്ടാനാവാത്ത ദൂരത്തിലെത്തിയിരുന്നു. കല്യാണപ്പിറ്റേന്ന് അതിരാവിലെ തന്നെ മാഞ്ചുവട് കമ്മിറ്റി കൂടി. പ്രത്യേക കാരണങ്ങളില്ലാതെ രാവിലെ മാഞ്ചുവട് കമ്മിറ്റി കൂടാറില്ല. പുതിയൊരു വാർത്തയുടെ മണം അപ്പോൾ അപ്പുക്കുട്ടന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ടു പറന്നു. ശോഭന ചേച്ചിയുടെ ഭർത്താവ് ആശുപത്രിയിലാണത്രേ. രാത്രിയിൽ നെഞ്ചുവേദന ഉണ്ടായി. ആ അന്നേ ഞാൻ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. ആര് കേക്കാൻ, ആ ഇനിയിപ്പൊ അനുഭവിക്കട്ടെ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ അനുസരണ വേണ്ടേ? അവന്റെ തൊലി വെളുപ്പ് കണ്ടവളങ്ങ് മയങ്ങിപ്പോയി. ഇപ്പൊ ആരാ അനുഭവിക്കുന്നേ? ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലേ എല്ലാം? അമ്മായിക്ക് ശകാരം നിർത്തണമെന്നില്ലായിരുന്നു. അമ്മായിയുടെ വർത്തമാനം കേട്ടാല് ശോഭനയുടെ ഭർത്താവ് ചത്തുപോയ പോലെ ആണല്ലോ. ഒന്ന് നിർത്തുന്ന് ആരെങ്കിലും കേട്ടാൽ എന്തോന്ന് വിചാരിക്കും. നമ്മള് സ്വന്തക്കാരെന്നെ ഇങ്ങനെ തുടങ്ങിയാലോ? അമ്മ ഇടയ്ക്കു കയറി. എങ്കിലും ശോഭന ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന രീതിയിൽ തന്നെയായിരുന്നു പെണ്ണുങ്ങളുടെ സംസാരം. അപ്പുക്കുട്ടൻ അതങ്ങ് രസിച്ചില്ല. വലിയവരായിട്ട് പോലും വകതിരിവില്ല. പിള്ളാര് വല്ലതുമാണ് ഇങ്ങനെ പറയുന്നതെങ്കില് തുടക്കിട്ട് കിഴുക്കാൻ 100 ആൾക്കാരുണ്ടാകും. ഇവരുടെയൊക്കെ ചെവിക്ക് പിടിക്കാൻ പോലും ആളില്ലാണ്ടായല്ലോ. ഒരു നാള് രാവിലെ ശോഭന ചേച്ചി ഷർദിലോട് ഷർദില്. ആ എന്തൊക്കെയായാലും ഒറ്റ ദിവസം കൊണ്ടവള് കാര്യം സാധിച്ചെടുത്തല്ലോ, അമ്മായി പറഞ്ഞു. അമ്മായിക്ക് ദുഷ്ടമനസ്സാണെന്നും ഒരു കുത്തു കൊടുക്കണമെന്നും അന്നേരം അപ്പുക്കുട്ടന് തോന്നി. അമ്മായിയുടെ കരുനാക്ക് ഫലിച്ചു. അധികനാളാകുന്നതിനു മുൻപ് ശോഭന ചേച്ചി ഒറ്റയ്ക്കായി. സഹതാപമൂറുന്ന കണ്ണുകൾ ശോഭന ചേച്ചിയെ സ്വന്തം വീട്ടിലേക്ക് ആനയിച്ചു. പെണ്ണ് കടുങ്കൈ വല്ലതും ചെയ്തു കളയുമോന്നായിരുന്നു എല്ലാവരുടെയും സംശയം. ശോഭന ചേച്ചിയെ നിരീക്ഷിക്കാൻ പെണ്ണുങ്ങൾ മാറി മാറി നിന്നു. കടുങ്കൈയൊന്നും ഉണ്ടായില്ല. ശോഭന ചേച്ചിയുടെ വയറ് വീർത്തു വീർത്തു വന്നു. ഒരു ദിവസം ശോഭന ചേച്ചി പ്രസവിച്ചു. ഓമനത്തുള്ളൊരു പെൺകുഞ്ഞ്. അപ്പുക്കുട്ടന് കൊച്ചിന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാനായില്ല. ഇങ്ങനെ നോക്കിയ കുഞ്ഞിന് കൊതികിട്ടുമെന്ന് അമ്മ പറഞ്ഞു. നല്ല കളിയും ചിരിയും ഒക്കെയായി കുഞ്ഞു വളർന്നു. കുഞ്ഞിനൊപ്പം ശോഭന ചേച്ചിയും കളിയും ചിരിയും തുടങ്ങി. പണ്ടത്തെ ശോഭന ചേച്ചിയെ പോലെ തന്നെ. കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. ആദ്യ പിറന്നാളിന്റെ പായസം കുടിച്ച് അധിക നാളാവാതിരുന്ന ഒരു വൈകുന്നേരം മാഞ്ചുവട്ടിലെ ചർച്ചയ്ക്ക് പതിവിനേക്കാൾ ആവേശം. നല്ല ആലോചന വന്നിട്ടും പെണ്ണായാല് അവള് സമ്മതിക്കില്ല. എന്തൊരു ജന്മ അവളുടെ! ഇനിയുള്ള ജീവിതം മുഴുവനും ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ളതെന്ന് അവള് പറയുന്നു. അന്ന് രാത്രി അപ്പുക്കുട്ടന് ഉറക്കം വന്നില്ല. വലിയവരുടെ വാക്കിനൊന്നും ഒരു സ്ഥിരതയുമില്ലെന്ന് സ്വയം സമാധാനിക്കാൻ അവൻ ശ്രമിച്ചു. മുട്ടപ്പം മുടിയുള്ള ശോഭന ചേച്ചിക്ക് ഭർത്താവ് വാഴില്ലെന്ന് അമ്മായിയല്ലേ പണ്ട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോ അവൻ എഴുന്നേറ്റു. കാലുകൾക്ക് നല്ല ശക്തി തോന്നി. വേഗത്തിൽ നടന്നു. ഇരുട്ടിനെ ഒട്ടും ഭയന്നുമില്ല. ബട്ടണഴിഞ്ഞ നിക്കറിന്റെ പോക്കറ്റിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് കൈയിട്ടു. ഉണ്ട്, അവന്റെ കത്രിക അവിടെ തന്നെയുണ്ട്. അവൻ ഉറപ്പിച്ചു.
0: സതീഷ് മാക്കോത്ത് എഴുതിയ മുല്ലപ്പൂ മണമുള്ള ചേച്ചി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇനി നമുക്ക് പരമശിവദാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, ലഹരിയിൽ നശിക്കുന്ന ജീവിതം.

0: ജന്മഭൂമിയിൽ ഓതിക്കെടുക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കലഹം വരും. സ്വയം ബുദ്ധിയില്ലെങ്കിൽ പ്രാണനെ പോലും വെടിയുന്നിതു ചിലർ. ലഹരിയിൽ നിദ്രയെ കൈവിടുവാൻ കോപത്തെ ഉന്മൂലനം ചെയ്യാതെ കോമാളി വേഷത്തിലാടുന്നിതു ചിലർ. ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കും ബഹുവിധം ലഹരികൾ. കാലത്തിൽ കോലമായി ചാഞ്ചാടും പ്രതിദിനി വിട്ടൊഴിഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ലഹളിയാൽ വാടും കുടുംബങ്ങളെ. ലഹരിയെ നിർമാർജനം ചെയ്യും കാലം വരും.
1: പരമശിവദാസ് അയ്യലൂർ എഴുതി അവതരിപ്പിച്ച ലഹരിയിൽ നശിക്കുന്ന ജീവിതം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മ.

നിത്യകൈവല്യമാണമ്മ രക്ഷാപാശമായി ചുറ്റിയ കരങ്ങളാൽ സംരക്ഷണത്തിൻ്റെ വലയത്തിലെ

ആദ്യാക്ഷരങ്ങൾ എൻ ബോധത്തിൽ പകർന്ന വാക്കുദേവിയാണമ്മ. എന്റെ നാവിൻ തുമ്പിലാദ്യമായുതിർന്ന ഭാഷാ പ്രതീകങ്ങളാമാദ്യാക്ഷരങ്ങൾ എൻ ബോധത്തിൽ പകർന്ന

മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനുമാണ് മത്സരിക്കുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് രണ്ടാം തീയതി നിയമസഭ ചരമോപചാരമർപ്പിക്കും. 2, 3, 4 തീയതികളിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ അംഗങ്ങൾ നന്ദി പ്രമേയ ചർച്ച നടത്തുക. അടുത്ത മാസം 19-ന് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുക. 22, 23, 24 തീയതികളിലാണ് ബജറ്റ് ചർച്ച. തുടർന്ന് കാര്യപരിപാടികൾക്കായി 29-ന് 30 സഭ ചേരും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തേക്കെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ താവർചന്ദ് ഗെലോട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയോട് തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DK ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് 136 MLA മാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല കേന്ദ്ര നിരീക്ഷകനായി യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് ഗോവ 29-ാം സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നു. ദിനാചരണത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യ മര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനം ആരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയും ആകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ കൊല്ലത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ 3-ാമത്തെ മരണമാണ് ആതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫെൻസിംഗ് മറികടന്നാണ് അവിടെ കാട്ടാന ആക്രമണം നടന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി പരിസരങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പെന്നും എല്ലാ ശുചീകരണ തൊഴിലാളികളും തുടക്കം പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്.
ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ ലഭ്യമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. കേരളത്തിൽ നിന്ന് ഹ്രസ്വ ഹജ്ജിന് നേരിട്ട് ജിദ്ദയിലെത്തിയവരുടെ മദീന സന്ദർശനം 7 June ആരംഭിക്കുക. ഇവർ 3 ദിവസം മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് തിരിക്കും. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബൈത്തം അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഒരു ക്ഷേത്രസ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ MP കെ പി ധനവാ സംസ്കാരം വൈകിട്ട് പറവൂരിൽ നടത്തും. ഇന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 76-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. KPCC വൈസ് പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, മിൽമ ക്ഷേമനിധി ബോർഡ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 6 വർഷം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ചാലക്കുടിയിൽ നിന്നാണ് ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിളയുടെ സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 59-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു TU കുരുവിള. 2006 2011 കോതമംഗലത്ത് നിന്ന് നിയമസഭയിലേക്കെത്തി. 2010 മത്സരിച്ചെങ്കിലും 2006 അച്യുതാന സഭയിൽ പ്ലാനിംഗ് കോർപ്പറേഷൻ ഹൌസ് എന്നിവയുടെ ചെയർമാനായി പ്രവർത്തിച്ചു. ഇന്നലെ കോഴിക്കോട് മുൻ സ്പോർട്സ് കൗൺസിലായിരുന്ന ദാസന്റെ ഭൗതികദേഹം വൈകിട്ട് 5 മുതൽ കോഴിക്കോട്ടെ അശോകപുരത്തെ വീട്ടിലും നാളെ രാവിലെ 8 മുതൽ 9:30 CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ പ്രവേശിച്ചത്. 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യം ഫൈനലിസ്റ്റുകളായത്. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരും. ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. October 20 ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. സിറ്റി ഹൌസ് ഹാളിൽ KJ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും.
ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 ചാരുകസേര. രാത്രി 10 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ June 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ

0: അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
1: A matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbse.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിലെ ആദ്യ ഗാനം ജീവിതം എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി സുശീല, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗൈ അമരനാണ് സംഗീതം നൽകിയത്. കെ വിജയൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ബാലാജിയാണ്. മധു അടൂർ ബാസി, കെ ആർ വിജയ, ശങ്കർ, ജോസ് പ്രകാശ്, ലാലു അലക്സ്, മാള അരവിന്ദൻ, ബാലൻ കെ നായർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളുണ്ട്. അതിൽ മണിമേഖരതമേറി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അടുത്ത ഗാനം ഉണരു എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് എസ് ജാനകി. യൂസഫ് അലി കെച്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. മോഹൻലാൽ, സുകുമാരൻ, വിൻസെന്റ്, രതീഷ്, ശങ്കരാടി, ലാലു അലക്സ്, ടി ജി രവി, കുണ്ടറ ജോണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിലെ തീരം തേടി ഓളം പാടി എന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

അടുത്ത ഗാനം കെ എസ് ചിത്ര പാടിയത് ചിത്രം പത്താം ഉദയം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമനാണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധിമതി ബാലനാണ്. മോഹൻലാൽ, എം ജി സോമൻ, ഉർവശി, കവിയൂർ പൊന്നമ്മ, ടി ജി രവി, ബാലൻ കെ നായർ, ഉണ്ണിമേരി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പശ്ചാത്തല സംഗീതം നൽകിയത് കെ ജെ ജോയ്. അപ്പൊ നമുക്ക് പൂങ്കാവിൽ പാടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങളേതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1985 പുറത്തിറങ്ങിയ ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലേത്. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എസ് ശിവപ്രസാദ് ആണ്. മമ്മൂട്ടി, നെടുമുടി വേണു, രാഗിണി, പ്രേം നസീർ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കർ, ജോസ് പ്രകാശ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. 1000 എന്ന് തുടങ്ങുന്ന ഗാനം

തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് എ കെ ത്യാഗരാജൻ നിർമ്മിച്ച ആ നേരം അല്പദൂരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. മമ്മൂട്ടി, എം ജി സോമൻ, സീമ, സിദ്ദീഖ്, ജോസ് പ്രകാശ്, ലാലു അലക്സ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചിൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അകലിയായി കിളി പാടുകയായി എന്ന് തുടങ്ങുന്ന ഗാനം

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547922020.
2: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈ ഒരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1986 പുറത്തിറങ്ങിയ സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. പാടിയിരിക്കുന്നത് ഉണ്ണിമേനോൻ. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PT സേവിയർ. മമ്മൂട്ടി, മുകേഷ്, നളിനി, മേനക, ജോസ് പ്രകാശ്, ലാലു അലക്സ്, മാള അരവിന്ദൻ, പറവൂർ ഭരതൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 3 ഗാനങ്ങളാണുള്ളത്. അതിൽ നിറമേഴും കരളിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ജി എസ് ഹരീന്ദ്രൻ നിർമ്മിച്ച പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. മോഹൻലാൽ, നെടുമുടി വേണു, റഹ്മാൻ, ജോസ്, തിലകൻ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, രാജൻ പി ദേവ്, മാള അരവിന്ദൻ, ലിസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1986 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥാണ് സംഗീതം നൽകിയത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. അല്ലിത്താമര എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1990 പുറത്തിറങ്ങിയ ശുഭയാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വേണുഗോപാൽ, കെ എസ് ചിത്ര, പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. 5 ഗാനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ കിനാവിന്റെ കൂടിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജയറാം, സിദ്ദീഖ്, പാർവതി, കെ പി സി ലളിത, ജഗദീഷ്, ഇന്നസെന്റ്, ശങ്കരാടി എന്നിവരാണ്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജു മാത്യു.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എന്റെ ഉപാസന എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോയ് തോമസ് ആണ്. മമ്മൂട്ടി, നെടുമുടി വേണു, സുഹാസിനി, കെ പി സി ലളിത, കൊച്ചിൻ ഹനീഫ, ഉണ്ണിമേരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 3 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം സുന്ദരിപ്പൂവിന് നാണം എന്ന് തുടങ്ങുന്ന ഗാനം.

0: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം മണിത്താലി. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്. പ്രേം നസീർ, മമ്മൂട്ടി, സീമ, അടൂർ ഭാസി, ബഹദൂർ, ബാലൻ കെ നായർ, ഉണ്ണിമേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 5 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം മൊഞ്ചേറും പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം.

1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി. ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോസ് കുട്ടി ചെറുപുഷ്പമാണ്. മമ്മൂട്ടി, റഹ്മാൻ, സീമ, ശോഭന, ബഹദൂർ, ലാലു അലക്സ്, ഉണ്ണിമേരി, സബിത ആനന്ദ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി വാണി ജയറാം പാടിയത്. ചിത്രം കൂട്ടിനിളങ്കിളി. മമ്മൂട്ടി, MG സോമൻ, അടൂർ ഭാസി, ഇന്നസെന്റ്, തിലകൻ, ലാലു അലക്സ്, മണിയൻപിള്ള രാജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PT സേവിയറാണ്. വസന്തവും തേരിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ

1990 കാലഘട്ടത്തിലെ ഗാനങ്ങളാണ് പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രിയരാഗത്തിൽ നിന്ന് വിട പറയേണ്ട സമയമായി. ഇനി നല്ല നല്ല പാട്ടുകളുമായി പ്രിയരാഗത്തിൽ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് ആലപിച്ചത്, ചിത്രം വിഭജിക്കുക.

0: വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം സ്വയംവര പന്തൽ.
1: കന്നി നില കൈവളയും തളഭമുകിൽ കസവൊളിയും.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വിട പറയും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: ശ്രീ ടി നാരായണൻ നായർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദാക്ഷിണ്യപൂർണമീ ഉത്സവം നടത്തുന്നത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടല്ല നോക്കുക, നക്ഷത്രം അങ്ങ് നിങ്ങോട്ടാ. അവസാനിക്കുന്ന നക്ഷത്രം ആദ്യം എടുക്കും, അവിടെ നിങ്ങോട്ടാ കണക്കൂട്ടുക. പിന്നെ നമ്മുടെ പിറന്നാളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നക്ഷത്രം എടുക്കുക. അതായത് സാധാരണ ഒരു മാസത്തിൽ രണ്ട് നക്ഷത്രം വരികയാണെങ്കിൽ അത് ലാസ്റ്റത്തെ നക്ഷത്രം എടുക്കുവാൻ പറ്റും. ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശാരദങ്ങൾക്ക് എടുക്കുന്നതാണ്, രണ്ടാമത്തെ നക്ഷത്രമാണ് പിറന്നാളിനെടുക്കുന്നത്. ആ പിറന്നാളിനെടുക്കുന്ന നക്ഷത്രമാണ് ഇവിടെ എടുക്കുക. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിറക്കം വരും. ഇക്കൊല്ലം ഒരു ദിവസം ജാസ്തി ഉത്സവം സാധാരണക്കാളും, ഇങ്ങനെ ആണ് ഉത്സവം. മകത്തിൻ്റേത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ. മകായ ദിവസം ഉച്ചവരെ വേണ്ടിക്കൽ പ്രവേശനം നടത്താം. ഉച്ചക്ക് ആനേനെ അക്കരെ കടത്തും. ആനയെ പുറകോട്ട് അങ്ങോട്ട് കടത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പിന്നെ ഇവിടുത്തെ ലൈറ്റുകളും എല്ലാം അഴിച്ചെടുത്ത്, വെളിച്ചങ്ങളൊന്നുമില്ല, എല്ലാം അഴിച്ചെടുക്കും. ക്യാമറകളൊക്കെ അഴിച്ചെടുക്കും, എല്ലാം അഴിച്ചെടുക്കും. പിന്നെ കൂനാക്കുനീരയുടെ രാത്രി, രാത്രി ലൈറ്റ് ഇവിടുത്തെ പൂജ കഴിഞ്ഞാലും വരരുത്. കലപൂജ, കലശപൂജ, കലശാട്ടം, അങ്ങനെയാണ്. കലപൂജ, കലശപൂജ, കലശാട്ടം, അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഈ മൂന്നെണ്ണം ആണ് ഏറ്റവും അതിപ്രധാനമായതാണ്. രാത്രിയുടെ അന്ത്യാമത്തിലാണ് ഈ ഭയങ്കരമായ പൂജ. ഇത് ഭയങ്കരമായ ശബ്ദങ്ങളും ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാവും പൂജ അടുത്ത ദിവസം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതാണ് പ്രത്യേകത. അതുപോലെ സ്ത്രീകളൊന്നും കുട്ടികളൊന്നും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പൂജയുടെ സങ്കീർണമായ സമയമായതുകൊണ്ട് ആണ് അതും കടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കലം തരം എന്ന് വെച്ചാൽ കലം എണ്ണത്തിൽ കൂടുതൽ കാലം കൊണ്ടുവരും. സാധാരണ ആവശ്യമുള്ള എല്ലാം ഉണ്ടാവുക, പത്തെണ്ണം പൊട്ടിപ്പോയാല. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള കൂടുതൽ സാധനം കൊണ്ടു. ഈ പൂജ ഒഴിവാകാരണമായാൽ മുടങ്ങാൻ പാടില്ല. കലപൂജ, കലശപൂജ, കലശാട്ടം. കഴിഞ്ഞ തവണ അനവധി ആൾ ഒന്നിച്ച് തള്ളിക്കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 150 പോലീസുകാരും നമ്മളിവിടെ എടുത്തിരുന്ന 200-250 വളണ്ടിയന്മാർ ഉപയോഗിച്ചിട്ട് പുറം ഭാഗത്ത് തടയായത് ആൾക്കാർ വരാതിരിക്കാൻ. ചില ആൾക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്, പക്ഷേ പൂജ പൂർണ്ണമാക്കാൻ നമുക്ക് അതുമാത്രമേ മാർഗമുണ്ടായിട്ടുള്ളൂ. കലപൂജക്ക് ആ കല പൂജ സ്വർണ്ണക്കൂടത്തിൽ കളമം ആണ് കൊണ്ടുവരുന്നത്. കളവം എന്ന് പറയുന്നത് ചന്ദനം, കുങ്കുമം, കസ്തൂരി, കോരോജനം എന്നിവ ചേർത്ത് പനിനീരരച്ചിട്ട് സാധനമാണ്. അതവർ കയറി പിടിച്ചാൽ ആകെ പ്രശ്നമാണ്. അവർ കയറി പിടിക്കും, അവർക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൂജ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അവരെ തുറന്നു വിട്ടത്. പക്ഷേ അതിനറിയാലോ. അപ്പോൾ അതാണ് നമ്മൾ അതിൽ ചിലയാൾക്ക് പ്രതിഷേധമുണ്ട്, ചിലയാൾക്ക് അടക്കാൻ കഴിഞ്ഞില്ല. ഒരാളെ കടത്തിവിടുക, ഒരാളെ കടത്തിവിടാതിരിക്കുക, അത് നടക്കില്ല. മൊത്തം ബ്ലോക്കാക്കി അതാണ് ചെയ്ത്. അതുപോലെ മാത്രമേ ചെയ്യാൻ കഴിയൂ. ആൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പൂജ അവസാനിപ്പിക്കണമെങ്കിൽ, പൂജ അതിൻ്റെ കൃത്യ സമയത്ത് അവസാനിപ്പിക്കണമെങ്കിൽ, തുടങ്ങണമെങ്കിൽ ഒരു കയ്യേറ്റങ്ങൾ പോലുള്ള ഇതുണ്ടാവരുത്. കലപൂജ, കലശപൂജ, കലശാട്ടം എന്ന് പറഞ്ഞാൽ തൃക്കലശാട്ടമാണ് ഈ കലശാപൂജ എന്ന് പറയുന്നത്. കലശപാട്ടമാണ് ആടുന്നത്, ഈ കലശമാണ് ആടുന്നത്. സാധാരണ ക്ഷേത്രങ്ങളും ഇതുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് ആ ദേവന് ഒരു പൂജ നടത്തുക. പൂജ സാധാരണ ഉണ്ടാവും, പക്ഷേ അത് പിന്നെ നമ്മൾ പ്രതിഷ്ഠാദിന മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഷ്ഠിച്ച ദിവസം അന്നാണ് നവകം ജീവിച്ചാടുക ആ ദേവനൊരു കൊല്ലത്തൊരു പ്രാവശ്യം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, 27 ദിവസവും നവകം ജീവിച്ചാടിക്കൊണ്ടിരിക്കുക. എന്താണ് നവകം? നവകത്തെ പറ്റിയും മനസ്സിലാക്കേണ്ട അറിയാത്തവർ, നവകം എന്ന് പറയുന്നത് ഈ ദേവന് ചൈതന്യമുണ്ട്, ഈ ചൈതന്യത്തിന് ലോഭം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിരവധി മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഈ വിഗ്രഹത്തിലേക്ക് ആടുവാന്ന്. അതാണ് ഈ നവകം. അതായത് 27 ദിവസവും നവകം ആടുവാന്ന് ഇവിടെ. ദേവന് ലക്ഷക്കണക്കിന് ആൾ വന്ന് തൊഴുന്ന സമയത്ത് ഈ വിഗ്രഹത്തിന് ചൈതന്യ ലോഭം സംഭവിക്കുന്നതാണ്, ചൈതന്യ ലോഭം സംഭവിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ അങ്ങനെയുള്ള വഴിപാട് കുറവാണ്. എന്നാൽ ഇപ്പം അന്നദാനം, സ്വർണ്ണക്കുടം, വെള്ളിക്കുടം. സ്വർണ്ണക്കുടം നിങ്ങൾക്ക് ഏത് തരത്തിലും ചെയ്യാം. സ്വർണ്ണക്കുടം നിങ്ങൾ സ്വർണ്ണക്കുടം തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് അതിനകത്ത് നെയ്യ് നിറച്ചിട്ട് നിങ്ങൾക്ക് ഈ ദേവൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ദീർഘതരണ നമസ്കാരം ചെയ്യണമെങ്കിൽ സ്വർണ്ണക്കുടത്തിൽ നെയ്യ് നിറച്ചിട്ട് അയ്യാ. അത് സാധാരണ ഇവിടെ നേർച്ചയായിട്ട് 1500 രൂപയാണ് സ്വർണ്ണക്കുടം നെയ്യ് നിറച്ച് വെക്കുന്നതിന്. അതല്ല, നിങ്ങൾ നേരിട്ട് സ്വർണ്ണം കുടത്തിന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നെയ്യ് നിറച്ച് വെക്കുവാണെങ്കിൽ നെയ്യ് ഇവിടുന്ന് നിറച്ച് തരും. ആ സ്വർണ്ണക്കുടം കൊണ്ടുവന്നിട്ട് നെയ്യ് നിറച്ച് വെച്ച് ദീർഘതരണ നമസ്കാരം ദേവൻ്റെ മുന്നിൽ. നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് ദീർഘതരണ നമസ്കാരം ചെയ്യാനാണ്. നിങ്ങളെ പ്രാർത്ഥന പൂർണ്ണമായും പരിപാലിക്കപ്പെടുമെന്നാണ്.

0: ആദ്യം ചെറിയ ആൾക്കാർ വെള്ളിക്കുടം വെച്ചാണ് നമസ്കരിക്കുക. ആദ്യം വെള്ളിക്കുടം, പിന്നെ സ്വർണ്ണക്കുടം. വെള്ളിക്കുടം എന്ന് പറയുന്നത് ശിവനും, സ്വർണ്ണക്കുടം എന്ന് പറഞ്ഞാൽ അമ്മക്കുമാണ്. അത് ആദ്യം സ്വർണ്ണ വെള്ളിക്കുടം വെച്ച് നമസ്കരിക്കുന്നവരുണ്ട്, അത് കഴിഞ്ഞ് സ്വർണ്ണക്കുടം വെച്ച് നമസ്കരിക്കുന്നവരുണ്ട്. വെള്ളിക്കുടത്തിന് 1000 രൂപയും സ്വർണ്ണക്കുടത്തിന് 1500 രൂപയാണ്. നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഈ ശയനപ്രദക്ഷിണം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മുറിക്കാനും പറ്റും. 1000 കുടം അങ്ങനെയൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട് അതിനകത്ത്. കൂത്ത് ചെയ്യുക, ഇതൊക്കെ കൂത്ത് നല്ല മത്തവിലാസം കൂത്താണ്, അത് മത്തവിലാസം കൂത്താണ് അവരുടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകളുണ്ട്. പിന്നെ അക്കരെ കൊട്ടി ഒരു ഇക്ക ഇവിടെയാണെങ്കിൽ വലിയവട്ടം പായസം 25 രൂപ അത് ചെയ്യുക. പിന്നെ നിറമാല, വിളക്ക്, ഭദ്രവ ദീപം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെള്ളം കൊണ്ട് കത്തിക്കുന്നു, നെയ് കൊണ്ട് കത്തിക്കുന്നു. രണ്ടിനും രണ്ട് വ്യത്യസ്തമായ പൈസയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം പായസം ഇതെല്ലാം കഴിപ്പിക്കാൻ പറ്റും ചെറിയ തോതിൽ. വലിയവട്ടിലും കാര്യം അങ്ങനെയൊക്കെ. പിന്നെ അന്നദാനം, അന്നദാനത്തിന് വേണ്ടി അക്കരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 25000 രൂപയാണ് അവിടെ അന്നദാനത്തിന്. ഇവിടെ അന്നദാനമുണ്ട്, അതായത് ഇവിടെ സ്ഥിര അന്നദാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4500 രൂപയാണ്, അവിടെ 25000 രൂപ വേണം. എല്ലാവർക്കും പലതരത്തിൽ അന്നദാനം ഉണ്ട് അവിടെ. അയ്യാലകളിൽ മുഴുവൻ അന്നദാനമുണ്ട്, പ്രസാദം ഉണ്ട്, അതുകൂടാതെ കണ്ട് അല്ലാതെ അന്നദാനമുണ്ട്. ഇക്കരെ ഇവിടെ അന്നദാനമുണ്ട് ഉത്സവത്തിന്, ഉത്സവത്തിനുമുണ്ട്, ഉത്സവം ഇല്ലാത്തവരുമുണ്ട്. ഉത്സവത്തിനുണ്ട് ഇവിടെ, ഉത്സവം ഇല്ലാത്തവരുണ്ട്. അത് മുകളിലാണ്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് തരത്തിൽ ആൾക്കാർക്ക് കഴിപ്പിക്കാൻ ഉദ്ദേശം വെച്ചാൽ അത് കഴിപ്പിക്കാം. പല ഭക്തന്മാരും പലതരത്തിലുണ്ട്. സ്വർണത്തിൻ്റെ രുദ്രാക്ഷം കിട്ടിയ മാലയാണ് ഒരു ഭക്തൻ സമർപ്പിച്ചത്. 13-14 തോന്നുന്നു. ഒരു ഭവൻ ഭക്തൻ സമർപ്പിച്ചത് മറ്റേ പെളുങ്ക് മാല, വലിയ വില കൂടിയതാണ്, അതിൻ്റെ തന്നെ സമർപ്പിച്ചു. ഒരു ഭക്തൻ സമർപ്പിച്ചത് വെള്ളിയുടെ മാലയാണ്, വലിയ മാല. അതിക്കുറച്ച് ആനേന, രണ്ട് ആനയാണ് ആനേന ഭക്തൻ സമർപ്പിച്ചത്. അതിന് പൈസയില്ല വിരുന്നാളത്തിന് വേണ്ടി. അങ്ങനെ ഭക്തന്മാർ പലതും, നെറ്റിപ്പട്ടങ്ങൾ, അങ്ങനെ പലതും പെരുമാക്കെ സമർപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം വലിയ വട്ടളം തന്നെ സമർപ്പിച്ച ഒരാൾ, വട്ടളം തന്നെ, വലിയ പുതിയ വട്ടളം. അപ്പോൾ അങ്ങനെ പലതും സമർപ്പിക്കുന്നുണ്ട്. എന്തെല്ലാം സമർപ്പിക്കുന്നു ചോദിച്ചാൽ നമുക്ക് പറയാനാവില്ല. പലതും സമർപ്പിക്കുന്നുണ്ട് ഭക്തന്മാർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം, അതാണ് പെരുമാളും. പെരുമാൾ വെച്ചാൽ അന്നദാനത്തിന് എത്രയാ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും പ്രശ്നം. അതനുസരിച്ച് അന്നദാനം വിപുലവും വളരെ കാര്യക്ഷമവുമാക്കും. നമുക്ക് ഒരുപാട് തരത്തിലുള്ള അന്നദാനമുണ്ട് ഇവിടെ. ഇവിടെ അന്നദാനം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, വരുന്ന ഭക്തർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കണ്ട് പോലീസുകാർക്കുള്ള ഭക്ഷണം വേറെ കൊടുക്കുന്നുണ്ട്, ഇവിടെ സ്റ്റാഫിനുള്ള ഭക്ഷണം വേറെ ഉണ്ട്. അതൊക്കെ വേറെ പറയാം. നമ്മൾ സാധാരണ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഭക്ഷണമുണ്ട്, പിന്നെ നിവേദിച്ചതുണ്ട്, നിവേദിക്കാത്തതുണ്ട്. നിവേദിച്ചത് കയ്യാലുകളിൽ നിവേദിച്ചതാണ്. അങ്ങനെ എന്ത് വേണം, നിങ്ങൾക്ക് എന്താണ് യഥാശക്തി സമർപ്പിക്കുക. അവിടെ വരുന്ന ഭക്തരിൽ ശുചീകരണം, വളരെ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. വസ്ത്രങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പരിപാടി അത് ചെയ്യാതിരിക്കുക. പിന്നെ വൃതശുദ്ധി ഉണ്ടാവണം. പിന്നെ ഒന്നിച്ചു വരുന്നവർ കൂട്ടം പിരിഞ്ഞു പോകാതിരിക്കാൻ അവർ തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു പരിധി വരെ ശ്രദ്ധിക്കാവും. രണ്ടാമതായിട്ട് സ്വർണം പരമാവധി ഇത്ര തിരക്കിലടക്കത്. കഴിഞ്ഞ പ്രാവശ്യം 4-5 ആൾക്കാരുടെ മാല പറിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു മാല പറിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി സ്വർണം ഉപയോഗിക്കാതെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. പെരുമാളടുത്തല്ലേ വരുന്നത്, അതുകൊണ്ട് സ്വർണ്ണമൊന്നും ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ സ്വർണ്ണമില്ലാതെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് പെരുമാൾക്ക് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സമർപ്പിക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, എല്ലാവരും പെരുമാളൊരു ഭണ്ണാരമുണ്ട്, ചെമ്പിൻ്റെ ഭണ്ണാരമാണ് അത്. പെരുമാൾ നേരിട്ട ഭണ്ണാരമാണ്. ആ ഭണ്ണാരം പെരുക്കണം. ആ ഭണ്ണാരം പെരുക്കേണ്ട വിഷയേ പോകാവൂ. അതാണ് ചെമ്പിൻ്റെ ഭണ്ണാരം, ഒറ്റ ഭണ്ണാരമുള്ളൂ ചെമ്പിൻ്റെ. ആ ഭണ്ണാരം പെരുക്കാതെ ആരും പോകരുത്. വരുന്നവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രണ്ടാമതും വരാമെന്നവരെ മാത്രമേ പെരുക്കാതെ പോകാൻ പാടുള്ളൂ. അവിടെ വന്നാൽ ഈ ചെമ്പിൻ്റെ ഭണ്ണാരം അത് പെരു സ്ഥിരം ഭണ്ണാരം അത് എടുക്കാറില്ല. അതവിടെ തന്നെ കുഴിച്ചിട്ടിരിക്കുക. എൻ്റെ ഞാൻ ഇറങ്ങി നിന്നാൽ എൻ്റെ മൊത്തം ഇത്രയതാൻ്റെ ആഴം അതുള്ള ഭണ്ണാരമാണ്. അത് പെരുക്കിയിട്ട് ആൾക്കാർ പോകാൻ പാടില്ല. ദേവൻ്റെ നേരെ മുന്നിലാണ് ആ ഭണ്ണാരം. ദേവൻ കിഴക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ തൊടുന്നത് പുറകുന്നതാണ്. മുൻപൊന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കുടത്തിൽ നെയ്യ് നിറച്ച് വെച്ച് തൊടുക. 1000 രൂപ 1500 രൂപ വെള്ളിക്കും 1000 രൂപ സ്വർണ്ണത്തിനാണ്. അതിന് സമയം അധികം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു 250 ആൾ വരെ ഒരു ദിവസം കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ കൊടുത്താൽ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങിപ്പോവും. അതാണ് ഉള്ളത്.
1: കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായരാണ് ഇതുവരെ സംസാരിച്ചത്.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 ചാരു കസേര, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ കവിത എലികൾ, ആലപിക്കുന്നത് ജ്യോതി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്ട്രിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ, തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10

പ്രതികരണം 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചിരിയും ചിന്തയും, 8 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചിത്രപരിചയം, ഉച്ചയ്ക്ക് 12 സ്ത്രീ തരംഗം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം, 8 മൻ കി ബാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ, 8:30 റേഡിയോ എഡ് സ്കൂൾ, 9 നാടകനേരം, നാടകം അസുരഗോത്രം മുഴുവൻ ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി, 10 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः पुरुषोत्तम शर्मा। आदौ मुख्याः वार्ताः। कर्णाटके कांग्रेस दलस्य नेतृत्वे विधायक दलस्य नेतुः चयनाय उपवेशनं प्रवर्तते। म्यांमारस्य राष्ट्रपतिः मिन आंग लाइंग इत्यसौ अद्य पञ्चदिवसीय भारत यात्रायै बिहारस्य गयां सम्प्राप्तः। तेन महाबोधि मन्दिरस्य दर्शनं कृतम्। ऋतुविज्ञान विभागेन उक्तं यत् वायुमण्डलीय परिस्थितिभिः अनुमीयते यत् दक्षिण पश्चिम प्राविट आगामिषु चतुर्पञ्च दिनेषु केरलस्य तमिलनाडोः च कतिपय भागेषु आगमिष्यति। अमेरिकायाः रक्षामन्त्री पीट हेक्सेथ इत्यसौ अवोचत् यत् यदि सन्धेः प्रयासाः विफलाः भविष्यन्ति चेत् अमेरिकायाः सेना ईरानं विरुध्य सैन्यकार्याचरणं विधातुं पूर्णरूपेण सन्नद्धा वर्तते। अपि च बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रंकीरेड्डी चिराग शेट्टी इत्यनयोः युगलं निर्णायक चक्रे प्रविष्टम्। अथ वार्ताः विस्तरेण। कर्णाटके कांग्रेस दलस्य नेतृत्वे विधायक दलस्य नेतुः चयनाय उपवेशनं प्रवर्तते। निवर्तमान मुख्यमन्त्रिणः सिद्धारमैया वर्यस्य त्यागपत्रं राज्यपालेन थावरचन्द गहलोतेन पूर्वमेव स्वीकृतम्। उपवेशनस्य अनन्तरं अखिल भारतीय कांग्रेस कमिटी इत्यस्य सचिवः रणदीप सिंह सुरजेवाला वार्ताहरान् सम्बोधयिष्यति। अस्माकं वार्ताहरेण सूचितं यत् अस्मिन् उपवेशने डीके शिवकुमारः औपचारिकरूपेण विधायकदलस्य नेता चयनितो भविष्यति। इतः पूर्वम् अपि डीके शिवकुमारः राज्यपालम् अमिलत्। उपवेशनस्य अनन्तरं प्रशासनस्य रचनायै अपि सः राज्यपालाय प्रतिवेदनं दास्यति। इलेक्ट्रॉनिक सूचना प्रौद्योगिकी मंत्री अश्विनी वैष्णवः अद्य नोएडायाः सूरजपुरस्थितस्य लोहम इति समवायस्य भ्रमणम् अकरोत्। अयम् समवायः महत्वपूर्ण खनिनाम् उन्नत सामग्रीणां च उत्पादनं विदधाति। अत्रावसरे श्री वैष्णवः अवोचत् यत् लिथियम बैटरी स्थायी चुम्बक इत्येतौ आधुनिक प्रौद्योगिक्यां महत्वपूर्णां भूमिकां निभालयतः। प्रधानमन्त्रिणः नरेन्द्र मोदिनः परिकल्पना वर्तते यत् एतेषां निर्माणं भारते स्यात्। एतेषां प्रौद्योगिक्याः विकासः स्वदेशस्तरे भवेत्। श्रीवैष्णवेन उक्तं यत् अस्याः परिकल्पनायाः अनुरूपं लौहं नामकेन समवायेन सफलतापूर्वकं जटिल प्रौद्योगिकी विकसिता।
1: एक यंग स्टार्टअप लोहम, इन्होंने कंप्लीट टेक्नोलॉजी को डेवलप किया है और टेक्नोलॉजी को डेवलप करने के बाद में वहां से प्रोडक्शन का लेवल लेके आए। आज उस प्लांट को देखने का मौका मिला। लिथियम कार्बोनेट बनाने की मशीन है जो कि आगे सीधा बैटरी बनाने में काम में आए, और परमानेंट मैग्नेट बनाने की मशीन है जो कि बहुत ही एक अच्छे बहुत ही कॉम्प्लेक्स टेक्नोलॉजी को अच्छे तरीके से डेवलप किया।
0: म्यांमारस्य राष्ट्रपतिः मिन आंग लाइंग इत्यसौ अद्य पञ्चदिवसीय भारत यात्रायै बिहारस्य गयां सम्प्राप्तः। तेन बोधगया स्थितस्य विश्वप्रसिद्धस्य महाबोधि मन्दिरस्य दर्शनं विहितम्। राष्ट्रपतिना तत्र बोधि वृक्षस्य अधः प्रार्थना अपि कृता। अत्रावसरे म्यांमारस्य राष्ट्रपतिना बकराऊर स्थिते ऐतिहासिके सुजाता मन्दिरे शिरं नत्वा बोधगया स्थितस्य बर्मी मठस्य यात्रा कृता। राष्ट्रपतिना सह वरिष्ठाधिकारिणः बौद्ध प्रतिनिधयः उच्चस्तरीय प्रतिनिधिमण्डलम् अपि अवर्तत। संस्कृतवार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। ऋतुविज्ञान विभागेन उक्तं यत् वायुमण्डलीय परिस्थितिभिः अनुमीयते यत् दक्षिण पश्चिम प्राविट आगामिषु चतुष्पञ्च दिनेषु केरलस्य तमिलनाडोः च कतिपय भागेषु आगमिष्यति। अरबसागरे बंगालखात्यां लक्षद्वीपे कन्याकुमार्यां च प्राविट अग्रे समेधते। ऋतुविज्ञान विभागेन केरलस्य अष्ट जनपदेषु अद्य प्रचण्ड वृष्टेः पूर्वानुमानं विधाय पीतवर्ण सञ्चेतना प्रसारिता। ऋतोः प्रतिकूलता कारणेन जून मासस्य तृतीय दिनं यावत् मत्स्यजीविनः केरल लक्षद्वीप तटयोः समुद्रे उद्यमं न कुर्वन्तु इति परामर्शः अपि प्रदत्तः। सेनाप्रमुखः जनरल उपेन्द्र द्विवेदी अवोचत् यत् भारतीय सशस्त्र बलानि उच्चस्तरीय सतर्कतायां विद्यन्ते। आवश्यकता विद्यते सति ऑपरेशन सिंदूर 2.0 इति सिंदूराभियानस्य द्वितीय चरणाय सन्नद्धानि सैन्यबलानि वर्तन्ते। पुणे नगरस्य खडकवासला स्थितायां राष्ट्रीय रक्षा अकादम्यां स्नातकान् सार्धैकशततमस्य दलस्य पासिंग आउट परेड इति प्रयाणं सम्बोधयता जनरल द्विवेदिना उक्तं यत् सिन्दूराभियाने दृढसंकल्पेन प्रत्युत्तर प्रदानस्य क्षमता प्रदर्शिता। तेनोक्तं यत् एतत् अभियानम् इदानीम् अपि सन्ततं प्रवर्तते। जनरल उवेदी अवोचत् यत् सिन्दूराभियाने भारतीय सैन्यबलानां मध्ये तारतम्यम् अवलोकितम्। सममेव वयं भविष्यकालाय आत्मानं सन्नद्धं कुर्महे। सेनाप्रमुखेण स्नातकाः व्यावसायिकनेतृत्वस्य राष्ट्रसेवायाः च सर्वोच्चमानकान् यथावत् प्रवर्तितुम् आकारिताः।
2: As far as Operation Sindoor is concerned,
3: जहाँ तक ऑपरेशन सिंदूर की बात है, ये अभियान अभी जारी है। इसमें फिलहाल केवल अस्थायी रूप से संघर्ष विराम है, इसलिए भारतीय सशस्त्र बल ऑपरेशन सिंदूर 2.2 की संभावना को ध्यान में रखते हुए पूरी तैयारी कर रहे हैं। इस समय हमारा ध्यान तीनों सेनाओं के बीच बेहतर तालमेल बढ़ाने पर है, साथ ही हम भविष्य के युद्धों के लिए खुद को और अधिक सक्षम बना रहे हैं। जैसा कि मैंने पहले कहा था, आने वाले समय के युद्ध केवल जमीन, समुद्र और हवा तक सीमित नहीं रहेंगे।
0: प्रधानमंत्री नरेन्द्र मोदी श्वः प्रातः 11 वादने आकाशवाण्याः मन की बात कार्यक्रमे जनैः साकं स्वविचारान् प्रकटयिष्यति। कार्यक्रमोऽयं मासिक रेडियो कार्यक्रमस्य 34th प्रभागः वर्तते। अयं कार्यक्रमः आकाशवाणी दूरदर्शनयोः अन्तर्जालीय पटले प्रसारयिष्यते। एतदतिरिच्य कार्यक्रमोऽयं आकाशवाण्याः अन्तर्जालीय वेबफलकं समेत्य न्यूज ऑन AIR मोबाइल ऐप इति तन्त्रांशे अपि उपलब्धः भविष्यति। प्रमुखः रक्षाध्यक्षः जनरल अनिल चौहानः अद्य नवदिल्लीस्थे राष्ट्रिय समर स्मारके सैन्यत्रयेण प्रदत्तेन गार्ड ऑफ ऑनर इति सम्मानेन सह सैन्य सेवाभ्यः निवृत्तिं स्व्यकरोत्। अयं समारोहः देशस्य सर्वोच्च सैन्याधिकारि रूपेण तदीय विशिष्ट कार्यकालस्य समापनस्य प्रतीकः अवर्तत। समर स्मारके पुष्पाञ्जलिं समर्प्य जनरल चौहानेन उक्तं यत् सैन्यत्रयस्य गार्ड ऑफ ऑनर इति सम्मानेन सह सेवानिवृत्तिः तस्मै अत्यन्तं सम्मानप्रदं वर्तते। जनरल अनिल चौहानः गतशताब्दस्य 81वें वर्षे भारतीय सेनायां सेवाम् अवाप्य 40 वर्षेषु देशसेवायां महत्वपूर्ण पदेषु कार्यम् अकरोत्। लेफ्टिनेंट जनरल NS राजा सुब्रमण्यः जनरल अनिल चौहानस्य स्थानं स्वीकरिष्यति। अमेरिकायाः रक्षामंत्री पीट हेग्सेथ इत्यसौ अवोचत् यत् यदि संधेः प्रयासाः विफलाः भविष्यन्ति चेत् अमेरिकायाः सेना ईरानं विरुध्य सैन्य कार्याचरणं विधातुं पूर्णरूपेण सन्नद्धा वर्तते। अल्पसंख्यक कार्यमंत्री किरेन रिजिजू अद्य सूचितवान् यत् प्रथमवारं भारतीय हज मिशन संस्थया हज समन्वयस्य संचारस्य च उत्कृष्टतायै सऊदी हज उमराह मंत्रालययोः प्रतिष्ठितौ लाबाट्यूम पुरस्कारौ प्राप्तौ। सामाजिक संचार माध्यमेन श्री रिजिजू अकथयत् यत् 26,000 हज यात्रायाः मुख्य चरणस्य सफलता अल्पसंख्यक कार्य मंत्रालयस्य भारतीय हज समित्याः सऊदी अरब देशे भारतीय राजदूतस्य नेतृत्वे भारतीय हज मिशन इत्यस्य जेद्दाह नगरस्य महाव्यवस्थापकस्य च मध्ये अविच्छिन्न समन्वयं प्रतिबिम्बयति। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रिंकी रेड्डी चिराग शेट्टी इत्यनयोः युगलं निर्णायक चक्रे प्रविष्टम्। उपांत्य चक्रे भारतीय दलेन दक्षिण कोरिया दलं पराजितम्। महिलानां अंतर्राष्ट्रीय क्रिकेट क्रीडायां अद्य भारत इंग्लैंड दलयोः द्वितीया 20-20 स्पर्धा भविष्यति। इयं स्पर्धा ब्रिस्टल नगरे भविष्यति। भारतीय समयानुसारेण सायं 7 वादने स्पर्धा आरप्स्यते। इति वार्ताः।
4: आकाशवाणी समयं 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
6: സ്കൂള് തുറക്കാറായി.
7: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
6: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
7: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
8: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ പിഎസ്സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
10: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
9: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ, രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
12: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
9: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
13: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. June 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന June 5.
9: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി.യു. കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐ.പി.എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്ല സാവിത്രി, എന്തുണ്ട് വിശേഷം? കൊറേ ആയാലും കണ്ടിട്ട്.
1: എന്ത് വിശേഷ? ദുരന്ത ദുരിതാണ്.
0: അതെയോ? നീ പാത്രം എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത്?
1: ഞാന് അപ്പുറത്തെ അവരുടെ നിന്ന് കുറച്ച് കുടിക്കാനൊക്കെ വെള്ളം എടുക്കല്. കലക്ക് വെള്ളാണ്, ഒരു പടവേ ഉള്ളു, അതാണ് കലക്ക് വെള്ളം. കുടിക്കാനും വെക്കാനൊക്കെ അപ്പുറത്തുനിന്ന് എടുക്കുന്നത്.
0: ഒരു മഴ ഇന്നലെ പെയ്തേരം, പിന്നെ കുറച്ച് ആ തോട്ടിലെല്ലാം കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേങ്കിൽ കലക്കാണ് നീ പറഞ്ഞതുപോലെ തന്നെ, അത് കിണറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കുടിക്കാനല്ലേ നേരെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എടുക്കല്.
1: ആ അലക്കിയ തുണീന്റെ കളറ് വരെ മാറിപ്പോയടോ, എന്താക്കാനായത്?
0: അതിപ്പം അല്ലെ, വേനൽക്കാലം വരുമ്പോ വെള്ളം കിട്ടാണ്ടിരിക്കുമ്പല്ലേ നമ്മൾ ഇത് ആലോചിക്കുള്ളൂ.
1: പ്രകൃതിയോട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു
0: തരുന്നുണ്ട്. കദീജന്റെ വീട്ടിൽ വെള്ളം ഉണ്ടോ?
1: ഉണ്ടെന്ന് തോന്നുന്നു. ഓളെ വീട്ടിലുണ്ടാവും, പൊതുവെ വറ്റലൊന്നുമില്ല.
0: ആ വീട്ടിൽ വെള്ളം ഉണ്ടാവും നമുക്ക്. ആ കിണറ് വലിയ കിണറാന്ന്, കദീജന്റെ കിണറ്. നമുക്ക് വെറുതെ ഒന്ന് നടന്നു നോക്കിയാലോ? അതെ,
1: പോയോ.
0: മാഷല്ലേ വരുന്നത്?
1: മാഷ്
2: എങ്ങോട്ടാന്ന്? രണ്ടുപേരും കൂടി പാത്രങ്ങളിലുണ്ടല്ലോ സാവിത്രിയുടെ കയ്യില്.
1: അത് എന്റെ വീട്ടിലെ വെള്ളം വറ്റി, ഒരു പടവേ ഉള്ളു. അപ്പൊ
2: അതാണ്
1: പക്ഷെ അത് കലക്ക് വെള്ള, നമുക്ക് വെക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അവരുടെ മുണ്ടലക്കിട്ട് മുഴുവൻ മണ്ണിന്റെ കളറായിപ്പോയി.
0: അതെ, മാഷെ വെള്ളം ഈ നമ്മുടെ ഒന്നാമത് കുറച്ച് കുന്നും പ്രദേശം കൂടിയാണല്ലോ. നമ്മളതിനെ രണ്ടാളും കൂടി, കദീസന്റെ വീട്ടിൽ എത്രത്തോളം വെള്ളമുണ്ട്?
1: കുടിക്കാനും വെക്കാനൊക്കെ എടുക്കാലോ വെച്ചിട്ട് അങ്ങനെ പോകാം.
2: പക്ഷെ ഈ കുന്നിൻ പ്രദേശത്താണ് കുടിവെള്ളം കൂടുതൽ കിട്ടുക.
0: അതെ അതെ, ചില സ്ഥലത്ത് കുറയുന്നുണ്ട് മാഷെ.
1: അതെന്താന്ന് വെച്ചാ, അപ്പുറത്ത് പുതിയൊരു വീടെടുത്തിന്, അപ്പൊ അവർക്ക് കിണറ് പറ്റാനിട്ട് കുഴൽക്കിണറാ വെച്ച്. അതിനുശേഷം ഞങ്ങളുടെ വെള്ളം അങ്ങ് ഇല്ലെങ്കിൽ വറ്റലില്ല പൊതുവെ.
0: പക്ഷെ ശരിക്കും അങ്ങനെ അല്ല പറയുന്നുണ്ട് എന്നല്ലാണ്ട് അങ്ങനെയല്ല സംഭവിക്കും. ഒരാള് കുഴൽക്കിണർ ഒഴിച്ചാല് വെള്ളം ഇങ്ങനെ താഴ്ന്നുവല്ലോ പോവാ. പക്ഷെ
2: നമ്മള് ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളല്ലേ, എന്താണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
1: അതെ, ഓരോ പ്രതിഭാസമൊക്കെ കാണുന്നില്ല.
2: ചിലര് കുഴൽക്കിണറൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കുഴിക്കുമ്പോ തന്നെ ഒരുപാട് വെള്ളം, സമീപത്തെ കിണറുകളിലൊക്കെ ഒരുപാട് വെള്ളം നിറയും. മറ്റേതുപോലെ സാവിത്രി പറഞ്ഞ പോലെ വെള്ളം വറ്റുന്ന ഒരു അവസ്ഥ വരും.
0: അത് ഈ പറയുന്ന കേട്ടല്ലേ, കിണറിന് കുഴൽ കിണറിലെ പൈപ്പിലെ കൂടി വെള്ളം മേലോട്ട്
1: വരുന്നത്. വീട്ടില് എത്ര പേർക്ക് അവര് വെള്ളം കൊടുക്കുന്നറിയോ? വലിയ ഉപകാരാണ് എന്തായാലും. പക്ഷെ എന്തൊരു പ്രതിഭാസ, എന്തായത് അത്ഭുതം അല്ലേ?
2: നമ്മളൊക്കെ മണ്ണിനടിയിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അറിയാത്ത കാര്യങ്ങളൊക്കെ അത്ഭുതം തന്നെ.
0: പക്ഷേ നമ്മളെ ഒരു കാര്യമുണ്ട് മാഷെ, ഈ വെള്ളം ഇല്ലാത്ത സമയത്തല്ലേ നമ്മൾ ഈ വെള്ളത്തിനെ പറ്റി ചിന്തിക്കുന്നത്?
2: കണ്ണില്ലാത്ത സമയത്താണ് കണ്ണിന്റെ വില അറിയാന്ന് പറഞ്ഞത്.
1: അല്ല മാഷി, മാഷി പറഞ്ഞില്ലേ കുന്നും പ്രദേശത്തായിരിക്കും വെള്ളം കൂടുതൽ, അവിടെ ക്ഷാമം ഉണ്ടാവില്ല. അതെങ്ങനെയാത്?
2: നമ്മള് ഈ കുന്നുകള് മലകള് എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ
1: ജലസംഭരണിയാണ്.
2: നമുക്കറിയാം കേരളത്തില് 44 നദികളുണ്ടല്ലോ. ഇത്രയും നദികൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ കേരളത്തിന്റെ മലനാട്, ധാരാളം മലകൾ. ഓരോ മലയുടെ അടിവാരത്തിലും ഒന്നിലധികം നദികളുണ്ട്. എല്ലാ മലകളുടെ താഴ്വാരത്തും നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ മാത്രം, ഇന്ത്യയുടെ. നമ്മളിപ്പോ ഹിമാലയം അല്ലേ, ഹിമാലയത്തിന്റെ അടിവാരത്തു നിന്നാണ് നമ്മുടെ ഒരുപാട് സിന്ധു ഗംഗ നദികളെല്ലാം പ്രവഹിക്കുന്നത്. അപ്പോൾ മലകള് സംഭരിച്ചു വെക്കുന്ന ജലം ശുദ്ധീകരിച്ച് താഴ്വാരത്തിലൂടെ നീരുറവയായി നദികളായി അരുവികളായിട്ട് പോകുന്നു.
0: അതിന് നമുക്കിപ്പം മലയുണ്ട മാഷ, എല്ലാം JCB അല്ലേ മാന്തി മാന്തി കളയുന്ന.
2: അതാണ് നമ്മള് ഈ ഒരു വരൾച്ചക്കൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ ജലം സംഭരിച്ചു വെക്കേണ്ട മലകൾ നശിപ്പിക്കുന്നു, അതുപോലെ മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ അല്ലെങ്കിൽ പെയ്യുന്ന മഴവെള്ളം ഒലിച്ച് പോവാതിരിക്കാൻ തടയുന്നത് ആരായിരുന്നു? മരങ്ങളും അതിന്റെ വേരുകളാണ് അല്ലേ. നമ്മൾക്ക് സംരക്ഷണത്തിന് വേണ്ടി തടഞ്ഞു നിർത്തുന്ന വെള്ളം സംഭരിച്ചു വെക്കുന്ന വേരുകളെ നമ്മൾ നിഷ്കരണം വെട്ടി നശിപ്പിക്കുന്നു. ഈ ജലസംഭരണത്തിന് മരങ്ങള് വെച്ച് പിടിപ്പിക്കുകയും കുന്നുകൾ നിലനിർത്തുകയും മാത്രമല്ല, കൃഷി പോലും നമുക്ക് ജലസംഭരണത്തിന് വളരെയധികം സഹായിക്കും.
0: പിന്നെ പണ്ടെല്ലാം പറഞ്ഞ പിന്നെ നെൽപ്പാടങ്ങളിൽ വെള്ളത്തിന്റെ ഒരു ശേഖരം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിലനിർത്താൻ വെള്ളം എല്ലാ കാലം നിൽക്കുന്നു പറഞ്ഞു നിൽക്കാം.
2: പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണത്. വയലുകളിൽ ഇപ്പം വയലുകൾ എവിടെ ഉണ്ടെങ്കിലും അത് ആകാശത്തിൽ വയലുകളുടെ സ്ഥാനം കാണിക്കുന്നതാണ് കൊക്ക്, വെള്ളക്കൊക്ക് ഉണ്ടല്ലോ. കാരണം വയല് വേണം കൊക്കിന്, വയലിലെ ചെറുമീനുകളെയും അതുപോലെ അത്തരം ജീവികളെയാണ് അതിന്റെ ആഹാരം. വയലുകളില്ല, വയലുകളിലൊക്കെ നികത്തപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാത്തൊരവസ്ഥ വരുന്നു. അതിനൊരുപാട് കാരണമുണ്ട്. വയലുകള് നമ്മളിപ്പം ആളുകളുടെ എണ്ണം കൂടുന്നു.
1: അതെ, ഇപ്പടുത്ത് പത്രത്തിലൊക്കെ ന്യൂസിലൊക്കെ
2: കണ്ടിട്ടുണ്ടായിരുന്നു.
1: ഇക്കാര്യത്തില് ചൈനനെ വെട്ടിക്കുന്ന വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പൊ അവർക്കൊക്കെ വീടുണ്ടാക്കണ്ടേ? അപ്പൊ പിന്നെ ഇനി
2: മറ്റെവിടെ പോകും? വയൽ നികത്താതെ എവിടെ പോകും? ഇപ്പൊ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വയലുകൾ മാത്രമല്ല, ജലം സംഭരിച്ചു വെക്കുന്ന പല സ്ഥലങ്ങളും ഇന്ന് മണ്ണിട്ട് മൂടി അവിടെ കോൺക്രീറ്റ്
0: കെട്ടിടങ്ങളുണ്ട്. ഇനി എല്ലാം ഉള്ള കുന്നെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ പാറമടയും കല്ല് കൊത്തിയിട്ടൊക്കെ വെള്ളം സംഭരിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പം എന്താ സംഭവിക്കുന്നത്? സാവിത്രി, വേനൽക്കാലത്താണെ നമുക്ക് ഒരു ഉരുളി കുടിക്കാനില്ല, മഴക്കാലത്താണെ ഉരുൾപൊട്ടലും അല്ലേ വലിയ വിപ്ലവവും പ്രകൃതിക്ഷോഭവും.
1: 2018-19 ചിന്തിക്കാനേ പറ്റൂല.
2: നമ്മള് നമ്മുടെ എന്താ പറയാ, സ്വയം കൃതാനർത്ഥം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു പുഴയ്ക്ക് ഇത്രയധികം ദേഷ്യം പിടിക്കും നമ്മൾ കരുതിയിരുന്നില്ല. കവി പറഞ്ഞിരുന്നല്ലോ, പകയുണ്ട് പുഴകൾക്ക്, മലകൾക്ക്, മരങ്ങൾക്ക്, പുക തിന്ന പകലിനും ദേഷ്യമുണ്ടെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞിരുന്നു. ഒരു പുഴയുടെ ദേഷ്യം ശരിക്കും നമ്മൾ കണ്ടു. ഒരിക്കലും ഒഴുകില്ല എന്ന് കരുതിയ വഴികളിലൂടെയൊക്കെ പുഴ ദേഷ്യം പിടിച്ച് ഒഴുകി മുങ്ങി അവിടുത്തെ എല്ലാം നശിപ്പിച്ചു. നമ്മളോടുള്ള പ്രതിഷേധമാണ്, പ്രതികാരമാണ്. എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ?
0: എന്നിട്ടും പഠിച്ചിട്ടില്ല. ആ പുക കൊണ്ട് 2-3 ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ തലസ്ഥാനം അടിച്ചല്ലേ.
2: പേര് ബ്രഹ്മഗിരി അല്ലേ, വലിയ പേരുമാണ്. അവിടെയൊക്കെയാണ് ഈ ഹോമഗിരിയായിട്ട് പുക വമിച്ചത്. അപ്പൊ നമ്മള് ഈ ജലസംഭരണികളായി പ്രകൃതി തന്നെ തന്ന കുറെ കാര്യങ്ങളുണ്ട്, മലകളും മരങ്ങളുമാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നത്. ഇപ്പം മഴയുള്ള സമയത്ത് അമിതമായ മഴ, പ്രളയം വരുന്നു. മഴയില്ലാത്ത സമയത്ത് അമിത വരൾച്ച വരുന്നു. അപ്പൊ ഇത് രണ്ടും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ പോലും ബാധിക്കുകയാണ്. നമ്മളിപ്പോ എല്ലാ ദിവസവും പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ടത് വന്യമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ.
0: അതുകൊണ്ടാണ്.
2: അതെ, അതുപോലെ നമ്മളും ഇനി കാട് കയറേണ്ടി വരും. പക്ഷെ കയറാൻ കാടുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
0: അത് മാത്രല്ല, പക്ഷെ നമ്മൾ ഇത് പറയുമ്പോ തന്നെ നമ്മളെ മുറ്റത്ത് ഒരു തുള്ളി വെള്ളം ഇറങ്ങാൻ നമ്മൾ
1: വിടുന്നുണ്ടാവും.
0: വീട്ടിലെ ഇന്റർലോക്ക് ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് വെള്ളം എല്ലാം പുറത്തേക്ക് കളയുന്നല്ലേ. പണ്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ ഈ തട്ട് തട്ടാക്കിയിട്ട് ഇല്ലേ, കർക്കിടകത്തില്
2: കോണ്ടൂർ ബണ്ടുകൾ എന്നൊക്കെ പറയാം.
0: കർക്കിടകത്തില് കൊത്ത് വേറെ തലാ വർഷത്തിന് ആ മുന്നേ ഒരു തെങ്ങിനൊക്കെ കൊത്തുന്നതെല്ലാം ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ

0: ആ സമയമാകുമ്പോ വന്നിട്ട് കുറച്ച് കുഴിയൊക്കെ എടുത്തു വെക്കും, ആ കുഴിയില് വേസ്റ്റ് കൊണ്ടിടും. ഉപകാരത്തിനൊന്നുമില്ല.
1: എന്നിട്ട് ഇതിനെല്ലാം പകരം ഇപ്പൊ മഴക്കുഴി കുഴിച്ചു വെക്കുന്നു, എന്നിട്ട് അതിൽ വെള്ളമിറങ്ങുന്നുണ്ടോ? വെള്ളമിറങ്ങാൻ മഴയുണ്ടോ?
2: നമ്മൾ പരമ്പരാഗതമായ മഴക്കുഴികളായിരുന്നു കുളവും തോടുകളും പുഴകളും കായലുകളും ഒക്കെ. അതൊക്കെ നശിപ്പിച്ചപ്പോ നമ്മള് പുതിയ മഴക്കുഴികൾ അല്ലേ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയും, മഴവെള്ള സംഭരണികൾ, വലിയ കോൺക്രീറ്റ് സംഭരണികളൊക്കെ കിട്ടും. അത് വേനൽക്കാലാകുമ്പോഴേക്ക് ഉപയോഗിക്കാൻ ഒരുപാട് പണച്ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ഗുണങ്ങളൊക്കെ അതിനുണ്ടെങ്കിൽ കൂടി അങ്ങനെ ചെയ്യേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്?
1: കൃത്രിമമായിട്ട്
2: ഉണ്ടാക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ പ്രകൃതി തന്നെ തന്ന ഈ മഴക്കുഴികൾ അല്ലെ, ജലസംഭരണികൾ നമ്മൾ നശിപ്പിച്ചു. ഓരോ പുരയിടത്തിലും ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിന് കരയിൽ നിറയെ ഒരുപാട് സസ്യങ്ങളൊക്കെ വളരും. അതുകൊണ്ട് ആ പുരയിടത്തിലെ കിണറിൽ ഒരിക്കലും വെള്ളം വറ്റുകയില്ല.
0: അപ്പൊ
2: ജലം സംഭരിച്ച് മണ്ണിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന് സമീപത്തെ കിണറുകളിലും വെള്ളം നിറയുള്ളൂ. അത് മനസ്സിലാക്കാതെ മണ്ണിലേക്ക് ഒലിച്ചു വരുന്ന വെള്ളം പെട്ടെന്ന് തന്നെ കടലിലേക്ക് മറ്റൊക്കെ ഒഴുകിപ്പോവാൻ നമ്മൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം.
0: ഇപ്പൊ കടലിലും അതെ, എത്രയോ ശതമാനം വേസ്റ്റ് പോലെയുള്ളത് അതും പത്രത്തിൽ കണ്ടിന്.
2: കടലിലും വേനൽ കൂടുമ്പം വെള്ളം കയറും, ഇങ്ങനെ
0: മഞ്ഞുരുകി.
2: അപ്പൊ അത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മള് പറയുന്ന കഥ ശരിയാണെങ്കിലും അല്ലെങ്കിലും പണ്ടൊരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഭൂമിയിലെ അധിവസിച്ച ജീവജാലങ്ങൾ മുഴുവനും നശിച്ചു പോയത്.
1: അപ്പൊ
2: ഭൂമിയിലെ ഇന്ന് നമ്മളാണ് രാജാക്കന്മാരല്ലേ, നമുക്കും അന്തകനായിട്ട് ആര് വരാൻ സാധ്യതയുണ്ട്?
0: കാലാവസ്ഥ
2: വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്.
1: ഇതെന്താന്ന് വെച്ചാല് ചില ദിവസം കേൾക്കുന്നില്ല, കടലുള്ളിലേക്ക് വലിഞ്ഞു പോയി, ചില ദിവസം ഇങ്ങോട്ട് കയറി വരും. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇതൊന്നും.
2: നമുക്ക് ഇപ്പൊ ഇല്ലാത്ത കുന്നുകൾ ഉണ്ടാക്കാൻ എന്തായാലും പറ്റില്ല. പക്ഷെ പറ്റുന്നൊരു കാര്യം എന്താണ്? കൃഷിയോട് നമ്മൾ അകലച്ച പാലിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ കൃഷി നമ്മൾ ചെയ്യുക, അതിൽ വിളവ് കിട്ടിയാലും ഇല്ലെങ്കിലും അതിന്റെ പച്ചപ്പ്, അതിന്റെ വേരുകള് ഒക്കെ നമ്മളെ സഹായിക്കും. വെള്ളം മണ്ണിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് നമ്മളെ സഹായിക്കും.
1: അതുകൊണ്ട് സാവിത്രി ഒരു കാര്യം ചെയ്തോ, ഇപ്രാവശ്യം മഴ വരുന്നതിന് മുമ്പേ നീ എന്ത് ചെയ്യണം വെച്ചാല്, ആ മുറ്റത്ത് എന്തായാലും ഇനി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന്റെ ലോക്കെല്ലാം ഇട്ടിട്ട് കൊടുക്കി വെച്ചിട്ടുണ്ട്. ആ മേലേന്ന് വരുന്ന ഒഴുകിപ്പോന്ന വെള്ളം ഉണ്ടല്ലോ, അത് തടഞ്ഞു നിർത്തിയിട്ട് എന്തെങ്കിലും തടയാ ഇട്ടിട്ട് വെള്ളം അവിടെ ഭൂമിയിൽ തന്നെ ഇറങ്ങാനുള്ള ഒരു വഴിയാക്കി
0: കൂടുതലേക്ക്
1: വെറുതെ ഒഴുക്കി വിടല്ലോ.
0: മഴക്കുഴിയും കുത്തണം എന്തായാലും.
2: കുറെ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് ചെടികളൊക്കെ നടാം.

കാലാവസ്ഥാ വ്യതിയാനം മറ്റെല്ലാ മേഖലയും പോലെ കാർഷിക മേഖലയെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. കാർബൺ രഹിത കൃഷിരീതി ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ തടഞ്ഞു നിർത്തുന്നതിന് സഹായകരമാണെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ടുതന്നെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കാർബൺ രഹിത കൃഷിരീതി അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇതിനായി 2022-23 ബഡ്ജറ്റിൽ സർക്കാർ 6 കോടി രൂപ നീക്കിവെച്ചതും ഈയിടെയായി വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആദ്യഘട്ടത്തിൽ കൃഷിവകുപ്പിന്റെയും ആദിവാസി മേഖലകളുടെയും കീഴിലുള്ള 13 ഫാമുകളിലാണ് കാർബൺ രഹിത കൃഷിരീതി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഉൽപാദന മേഖല ലോകത്താകമാനം ഹരിതഗൃഹവാതകങ്ങൾ പുറംതള്ളുന്നതിൽ ഒന്നാമതാണ്. അത് അന്തരീക്ഷ താപനില ഉയർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ആഗോളതരത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറംതള്ളുന്നതിനാൽ കാർഷിക കൃഷി അനുബന്ധ മേഖലകൾ വഹിക്കുന്ന പങ്ക് 14% ആണ്. നിലവിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ

0: പരിഗണിക്കുമ്പോൾ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2050 ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം നിലവിലേതിനേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിക്കുമെന്നാണ്. ആകെ 61 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആണ് 2020 കേരളം പുറത്തുവിട്ടത്. ഇതിൽ കൃഷി, വനം, ഉപയോഗം തുടങ്ങിയവ മൂലമുണ്ടായത് 11.4 മില്യൺ ടണ്ണാണ്. പ്രതിമാസ മഴയിലും മഴദിനങ്ങളിലും പ്രതിദിന മഴയിലും ഉണ്ടായ വ്യത്യാസങ്ങളും ഉയർന്ന താപനിലയും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളാണ്. കൃഷിയിലെ എല്ലാ പ്രവൃത്തികളും ഉപാധികളും കാർബൺ പുറന്തള്ളലുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മണ്ണൊരുക്കൽ, വിത, ജലസേചനം, വിളവെടുപ്പ്, സംഭരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകൽ, വിളകൾ ഉണക്കുന്നത്, വളം, കീടനാശിനി എന്നിവയുടെ നിർമ്മാണം, പാക്കിംഗ്, സംഭരണ മേഖല, കാർഷിക യന്ത്രങ്ങളുടെയും കൃഷി അനുബന്ധ കെട്ടിടങ്ങളുടെയും നിർമ്മാണ സാമഗ്രികൾ എന്നിവയെല്ലാം കാർബൺ ബഹിർഗമന സ്രോതസ്സുകളാണ്. 1 ഏക്കർ പരമ്പരാഗത കൃഷിയിൽ 1 വർഷം 650 കിലോ കാർബൺ ഡയോക്സൈഡ് തത്തുല്യ വാതകം പുറന്തള്ളുമ്പോൾ സംയോജിത കൃഷിയിൽ 500 ജൈവ കൃഷിയിൽ 300 ആണത്. 1 ലിറ്റർ ഡീസൽ 3.45 കിലോ കാർബൺ ഡയോക്സൈഡ് തത്തുല്യ വാതകം പുറത്തുവിടുമെങ്കിൽ 1 കിലോ നൈട്രജൻ രാസവളം ഉൽപാദനം മുതൽ വിളകൾക്ക് മണ്ണിലൂടെ നൽകുന്നത് വരെ 4.77 കിലോ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. 1 കിലോ ചാണകമാണ് നൈട്രജൻ സ്രോതസ്സെങ്കിൽ കാർബൺ ഡയോക്സൈഡ് തത്തുല്യ വാതകം തുലോം 22 ഗ്രാം മാത്രമാണ്. വിവിധ കാർഷിക പ്രവൃത്തികളിലും മറ്റുപാധികളിലുമായി പുറന്തള്ളുന്ന അതേ അളവിൽ കാർബൺ ആഗിരണം ചെയ്യുമ്പോഴാണ് കാർബൺ രഹിത കൃഷി എന്ന് പറയാവുന്നത്. പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് പരമാവധി കുറച്ച് മണ്ണിൽ ആഗിരണം ചെയ്യുന്നതിന്റെ അളവ് കൂട്ടുക എന്നതാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയും പകരം മണ്ണിൽ സംഭരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പുതിയ കൃഷിരീതികൾ ഘട്ടംഘട്ടമായി സ്വീകരിക്കുകയാണ് ഉചിതമായ മാർഗം. സംയോജിത കൃഷിരീതിയിലൂടെ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, വിള പരിക്രമണം, വളപ്രയോഗം, കൃത്യതാ കൃഷിരീതികൾ, മെച്ചപ്പെട്ട ജലസേചന രീതികൾ, രാസവളങ്ങളുടെ വിവേചനരഹിതമായ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നിവ മണ്ണിന്റെ നാശം തടയുന്നതിനും കാർഷിക മേഖലയിലെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനും പ്രധാനമാണ്. കാർബൺ നിലനിർത്തുന്നതിന് മണ്ണ് ആരോഗ്യകരവും ഫലഭൂയിഷ്ഠവുമാക്കണം. അതിനാൽ കാലാവസ്ഥാനുസൃതി കൃഷിരീതികളുടെ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതും പ്രധാനമാണ്. 2050 ആഗോള ഊഷ്മാവ് പരമാവധി 1.50 സെൽഷ്യസ് വർദ്ധനവിൽ പിടിച്ചു നിർത്തുകയും 1000 കോടിയിലേക്ക് കുതിക്കുന്ന ലോക ജനതയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം. ഇക്കാര്യം കൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റത്തെ മറികടക്കുന്ന കാലാവസ്ഥാ അനുസൃത കൃഷിരീതിയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത്. പുറത്തുനിന്നുള്ള ഉപാധികളും ഫോസിൽ ഇന്ധനങ്ങളും പരമാവധി കുറച്ച് ശാസ്ത്രീയമായ പരിശീലന മുറകൾ പ്രചരിപ്പിക്കുന്നത് വഴി വിള അവശിഷ്ടങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും മണ്ണിലെ കാർബണിന്റെ സാന്ദ്രത കൂട്ടാനും സാധിക്കും. 2020 കേരളത്തിൽ 4000 ടൺ നൈട്രജൻ വളങ്ങളാണ് മണ്ണിൽ നിന്നും നഷ്ടപ്പെട്ട് അന്തരീക്ഷത്തിലും ജലാശയങ്ങളിലും എത്തിയത്. വളങ്ങളുടെ ഉപയോഗക്ഷമത പരമാവധി വർദ്ധിപ്പിക്കുന്നത് ഈ നഷ്ടം ഒഴിവാക്കും. ഇതുകൂടാതെ സംയോജിത വളപ്രയോഗം, ജലപോഷക ഉപയോഗക്ഷമത കൂടിയ പുതിയ ഇനങ്ങളുടെ ഉപയോഗം, പയറുവർഗ്ഗങ്ങളുടെ ഇടവിള കൃഷി, കാലിവളം, കമ്പോസ്റ്റ്, ആവശ്യത്തിനു മാത്രമുള്ള മണ്ണിളക്കൽ എന്നിവയ്ക്ക് കാർഷിക പരിതസ്ഥിതിക യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിവർഷവും ഉയർന്ന താപനിലയും ഉള്ളതിനാൽ മണ്ണിലെ കാർബൺ നിലനിർത്തൽ ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് ജലസംരക്ഷണത്തോടൊപ്പം മഴവെള്ളക്കൊയ്ത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷി, കന്നുകാലി വളർത്തൽ മേഖലയുടെ ഹരിതഗൃഹവാതക ബഹിർഗമനം കുറയുന്നതിന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ മെച്ചപ്പെട്ട കന്നുകാലി വളർത്തലും തീറ്റക്രമവും നെൽകൃഷി പറിച്ചുനടീലിനും പകരം നേരിട്ടുള്ള വിത വെള്ളം തുടർച്ചയായി കെട്ടിനിർത്താതെ ഇടയ്ക്കിടെയുള്ള നനവാർച്ച വിളാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് നിർത്തുക ജൈവവളങ്ങളുടെ നൈട്രജൻ വളങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയെല്ലാമാണ്. IPCC നിർദ്ദേശിക്കുന്നത് പ്രകാരം കാർബൺ നൈട്രൽ ആവുകയല്ല മറിച്ച് നൈറ്റ് കാർബൺ എമിഷൻ സീറോ ആവുകയാണ് വേണ്ടത്. മനുഷ്യനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് നൈറ്റ് സീറോ കാർബൺ എമിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഹരിത സമൃദ്ധി.

0: വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
0: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7,00,000 രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർവിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ CP ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8 പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാംഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2nd ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ October 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീതരംഗത്തിൽ ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെ കുറിച്ച് കേൾക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനായി ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, കൈത്തറി, നാടകം എന്നിവയുടെ പ്രോത്സാഹനത്തിനായി പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കമലാദേവി ചതോപാധ്യായ. മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യ വനിത കൂടിയായിരുന്നു കമലാദേവി ചതോപാധ്യായ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയും സംഗീത നാടക അക്കാദമിയുടെയും തലവയായിരുന്നു അവർ. 1974 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമയായ സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നത ബഹുമതിയായ സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. 1955 1987 ഇന്ത്യാ ഗവൺമെൻറ് അവർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു. April 3 കർണാടകയിലെ മംഗളൂരുവിൽ ഒരു സരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാദേവി മാതാപിതാക്കളുടെ നാലാമത്തെയും ഇളയതുമായ മകളായിരുന്നു. മംഗലാപുരം ജില്ലാ കലക്ടറായിരുന്നു അവരുടെ പിതാവ് അനന്തയ്യ ധരേശ്വർ. സ്വതന്ത്ര പാരമ്പര്യമായി ലഭിച്ച അമ്മ ഗിരിജാബായ് തീരദേശ കർണാടകയിലെ ഒരു ഭൂവുടമസ്ഥയായ ചിത്രാപൂർ സരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. കമലാദേവിയുടെ പിതൃമുത്തശ്ശി പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നല്ല അറിവുള്ള ആളായിരുന്നു. കൂടാതെ ഗിരിജാബായിയും നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു. കൂടുതലും വീട്ടിൽ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വീട്ടിലെ അവരുടെ സാന്നിധ്യം കമലാദേവിക്ക് ഉറച്ച അടിത്തറ നൽകുകയും അവരുടെ ബുദ്ധിശക്തിയെയും ശബ്ദത്തെയും ബഹുമാനിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഭാവിയിൽ അവർ അറിയപ്പെടാൻ കാരണമായി. കമലാദേവി ഒരു അസാധാരണ വിദ്യാർത്ഥിനിയായിരുന്നു. ചെറുപ്പം മുതലേ ദൃഢനിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നിരവധി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബുദ്ധിജീവികളെയും, രമാബായി റാനഡെ, ആനി ബസന്റ് തുടങ്ങിയ വനിതാ നേതാക്കളെയും അവരുടെ മാതാപിതാക്കൾ സൗഹൃദത്തിലാക്കി. ഇത് യുവ കമലാദേവിയെ സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ആവേശക്കാരിയാക്കി. കേരളത്തിലെ പുരാതന സംസ്കൃത നാടക പാരമ്പര്യം കുറ്റിയാട്ടം അതിൻ്റെ ഏറ്റവും വലിയ ഗുരുവും അഭിനയ അധികാരിയുമായ നാട്ടാചാര്യ പത്മശ്രീ മണി മാധവ ചാക്യാരിയിൽ നിന്ന് കിള്ളിക്കുറിശ് മംഗലത്തെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചു. 1917 അവർ വിവാഹിതരായി. പക്ഷേ 2 ശേഷം വിധവയുമായി. ചെന്നൈയിലെ ക്യൂൻ മേരി കോളേജിൽ പഠിക്കുമ്പോൾ സഹപാഠിയും സരോജിനി നായിഡുവിൻ്റെ ഇളയ സഹോദരിയുമായ സുഹാസിനി ചതോപാധ്യയെ അവർ പരിചയപ്പെട്ടു. പിന്നീടവർ കമലാദേവിയെ അവരുടെ പ്രതിഭാധനനായ സഹോദരൻ ഹരിൻ എന്ന ഹരീന്ദ്രനാഥിനെ ചതോപാധ്യയ്ക്ക് പരിചയപ്പെടുത്തി. ഹരിൻ അന്ന് പ്രശസ്ത കവിയും നാടകകൃത്തും നടനുമായിരുന്നു. കമലാദേവിയുടെയും ഹരിൻ്റെയും കലകളോടുള്ള അവരുടെ പരസ്പര താല്പര്യമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ഒടുവിൽ 20 കമലാദേവി ഹരിനെ വിവാഹം കഴിച്ചു. അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എതിർപ്പിനെ അതിജീവിച്ച് വിധവാ വിവാഹത്തിന് ഇപ്പോഴും എതിർപ്പുണ്ടായിരുന്നിട്ടും ഹരിനും കമലാദേവിയും പൊതുവായ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഒരുമിച്ച് താമസിച്ചു. അല്ലാത്ത പക്ഷം അത് സാധ്യമാകുമായിരുന്നില്ല. നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടകങ്ങളും സ്കിറ്റുകളും നിർമ്മിക്കാൻ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് മാന്യമായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അഭിനയം അനുയോജ്യമല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ചില സിനിമകളിലും അഭിനയിച്ചു. ആദ്യ സിനിമകളിൽ കന്നഡ സിനിമാ മേഖലയിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ 1931 പുറത്തിറങ്ങിയ മൃതകഥിക അല്ലെങ്കിൽ വസന്തസേന ഉൾപ്പെടെ രണ്ട് നിശബ്ദ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശൂദ്രകയുടെ പ്രശസ്ത നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഏനാക്ഷി രാമറാവു അഭിനയിച്ചതും കന്നഡ സംവിധായകൻ മോഹൻ ദയാറാം ഭവാനി സംവിധാനം ചെയ്തതുമായ മൃതകഥിക അഥവാ വസന്തസേന എന്ന ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. 1943 രണ്ടാം സിനിമയിൽ കെ എൽ സൈഗാൾ, ഖുർഷിദ് എന്നിവർ അഭിനയിച്ച താൻസൻ എന്ന ഹിന്ദി ചിത്രത്തിലും, തുടർന്ന് 1943 ശങ്കർ പാർവതി, 1945 ധന ഭഗത് എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഹരിൻ തൻ്റെ ആദ്യ വിദേശയാത്രയിൽ ലണ്ടനിലേക്ക് പോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം കമലാദേവി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ അവിടെ ലണ്ടൻ സർവകലാശാലയിലെ ബെഡ്ഫോർഡ് കോളേജിൽ ചേർന്നു. പിന്നീട് സോഷ്യോളജിയിൽ ഡിപ്ലോമ നേടി. ലണ്ടനിൽ ആയിരിക്കുമ്പോൾ തന്നെ 1923 മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കമലാദേവി അറിഞ്ഞു. താമസിയാതെ ഇന്ത്യയിലേക്ക് മടങ്ങി. സാമൂഹിക ഉന്നമനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു ഗാന്ധിയൻ സംഘടനയായ സേവാദളിൽ ചേർന്നു. താമസിയാതെ ദളിന്റെ വനിതാ വിഭാഗത്തിന്റെ ചുമതല അവർക്ക് ലഭിച്ചു. അവിടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും സേവിക എന്ന സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റുന്നതിനായി റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും അവർ പങ്കാളികളായി. 1926 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സ്ഥാപകയായ മാർഗരറ്റ് ഇ കസിൻസിനെ അവർ കണ്ടുമുട്ടി. മദ്രാസ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ അവർക്കിത് പ്രചോദനമായി. അങ്ങനെ അവർ ഇന്ത്യയിൽ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന ആദ്യ വനിതയായി. കുറച്ചു ദിവസങ്ങൾ മാത്രമേ അവർക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞുള്ളൂവെങ്കിലും 55 വോട്ടുകളുടെ ചെറിയ വ്യത്യാസത്തിൽ അവർ പരാജയപ്പെട്ടു. അടുത്ത വർഷം അവർ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിന്റെ സ്ഥാപക അംഗമായി, അതിന്റെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. തുടർന്നുള്ള വർഷങ്ങളിൽ AIWC രാജ്യമെമ്പാടും ശാഖകളും സന്നദ്ധ പരിപാടികളും നടത്തിക്കൊണ്ടും നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾക്കായി അചഞ്ചലമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രശസ്തി നേടിയ ഒരു ദേശീയ സംഘടനയായി വളർന്നു. അവരുടെ ഭരണകാലത്ത് അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി യാത്ര ചെയ്യുകയും നിരവധി സാമൂഹിക പരിഷ്കരണ കമ്മ്യൂണിറ്റി ക്ഷേമ പരിപാടികൾ ആരംഭിക്കാനും സ്ത്രീകൾക്കു വേണ്ടിയും സ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രചോദനം ഉൾക്കൊണ്ടു. ന്യൂഡൽഹിയിൽ ലേഡി ഇർവിൻ കോളേജ് ഫോർ ഹോം സയൻസിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായി. പിന്നീട് ബോംബെ ബീച്ച് ഫ്രണ്ടിൽ ഉപ്പിനെ തയ്യാറാക്കുന്നതിനായി മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച 1930 പ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിൽ 7 നേതൃസംഘത്തിൽ അവർ ഭാഗമായിരുന്നു. ടീമിലെ മറ്റൊരു വനിതാ വളണ്ടിയർ അവന്തികാബായി ഗോഖലെ ആയിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കത്തിൽ കമലാദേവി അടുത്തുള്ള ഒരു ഹൈക്കോടതിയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മജിസ്ട്രേറ്റിനോട് താൻ തയ്യാറാക്കിയ ഫ്രീഡം സാൾട്ട് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. 1930 ജനുവരി 26 ഒരു സംഘർഷത്തിൽ ഇന്ത്യൻ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവർ വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടി. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമലാദേവി ഇംഗ്ലണ്ടിലായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും യുദ്ധാനന്തര സ്വാതന്ത്ര്യത്തിനായുള്ള പിന്തുണ ശേഖരിക്കുന്നതിനുമായി അവർ ഉടൻ തന്നെ ഒരു ലോക പര്യടനം ആരംഭിച്ചു. ഈ പര്യടനത്തിൽ അവർ തെക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൂടെ സഞ്ചരിച്ചു. 1941 അവർ ഒരു ഒറ്റപ്പെട്ട ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. ലൂസിയാനയിൽ വെള്ളക്കാരായ യാത്രക്കാർക്കായി നീക്കിയിരുന്ന ഒരു കാറിൽ നിന്ന് അവളെ മാറ്റാൻ ഒരു കണ്ടക്ടർ ശ്രമിച്ചു. അവൾ ഒരു കറുത്ത അമേരിക്കക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടക്ടർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിലാകുകയും അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് എന്ന അവളുടെ ആദ്യ ഉത്തരത്തിന് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ അയാൾ ശ്രമിച്ചു. അതിന് അവൾ മറുപടി നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഞാൻ വ്യക്തമായും ഒരു നിറമുള്ള സ്ത്രീയാണ്. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിവിടെ നിന്ന് മാറാൻ ഉദ്ദേശമില്ല. കണ്ടക്ടർ അവളെ ആ ട്രെയിൻ കാറിൽ ഇരുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിന്റെ പശ്ചാത്തലത്തിൽ വിഭജനം കൊണ്ടുവന്നു. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിൽ അവർ മുഴുകി. പുനരധിവാസത്തിന് സഹായിക്കുന്നതിനായി ഇന്ത്യൻ സഹകരണ യൂണിയൻ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ദൗത്യം. യൂണിയൻ വഴി സഹകരണ രീതിയിൽ ഒരു ടൗൺഷിപ്പിനായി അവർ പദ്ധതികൾ തയ്യാറാക്കി. ഒടുവിൽ സംസ്ഥാന സഹായം ആവശ്യപ്പെടരുതെന്ന വ്യവസ്ഥയിൽ ജവഹർലാൽ നെഹ്റു മനസ്സിലാ മനസ്സോടെ അവർക്ക് അനുമതി നൽകി. അതിനാൽ വളരെയധികം പോരാട്ടങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഫരീദാബാദ് ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള 50,000-ലധികം അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചു. അഭയാർത്ഥികൾക്ക് പുതിയ വീടുകളും പുതിയ തൊഴിലുകളും സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ അവർ അക്ഷീണം പ്രവർത്തിച്ചു. ഇതിനായി അവർക്ക് പുതിയ കഴിവുകളിൽ പരിശീലനം നൽകി. പുതിയ പട്ടണത്തിൽ ആരോഗ്യ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർ സഹായിച്ചു. അങ്ങനെ ജനങ്ങളുടെ പുനരധിവാസത്തിനായുള്ള അവരുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. അതുപോലെ തന്നെ അവരുടെ നഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കളുടെ പുനരധിവാസത്തിനും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെയും കൈത്തറിയുടെയും മഹത്തായ പുനരുജ്ജീവനത്തിന് അവർ ഒറ്റയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ടു. കൂടാതെ ആധുനിക ഇന്ത്യയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ പൈതൃകമായും ഇത് കണക്കാക്കപ്പെടുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1950-കളിൽ ഇന്ത്യയുടെ വികസനത്തിനായുള്ള നെഹ്റുവിന്റെ ദർശനത്തിന്റെ ഭാഗമായി ഫാക്ടറി അധിഷ്ഠിത വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെ പാശ്ചാത്യ രീതികൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത കരകൗശല വിദഗ്ധരെ, പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിലെ സ്ത്രീകളെ ബാധിക്കുമോ എന്ന സാധ്യതയെക്കുറിച്ച് അവർ ആശങ്കാകുലരായി. തദ്ദേശീയ അറിവുകളുടെ ഒരു കലവറയായി വർത്തിച്ച ഇന്ത്യയുടെ തദ്ദേശീയ കലകളും കരകൗശല വസ്തുക്കളും സൂക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി അവർ നിരവധി കരകൗശല മ്യൂസിയങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഡൽഹിയിലെ തിയേറ്റർ ക്രാഫ്റ്റ്സ് മ്യൂസിയവും ഉൾപ്പെടുന്നു. കമലാദേവി കലയും കരകൗശലവും പ്രോത്സാഹിപ്പിച്ചു. മാസ്റ്റർ കരകൗശല വിദഗ്ധർക്കുള്ള ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തി. രാജ്യമെമ്പാടും സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എംബോറിയം സ്ഥാപിച്ചു. 1964-ൽ അവർ ഭാരതീയ നാട്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂരിൽ നാട്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ആൻഡ് കോറിയോഗ്രാഫി ആരംഭിച്ചു. കമലാദേവി ചതോപാധ്യ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ അതിന്റെ ആദ്യ ചെയർപേഴ്സണും ഇവർ ആയിരുന്നു. ഡൽഹി ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ എന്നിവ സ്ഥാപിക്കാൻ അവർ സഹായിച്ചു. WCC ഏഷ്യ പസഫിക് മേഖലയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു കമലാദേവി ചതോപാധ്യായ. കൂടാതെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനുമായിരുന്നു. പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ തലവനുമായിരുന്നു. കൂടാതെ യുനെസ്കോയിലെ അംഗവുമായിരുന്നു. അവരുടെ ആത്മകഥയായ ഇന്നർ റിസസ് ആൻഡ് ഔട്ടർ സ്പേസസ് മെമ്മോയർ 1986 പ്രസിദ്ധീകരിച്ചു. 1988 ഒക്ടോബർ 29 ബോംബെയിൽ വച്ച് 85 വയസ്സുള്ളപ്പോൾ അവർ അന്തരിച്ചു. ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും 1987 പത്മവിഭൂഷണും നൽകി ആദരിച്ചു. ഇവ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിൽ ഒന്നാണ്. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് 1966 അവർക്ക് റാമോൺ മാക്സസെ അവാർഡും ലഭിച്ചു. 1974 അവരുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് രത്നസദസ്യ എന്ന സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക് ഡാൻസ് ഡ്രാമയായ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഫെല്ലോഷിപ്പ്. കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനത്തിന് നൽകിയ സംഭാവനകൾക്ക് 1977 യുനെസ്കോ അവരെ ഒരു അവാർഡ് നൽകി ആദരിച്ചു. ശാന്തിനികേതൻ അവരുടെ പരമോന്നത ബഹുമതിയായ ദേശീ കോത്തമ നൽകി ആദരിച്ചു. 2018 ഏപ്രിൽ 3 അവരുടെ 115 ജന്മദിനമാകുമായിരുന്ന സമയത്ത് ഗൂഗിൾ അവരുടെ ഹോം പേജിൽ ഒരു ഡൂഡിൽ നൽകി അവരെ ആദരിച്ചു. പ്രിയ ശ്രോതാക്കളെ, സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ

0: മികച്ച അധ്യാപകർ, എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630 7594928817 8547922020
1: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ജെ സി പഴശ്ശിയും ജെ എ സി സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈയൊരു കോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: കേരള നിയമസഭയുടെ 25-ാമത് സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ട്. പ്രൊട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്യാത്തതിനാലാണ് UDFന് 1 വോട്ട് കുറഞ്ഞത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതി ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന കടമയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. UAPA കേസുകളിൽ വിചാരണ വൈകുന്നത് ജാമ്യത്തിനടിസ്ഥാനമാക്കണോ എന്ന നിയമവിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട സുപ്രീംകോടതി. 2020 ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ പ്രതികളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച മുൻ ഉത്തരവിൽ മറ്റൊരു ബെഞ്ച് വിയോജിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, PB വരാലെ എന്നിവർ വിഷയം വിശാല ബെഞ്ചിന് വിട്ടത്. രാജ്യത്ത് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി ക്രോക്കോജ് ജനതാ പാർട്ടിയുടെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് വധഭീഷണി. CJP സാമൂഹിക മാധ്യമ പേജുകൾക്ക് വൻ പിന്തുണ ലഭിക്കുകയും രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് വാട്സാപ്പിൽ വധഭീഷണിയുണ്ടായത്. ജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ രൂപപ്പെടുന്ന ഈ വികാരം പ്രതിപക്ഷം മുന്നിലുള്ള രാഷ്ട്രീയ അവസ്ഥയായി കാണണമെന്ന് ശശി തരൂർ MP. CJP എന്ന കൂട്ടായ്മ വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസം മാത്രമല്ല, യുവാക്കളുടെ നിരാശയും അസ്വസ്ഥതയുമാണ് അതിൽ പ്രകടമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച Chandrayaan-3 വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക് ആൻഡ് ആസ്ട്രോണിക്സിന്റെ ബഹിരാകാശ രംഗത്തെ ഉന്നത ബഹുമതിയായ ഗുദാർദ് ആസ്ട്രോനോട്ടിക് പുരസ്കാരം Chandrayaan-3 സ്വന്തമാക്കി. NEET UG ഫിസിക്സ് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പൂനെയിൽ നിന്നുള്ള അധ്യാപകനെ CBI അറസ്റ്റ് ചെയ്തു. പൂനെയിലെ അധ്യാപകനും NTA പരീക്ഷാ വിദഗ്ധ സമിതി അംഗവുമായ മനീഷ സഞ്ജയ് ഹവൽദാറാണ് അറസ്റ്റിലായത്. സംവരണത്തിലൂടെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നേറിയ രക്ഷിതാക്കളുടെ മക്കൾക്ക് വീണ്ടും സംവരണം നൽകണോ എന്ന് സുപ്രീംകോടതി. ഇത്തരത്തിൽ സംവരണം നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ടോ എന്നും പരിഗണിക്കപ്പെടേണ്ട വിഷയമാണിതെന്നും ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. പാൽവില 4 രൂപ കൂട്ടിയിട്ടും കാര്യമായ നേട്ടമില്ലെന്ന് കർഷകർ. ഇതിൽ 3.53 രൂപ കർഷകന് ലഭിക്കുമെങ്കിലും ഇപ്പോഴത്തെ ചെലവുമായി ഒത്തുനോക്കുമ്പോൾ നേട്ടമില്ലെന്നാണ് പറയുന്നത്. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസിന്റെ ഉന്നതതലത്തിൽ ശ്രമമുണ്ടായെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മർദ്ദിച്ചവരെ സഹായിക്കാൻ കേസ് ഡയറി തിരുത്തിയെന്ന് വ്യക്തമായിട്ടുണ്ട്. മുൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ട് മുൻ സർക്കാർ പൂഴ്ത്തിയെന്ന വിവരവും SIT ലഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാവും. 2024 ഡിസംബർ മുതൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. ഒളിമ്പ്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിയ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കാൻ വിനേഷിനെ അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതി രൂപവൽക്കരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നഴ്സിംഗ് സേവനത്തെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കാത്തതെന്തെന്ന് ഹൈക്കോടതി. അവശ്യ സർവീസായി പ്രഖ്യാപിച്ചാൽ നഴ്സുമാർക്ക് സമരം നടത്താനാവില്ലെന്നും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് വാക്കാല അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട നഗരങ്ങളിലും പ്രാദേശിക വിപണികളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാണെന്ന പ്രചരണത്തെ തുടർന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും പൂഴ്ത്തിവയ്പ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് BPCL വിശദീകരണവുമായി രംഗത്തെത്തിയത്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ 105 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, തട്ടുകടകൾ, കരിമ്പിൻ ജ്യൂസ് കടകൾ ഉൾപ്പെടെ 1092 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ശുചിത്വക്കുറവ്, ഹെൽത്ത് കാർഡ്, ലൈസൻസ്, ജലഗുണനിലവാര സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാത്തതുമായ 75 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം ലീഗൽ നോട്ടീസ് നൽകി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ അക്ഷരമുദ്ര പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അർഹനായി.
1: US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. US സന്ദർശിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം റൂബിയോ മോദിയെ അറിയിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വ്യാപാരവും നിക്ഷേപവും, ഊർജ്ജസുരക്ഷ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ രംഗങ്ങളിലുള്ള ഉഭയകക്ഷി സഹകരണമാണ് ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US അംബാസിഡർ സെർജിയോ ഗോർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ റൂബിയോ പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഊഷ്മളമായ വ്യക്തിബന്ധമാണുള്ളതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കേരള പോലീസ്. സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ സംസ്ഥാന വ്യാപകമായി ലഹരിവേട്ട ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഹിന്ദിയിൽ കൊടുങ്കാറ്റ് എന്നർത്ഥമുള്ള തൂഫാൻ എന്ന പേരാണ് പദ്ധതിക്ക്. തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക. കണ്ണൂർ ജില്ലാ കലക്ടറായി P വിഷ്ണുരാജിനെ നിയമിച്ചു. മലപ്പുറത്ത് അസിസ്റ്റന്റ് കലക്ടറും എറണാകുളം സബ് കലക്ടറുമായിരുന്നു. നിലവിലെ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധിക ചുമതല കൂടി തൽക്കാലം അദ്ദേഹത്തിനുണ്ടാകും. രത്തൻ ഖേൽക്കറുടെ നിയമനത്തെ വിമർശിച്ച് CPM BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. പശ്ചിമബംഗാളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പശുക്കളെയോ എരുമകളെയോ അറക്കുന്നത് നിരോധിച്ച ഉത്തരവ് കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചു. 14 വയസ്സിന് താഴെയുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. പശുവിനെ ബലി നൽകുന്നത് ഇസ്ലാം മതത്തിലെ നിർബന്ധിത ആചാരമല്ലെന്നും സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച് കോടതി ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി പ്രവർത്തകർ വികസനം തടസ്സപ്പെടുത്തുന്നവരെന്ന തരത്തിലുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തിൽ ആശങ്കയറിയിച്ച് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ.
5: ഗുജറാത്തിലെ പിപാവ തുറമുഖ വികസന പദ്ധതിക്ക് അനുമതി നൽകുന്നതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പരാമർശം. സംസ്ഥാന ഭാഗ്യക്കുറി വിഷു ബംബറിന്റെ ഇത്തവണത്തെ ഭാഗ്യശാലി ശൂരനാട് ആനയടി വയലിൽ കോളനി വിനോദ് ഭവനിൽ പൊന്നൻ ആണ്. പെയിന്റിംഗ് തൊഴിലാളിയും ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരനുമാണ് പൊന്നൻ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 2022 ജനുവരി 10 പൈനാവിലെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശി ധീരജ് രാജേന്ദ്രൻ കുത്തേറ്റ് മരിക്കുന്നത്. ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കർണാടക ഉപലോകായുക്ത ജസ്റ്റിസ് KN ഫണീന്ദ്ര സ്വമേധയാ കേസെടുത്തു. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. അപകീർത്തികരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവോ ബന്ധപ്പെട്ട സർക്കാർ അധികാരികളുടെ നിർദ്ദേശമോ വേണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം ഇക്കാര്യത്തിൽ ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. മലയാള ചലച്ചിത്ര താരസംഘടന അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്ന് നടി അൻസിബ ഹസൻ. തനിക്കെതിരെ ടിനി ടോം ക്രൂരമായ അപവാദ പ്രചരണം നടത്തിയെന്നും വർഗീയമായി അധിക്ഷേപിച്ചെന്നും അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ഫാക്ട് പ്രധാന ഉൽപ്പന്നങ്ങളായ ഫാക്ടംഫോസ്, അമോണിയം സൾഫേറ്റ് എന്നീ വളങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. യുദ്ധം കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും ദൗർലഭ്യവും കാരണം ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതാണ് വളം വില കൂട്ടാനുള്ള കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം പവർ കട്ടല്ല, പവർ ഫെയിലിയർ ആണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വൻ ഭക്തജനപ്രവാഹം. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തുന്ന ദിനത്തിലാണ് കന്നഡക്കാരായ നൂറുകണക്കിന് ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തിയത്. മട്ടന്നൂർ നഗരത്തിൽ ഈ മാസം 15 മുതൽ തുടങ്ങിയ ഗതാഗത പരിഷ്കാരങ്ങൾ കാര്യക്ഷമമാക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നിലവിൽ നടപ്പിലാക്കിയിരുന്ന പരിഷ്കാരങ്ങളിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും തീരുമാനിച്ചു.
3: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: സിൽവർ ലൈൻ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരം ലഭ്യമാക്കാൻ പോലീസിന് നിർദ്ദേശം. കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലുമായി നിലനിൽക്കുന്ന കേസുകളുടെ വിവരങ്ങൾ ജില്ലകളിൽ നിന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി സർക്കാർ റദ്ദാക്കിയിരുന്നു. സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് 10 വർഷത്തെ തൊഴിൽ പരിചയം നിർബന്ധമാക്കി. ഡ്രൈവർമാർ ഇടയ്ക്ക് വെച്ച് ജോലി നിർത്തിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബസ് ജീവനക്കാരെ 1 അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്കയച്ച സർക്കുലറിൽ നിർദ്ദേശിച്ചു. സൈബർ കെണികൾക്കെതിരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ ഇതിന് തുടക്കമാവും. അന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആസിഫ് കെ യൂസഫ് നിർദ്ദേശം നൽകി. പ്ലസ് ടു മൂല്യനിർണയ അപേക്ഷാവേളയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ കാരണം അധികമായി ഈടാക്കിയ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകുമെന്ന് CBSE. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സ്വപ്നതുല്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബജറ്റ് 19 അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സ്വന്തം ജില്ലയിൽ എത്തിയ അദ്ദേഹത്തിനും മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിൽ പത്രവായന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശന് കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂസ് പേപ്പർ ഇൻ എഡ്യൂക്കേഷൻ എന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേ രീതി കേരളത്തിലും നടപ്പാക്കണം. രാത്രിയിലെ വൈദ്യുതി ഉപഭോഗത്തിന് പ്രീമിയം നിരക്ക് ഏർപ്പെടുത്താനും പകൽ സമയം എല്ലാവർക്കും നിരക്ക് കുറക്കാനുമുള്ള സാധ്യത പരിശോധിക്കാൻ KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. രാത്രിയിലെ പ്രത്യേക ഉയർന്ന നിരക്ക് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകർക്കും ബാധകമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ പാതയുടെ ഇടക്കാല പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനൊരുങ്ങി ഇ ശ്രീധരൻ. വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ സമയമെടുക്കുന്നതിനാലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ശബരിമല സ്വർണക്കൊള്ള CBI അന്വേഷിക്കണമെന്നും നടയടച്ചിരിക്കുന്ന സമയങ്ങളിൽ ശബരിമലയുടെ സുരക്ഷ സായുധസേനയെ ഏൽപ്പിക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയം ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ നടത്തിയപ്പോൾ വലിയ തോതിൽ മാർക്ക് കുറയാൻ ഇടയായ കാരണങ്ങൾ വിശദമായി പഠിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കൌൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന സ്കൂൾ മാനേജ്മെന്റുകളുടെ യോഗം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ജന്മദിനാശംസകളുമായി പ്രമുഖർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സാഹിത്യകാരൻ ടി പത്മനാഭൻ, ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയവർ ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലരും ആശംസകൾ അറിയിച്ചു. ഇരിട്ടി പയഞ്ചേരിമുക്കിലെ ഇലക്ട്രോണിക്സ് കടയിലെ ഷട്ടർ കുത്തിത്തുറന്ന് 1,800,000 രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച സംഘത്തെ ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബീഹാർ സ്വദേശികളായ 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അളവിൽ മഴ പെയ്യുന്നത് ചെറുപുഴ മേഖലയിലാണെന്ന് പഠനം. പന്നിനൂരിലാണ് മഴ ഏറ്റവും കുറവ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട്ടിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുമായി ചേർന്ന് ജില്ലയിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഉത്തരകന്നഡയിലെ തട്ടേ ഹക്കലു നദിയിൽ കല്ലുമ്മക്കായ ശേഖരിക്കാൻ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ 8 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 2 പേരെ കാണാതായി. മരിച്ചവരിൽ 7 പേരും സ്ത്രീകളാണ്. വൈറ്റ് ഹൌസിലെ സുരക്ഷാ ചെക്ക് പോയിന്റിന് സമീപം വെടിവെപ്പ് നടത്തിയ അക്രമി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനികർ സഞ്ചരിച്ച തീവണ്ടിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റി നടത്തിയ സ്ഫോടനത്തിൽ 24 പേർ മരിച്ചു. 60-ഓളം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. പെഷവാറിൽ നിന്ന് ക്വറ്റയിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കോംഗോയുടെ കിഴക്കുഭാഗത്ത് മെഗ്ബാവലു പട്ടണത്തിലെ എബോള ചികിത്സാ കേന്ദ്രത്തിന് നാട്ടുകാർ തീയിട്ടു. രോഗം സ്ഥിരീകരിച്ചവരെയും രോഗബാധ സംശയിക്കുന്നവരെയും പാർപ്പിച്ചിരുന്ന കൂടാരത്തിനാണ് തീയിട്ടത്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് സ്ഥാപിച്ചതാണ് ഈ കൂടാരം.
3: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
4: സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ഇന്ധനവിലയിൽ തുടർച്ചയായ വർധന. കോവിഡ് കാലത്ത് വിലക്കയറ്റത്തിന് സമാനമായി 2-ാഴ്ചക്കിടെ 4-ാം തവണയാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ വില കൂട്ടിയത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമെങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആഗോള ഉൽപ്പന്ന വിപണിയിലെ അനിശ്ചിതത്വം മുൻനിർത്തി വിദേശ നാണ്യം പരമാവധി സംരക്ഷിക്കാൻ കൂട്ടായ ശ്രമമുണ്ടാകണമെന്നും മുംബൈയിൽ ചെറുകിട വ്യവസായ വികസന ബാങ്കിന്റെ വാർഷികാഘോഷത്തിനിടെ അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നാണ് മന്ത്രാലയങ്ങൾക്കുള്ള നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകളെ തളം തെറ്റിക്കുന്നു. പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യം, LPG, വളം സബ്സിഡി ഇനത്തിൽ ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന വിഹിതത്തേക്കാൾ 50% അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് ധനമന്ത്രാലയം വിലയിരുത്തി. രാജ്യമനസാക്ഷിയെ ഉലച്ച അട്ടപ്പാടി മധുവധക്കേസിലെ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചെയ്തെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി, 3 ലക്ഷം രൂപ വീതം പിഴയും അടക്കണം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടിയെത്തിയ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി KK ഹർഷിനക്ക് സർക്കാർ ജോലി നൽകി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമന ഉത്തരവ് ഹർഷിനക്ക് കൈമാറി. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിലാണ് 30% പ്ലസ് വൺ സീറ്റുകൾ അധികമായി അനുവദിച്ചത്. ഇതേ ജില്ലകളിലെ 7 സ്കൂളുകളിൽ 20% സീറ്റുകളും കൂട്ടി. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 4 മെഗാവാട്ടിന്റെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിലും ടെർമിനൽ കെട്ടിടത്തിന്റെ പരിസരത്തുമായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ജൂൺ 4 മുതൽ തുടങ്ങും. ചൊവ്വ ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 9:40 ദോഹയിലെത്തും. തിരികെ 10:40 പുറപ്പെട്ട് പുലർച്ചെ 5:25 കണ്ണൂരിലെത്തും. എസ് പി ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെയും അവരുടെ അഭിഭാഷകന്റെയും പെരുമാറ്റം മനഃപൂർവ്വം വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. വൈശാഖോത്സവത്തെ വരവേൽക്കാൻ കൊട്ടിയൂർ ഒരുങ്ങി. വൈശാഖോത്സവം നടക്കുന്ന മെയ് 28 മുതൽ ജൂൺ 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കേളകം പോലീസ് അറിയിച്ചു. ഭാരവാഹനങ്ങൾ നെടുമ്പയിൽ പേരിയ ചുരം റോഡിലൂടെ പോകണമെന്നാണ് നിർദ്ദേശം. 1ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ വഴി തുടങ്ങി. ജൂൺ 3 വരെ 10 ദിവസമാണ് ഏകജാലകം വഴി അപേക്ഷിക്കാനുള്ള സമയം. ആദ്യ പ്രവേശന നടപടികൾ പൂർത്തിയായി ജൂലൈ 2 പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണം. ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 8, ആദ്യ അലോട്ട്മെന്റ് ജൂൺ 15, മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് ജൂലൈ 1. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി തീരുന്ന റാങ്ക് പട്ടികകൾക്ക് PSC നവംബർ 30 വരെ അധിക സമയം അനുവദിച്ചു. 200-ലേറെ റാങ്ക് പട്ടികകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജൂൺ 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷ സുരക്ഷിതമായി നടത്താൻ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കും നടത്തിപ്പുകാർക്കും കത്തയച്ചു. രാജ്യത്ത് കടുത്ത ചൂടായതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
5: സംസ്ഥാനത്ത് +2 പരീക്ഷയിൽ 77.97% പേർ വിജയിച്ചു. 1990 സ്കൂളുകളിലായി റെഗുലർ വിഭാഗത്തിൽ 372,423 പേർ പരീക്ഷ എഴുതിയതിൽ 290,381 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ചർച്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്കയറ്റ സാധ്യതയടക്കമുള്ള സാമ്പത്തിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളമാണെന്നും ഇത് മറികടക്കാൻ കേന്ദ്ര സമീപനം ഉദാരമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷമായി സൗദിയിലെ റിയാദിൽ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള അന്തിമ ഉത്തരവായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന ഇൻസ്പെക്ടർ S. അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ S. സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെപ്പറ്റി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മേധാവി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. സംസ്ഥാനത്തുടനീളമുള്ള 4,000 സർക്കാർ ക്യാന്റീനുകളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ലഭിക്കും. സ്ത്രീകൾക്ക് 3,000 രൂപ ലഭിക്കുന്ന അന്നപൂർണ യോജനയ്ക്കുള്ള ഫോമുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യശാലകൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുവസ്തുക്കളുടെ വിതരണത്തിനും ഖനനത്തിനും സംസ്കരണത്തിനുമായുള്ള കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു. വിദേശമന്ത്രി എസ് ജയശങ്കറും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടയന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തി പ്രതികളെ ഉടൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു. ജാമ്യം റദ്ദാക്കിയ സാഹചര്യം സംബന്ധിച്ച വിശദീകരണം മുദ്രവച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശിച്ചു. ഹർജി വീണ്ടും 5-ാം തീയതി പരിഗണിക്കും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള സമഗ്ര വികസനത്തിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രൊജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5,000 രൂപ സമ്മാനം നൽകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും നേതാക്കളും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ 2017 കൊണ്ടുവന്ന തണ്ണീർത്തട ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഇടപെടൽ. ജിഹാദി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നടി അൻസിബ ഹസൻ. അമ്മ സംഘടനയിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാലാണ് ഇതെന്ന് മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലുൾപ്പെടെ ആക്രമണം നടത്തി US. ദേശീയ ഷൂട്ടിംഗ് താരത്തെ വീടിനുള്ളിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തീരാങ്കാവ് പാറക്കുളം റോഡിൽ എടക്കാട്ടുപുറത്ത് മണാൽ ശിബുവിന്റെ മകൻ കാർത്തിക്കാണ് മരിച്ചത്. കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ BTech വിദ്യാർത്ഥിയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും വൈകാൻ സാധ്യത. അനുകൂല സാഹചര്യങ്ങളായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. June 5 ശേഷമേ സാധ്യതയുള്ളൂ. സംസ്ഥാനത്ത് ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ 4 മാസത്തിനുള്ളിൽ തീരുമാനിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ പരാക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി Block 11 പാലാക്കുന്നിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ തകർത്തു. മുൻഭാഗത്തെ ഗേറ്റിന്റെ കല്ലുകളും ആന തകർത്തു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വയനാട്ടിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മേപ്പാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു.
7: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRL എക്സാ ലോജിക് കേസുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് CPM പ്രതിഷേധത്തിൽ പരിക്കേറ്റു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചെന്ന് ED അറിയിച്ചു. CMRL എക്സാ ലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടവയാണ് ഇത്. ED പരിശോധന കൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിശോധനയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരിശോധന ആരംഭിച്ചതു മുതൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റും നടത്തിയ ED റെയ്ഡിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷത്തെക്കുറിച്ചുമുള്ള ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. ED റെയ്ഡിനു പിന്നാലെ നടന്ന അക്രമം സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. റെയ്ഡ് സംബന്ധിച്ചും തുടർന്നും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫോണിലൂടെ തന്നെ വിശദീകരണം നൽകി. സി ബി എസ് ഇയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിന് പിന്നിലെ അഴിമതിയും ഗൂഢാലോചനയും കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപവൽക്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യുമ്പോൾ വി വി പാറ്റ് സ്ലിപ്പുകളിൽ സമയവും രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണപരമായ അധികാരത്തിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ തീരുമാനിക്കട്ടെയെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവരുടെ കാര്യത്തിൽ നിയമപ്രകാരം തീരുമാനമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ചെന്നൈ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പടിയിലെ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാനന്തവാടി ബോയ്സ് ടൗൺ പേരാവൂർ മട്ടന്നൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയത് റോഡിനായി സ്ഥലം വിട്ടു നൽകേണ്ടവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിലാണ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കലക്ടർ പി വിഷ്ണുരാജിന് നിർദ്ദേശം നൽകിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ഓർമ്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറക്കാനൊരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5-7% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. June 1 ഓഗസ്റ്റ് വരെയാകും നിയന്ത്രണം കൊണ്ടുവരികയെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിരത്തുകളിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിൽ പകുതിയിലും 20% എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി മൈലേജ് കുറയുന്നതായി സർവേ. കാറുകളിലും ഇരുചക്രവാഹനങ്ങളിലും സമാന സ്ഥിതിയാണുള്ളതെന്നും ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. ബീഹാറിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന SIRന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച കോടതി അതിന് കമ്മീഷന് അധികാരമുണ്ടെന്ന് വിധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ചവരുടെയും പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ June 5 രാവിലെ 11 ഓൺലൈൻ അദാലത്ത് നടത്തും. ഫോൺ നമ്പർ 9497900243. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്ക് എത്തിച്ച Artemis II ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 US സ്ഥിരം കേന്ദ്രം പണിയുക.
7: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം.
2: പാട്ടുപാടുന്നാണ് അല്ലെ കഥ പറയാന്ന്?
3: കവിത.
2: കവിത, വീണ്ടും കവിത. ഏത് കവിത?
3: ഈ മധുസൂദനന്റെ ഇവിടെയുണ്ട് എന്ന കവിതയാണ്.
2: വി മധുസൂദനൻ നായരുടെ ഇവിടെയുണ്ട്
3: എന്ന കവിതയാണ്.
2: ഓക്കേ, അപ്പൊ പാടിയല്ലേ? ഓക്കെ, തുടങ്ങാം നമുക്ക്.
3: എന്റെ പേര് ജിയോന മനോജ്. ഞാൻ എളമ്പാറ എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇനി 4ാം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. പി മധുസൂദൻ സാറിൻ്റെ ഇവിടെയുണ്ട് എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്.

അവരുടെ ഹൃദയവും നിങ്ങളുടേതിനും ഒത്തുപിടിക്കട്ടെ. അവരുടെ ഹൃദയവും നിങ്ങളുടേതിനും ഒത്തുപിടിക്കട്ടെ. അവരുടെ ശബ്ദവും നിങ്ങളുടേതിനും ഒത്തു മുഴങ്ങട്ടെ. അവരുടെ ശബ്ദവും നിങ്ങളുടേതിനും ഒത്തു മുഴങ്ങ

0: താങ്ക് യു.
1: കഴിഞ്ഞോ? ട്രോട്ടുന്ന് കഴിഞ്ഞല്ലോ.
2: ആരും വേഗം തീർന്നുപോയി.
1: വേഗം തീർന്നുപോയി. നല്ല രസമുണ്ടായിരുന്നല്ലോ പാടുന്നേക്കാൻ. സൂപ്പറാണ് കേട്ടാ. ആരാ പഠിപ്പിച്ചെന്നേ?
0: അമ്മ.
1: അമ്മ പഠിപ്പിച്ച. അങ്ങനെ പഠിച്ചു. എല്ലാരും പഠിക്കുന്നതിന്റെ പിന്നിലും അമ്മയാണ് അല്ലേ ആള്, മെയിൻ ആള്. ഓക്കെ, വേറെ എവിടുന്നൊക്കെയാ കവിത പാടാറ്? സ്കൂളത്തെ പരിപാടികൾക്കൊക്കെ പാടാറുണ്ടോ? എന്തൊക്കെ പാട്ടാ? ഇതുപോലെയുള്ള കവിതകളാണോ പാടുന്നേ?
0: പാട്ട് പാടും.
1: എല്ലാം പാടും. ഓക്കെ, ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ട?
0: ക്ലാസ് പഠിച്ചെന്നേ ഇപ്പൊ പാടിയേ.
1: വേറെ ഓർമ്മയുണ്ട? ഇല്ല. കഥ ഓർമ്മയുണ്ട? കഥ ഓർമ്മയില്ല. ഓക്കെ, ക്ലാസ് ടീച്ചർ ആരായിരുന്നു കഴിഞ്ഞ വർഷം?
0: കഴിഞ്ഞ വർഷം വിശാഖ് മാഷി.
1: വിശാഖ് മാഷ്. ഏത് വിഷയ മാഷി പഠിപ്പിക്കല്?
0: എല്ലാം
1: പഠിപ്പിക്കുന്നത് മാഷി തന്നെയാണ്. ഓക്കെ, സൂപ്പറായിട്ട് പഠിപ്പിക്കുവോ? ആള് കൂട്ടം കൂടുവോ? കൂട്ടം കൂടുകയും ചെയ്യും. എല്ലാം ഉണ്ട്, പഠിപ്പിക്കുകയും ചെയ്യും, കൂട്ടം കൂടുകയും ചെയ്യും. ഓക്കെ, ആരെ ഇഷ്ടപ്പെട്ട ടീച്ചർ?
0: ശ്രീജിഷ ടീച്ചർ.
1: ശ്രീജിഷ ടീച്ചർ. ടീച്ചർ അങ്ങനെ വഴക്കൊന്നും പറയില്ലല്ലോ?
0: പറയും, കുറ്റക്കട അടിച്ചാ പറയും.
1: അതെയാ, ടീച്ചറെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അടുത്ത വർഷം ഇനി വരുമ്പോ നാലാം ക്ലാസ്സിൽ ആരായിരിക്കും ക്ലാസ് ടീച്ചർ?
0: പ്രീഷ ടീച്ചർ.
1: പ്രജിഷ.
0: പ്രീഷ. പ്രീഷ.
1: പ്രീഷ ടീച്ചർ. ഓക്കെ, ഇപ്പോ നേരത്തെ ലച്ചുനോട് ചോദിച്ച പോലെ പാട്ട്, സിനിമാ പാട്ടെല്ലാം കേൾക്കാറുണ്ടോ? എങ്ങനെ? ഈ ഇപ്പോ ടിവിയിലാണോ അല്ലെ ഫോണിലാണോ? ഫോണില് തന്നെയാ. ഫോണില് ഗെയിം കളിക്കുക?
0: ഗെയിമല്ല.
1: പിന്നെ ഫോണിൽ എന്തെല്ലാം?
0: യൂട്യൂബ് മാത്രം.
1: യൂട്യൂബ് മാത്രം. അതിലെ പാട്ട് കേൾക്കുവാന്നോ ചെയ്യാല്ലേ? നമ്മളെ കാർട്ടൂൺസ് ആണോ? റീൽസ് ആണോ? ആ, റീൽസിന്റെ ആളാ അല്ലേ. സിനിമ ആണോ ടിവിയില്? ഇവിടെ തിയേറ്റർ പോയിട്ട് കാണോ? ഏത് സിനിമ ലാസ്റ്റ് കണ്ടെന്ന് ഓർമ്മയുണ്ട?
0: ലോക.
1: ലോക കണ്ടു. മോക്ക് പാട്ട് ഇഷ്ടല്ലേ. ഏത് പാട്ടാണ്? ഇപ്പോ ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് വെച്ച് തരും. ഏതെങ്കിലും ഒരു പാട്ട്. സിനിമാ പാട്ടൊന്നും ഓർമ്മയില്ല? ഏത് പാട്ടാ? ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് സ്കൂളിലത്തെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഏത് പാട്ടാന്ന്
0: പറയണം?
1: നമ്മളിന്നേരം എല്ലാ പാട്ടും കേൾപ്പിച്ചു കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, അത് കേട്ടാ ഹാപ്പി ആവുക. ഓക്കെ. അതിനിടയിൽ ഒരു കാര്യം, വലുതാകുമ്പോ ആരാവാൻ ആഗ്രഹം? ശരിയാണല്ലോ. അമ്മ പറയലുണ്ട നീ വലുതായിട്ടാകുമ്പോ ഇങ്ങനെ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഡാൻസർ ആവണം, അങ്ങനെ എന്തെങ്കിലും പറയലുണ്ട? എന്താവാനാ പറയല്?
0: എനിക്ക് ടീച്ചർ ആവാൻ ഇഷ്ടം.
1: എന്താവാനാ പറയല്? പിന്നെയോ?
0: പിന്നെ അങ്ങനെ
1: പോലീസ് ആവാ അമ്മ പറയും, പക്ഷെ ജീവനക്കുട്ടിക്ക് ഇഷ്ടം ടീച്ചർ ആവാനാ. എന്തായാലും വലുതാവട്ടെ അല്ലേ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: അപ്പൊ റോ ചേച്ചി, ഈ ജിയോനെ കുട്ടിയും നല്ല പാട്ടൊക്കെ പാടി, ആൾക്കാരും നല്ല സ്മാർട്ടാണ് ഇവരെല്ലാരും അല്ലേ?
1: പെട്ടെന്നായതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷനേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര
0: ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ. എത്ര വർഷമായി ഈ ബാലസഭ തുടങ്ങിയിട്ട്?
1: ഒരു വർഷമായത്.
0: ഇതിന്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയാണ്, ആരുടെ മൈൻഡിലാണ്?
1: നമുക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു
0: നിർബന്ധമായിട്ട്
1: കീഴില് ഒരു ബാലസഭ രൂപീകരിക്കണം എന്ന് പറയുന്നതാ.
0: നിർബന്ധമായിട്ടും
1: ഒരു കുറച്ച് കുട്ടികൾ എന്തായാലും അതിലേക്ക് ആക്കണം.
0: അപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടോ മെമ്പർഷിപ്പ്?
1: ആ ഇപ്പൊ പറയുന്നുണ്ട് കുട്ടികൾ, ഇവരെ ഈ എന്താ പറയാ
0: ആക്ടിവിറ്റീസ്
1: കാണുമ്പോ അവർക്കും കൂടി ചേരണം എന്നുള്ള
0: ആഗ്രഹമുണ്ട്. എത്ര വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കുക ഇതിനകത്ത്?
1: 15 വയസ്സ് വരെയാണ്.
0: 15 വരെ,
1: അത്ര വരെ 10th വരെ കുട്ടികളെല്ലാം വരുള്ളൂ. പിന്നെ അവർക്കെല്ലാം പിന്നെ പ്ലസ് വണ്ണെല്ലാം പിന്നെ വരാൻ പറ്റില്ല. അത്ര വരെ ഉള്ളൂ ബാലസഭ എന്ന് പറയുന്ന കുട്ടികൾ, അത്ര വരെയാ വരുന്നത്.
0: ഓക്കെ. ഇപ്പൊ ഒരു കൂട്ടായ്മ ആകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ, ഇപ്പൊ സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്കിടയിൽ?
1: അതുപോലെ ചെയ്യണം, നമ്മളെ കുടുംബശ്രീയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ഒരു സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം ഉണ്ടാവും.
0: ആരാണ് സെക്രട്ടറിയും പ്രസിഡന്റും?
1: ശ്രാവണി, ആദിഷ്, അമിയ, എല്ലാരെയും പേര് വേറെയാ വിളിക്കുന്നത്.
0: ഓ,
1: അമ്മയുടെ പേര് മിന്നു എന്നാ വിളിക്കുന്നത്. നമുക്ക് അതാ വരുന്നത് ആദ്യം.
0: റെക്കോർഡിക്കൽ നെയിം ആരെയും വിളിക്കുന്നില്ല,
1: ആരും വിളിക്കുന്നില്ല.
0: അപ്പൊ അതില് ഈ പറഞ്ഞ മൂന്ന് പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
1: ആ ആദിഷുണ്ട്, അമിയുണ്ട്.
0: അപ്പൊ ഇതില് നമ്മൾ അടുത്തായിട്ട് ആരെയാ വിളിക്കണ്ടേ? അമിയ വേണോ, ആദിഷ് വേണോ,
1: ആരെയാ വിളിക്കേണ്ടത്?
0: നമുക്ക്
1: വേറൊരു കുഞ്ഞു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ശിവശ്രീയ.
0: ശിവശ്രീയ, ഓക്കെ.
1: അപ്പൊ ശിവശ്രീയനെ വിളിക്കാം.
0: ശിവശ്രീയക്ക് വന്നൂടെ, പേടിണ്ടാ? ശിവശ്രീയ, രണ്ട് പേരുണ്ടല്ലോ ഒരു പേരില്, ശിവയും ഉണ്ട് ശ്രീയും ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
2: ചിമ്പു.
0: ചിമ്പു, ശിവശ്രീയ. അതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ചിമ്പു എന്ന് വിളിക്കുന്ന. അപ്പൊ സ്കൂളിന്നോ?
2: സ്കൂളിന്ന് ഫ്രണ്ട്സ് ശിവശ്രീയ എന്ന് വിളിക്കും.
0: അങ്ങ് തന്നെ വിളിക്കും. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ?
2: തിരൂർ പാലോട് യു പി സ്കൂൾ.
0: എത്രാം ക്ലാസ്സിലാ?
2: 3ാം ക്ലാസ്സിലേക്ക്.
0: ഇനി 4ാം ക്ലാസ്സിൽ. കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷ എല്ലാം എളുപ്പമായിരുന്നോ? എല്ലാം നന്നായിട്ട് എഴുതി? മുഴുവൻ മാർക്ക് ഉണ്ടാവുക? ഉണ്ടാവുമായിരിക്കുപ്പാ, നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ. അപ്പൊ എന്തായാലും കിട്ടൂലേ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? കഥയാണോ?
2: കഥ.
0: കഥ ഏത് കഥയാ?
2: വാനമ്പാടിയുടെ ആത്മത്യാഗം.
0: ആരെയ കഥ പറഞ്ഞന്നേ, പഠിപ്പിച്ചെന്നേ?
2: അത് അമ്മ പഠിപ്പിച്ച.
0: അമ്മക്ക് എങ്ങനെ ഈ കഥ അറിയുന്നേ?
2: അത് പണ്ട് എനിക്ക് ടീച്ചർ കലോത്സവത്തിന് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചു അമ്മ.
0: എന്നിട്ട് അമ്മേനോട് പറഞ്ഞിട്ട് അമ്മ പഠിപ്പിച്ചു തന്നു. ഓക്കെ, എന്നാ കഥ പറയല്ലേ, തുടങ്ങിക്കു.
2: വാനമ്പാടിയുടെ ആത്മത്യാഗം. മാന്യ സദസ്സിന് നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ. എന്നാൽ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരു അറേബ്യൻ സുൽത്താൻ കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടെ സുന്ദരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മധുരമായ പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. ഓ, അവളോട് പാട്ട് കേൾക്കാൻ എന്തു രസമാണെന്നോ. അങ്ങനെ ഒരിക്കെ അവിടെ അവൾ നിൽക്കുമ്പോൾ ഒരു പ്രാപ്പിടിയൻ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് ആ പ്രാപ്പിടിയൻ ഒരു ചിന്നത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുമ്പോൾ ചിന്നത്തത്തയെ റാഞ്ചിയെടുത്തു. തത്ത കീ കീ ഉറക്കെ കരഞ്ഞു. തത്തയുടെ കരച്ചിൽ കേട്ട് വാനമ്പാടി അടുത്തെത്തി. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തത്തേനെ രക്ഷിക്കാൻ വേണ്ടി വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടിയുടെ മുമ്പിൽ പെട്ടെന്നാണ് വനദേവത രക്ഷ വന്നത്. അപ്പം പെട്ടെന്ന് വനദേവത പറഞ്ഞു വാനമ്പാടിയോട്, നിനക്ക് നാം 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് എന്തിനാണ് ഈ വരം? എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ കുറേ കൂട്ടുകാരും. ഇനി എനിക്കെന്തിന് ഈ വരങ്ങൾ? ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി തീരുമാനിച്ചു. ചിന്നത്തത്തെ നെൽക്കതിൽ കൊത്തി തിന്നുമ്പോൾ പ്രാപ്പിടികൾ വന്ന് ചിന്നത്തത്തെ റാഞ്ചിയെടുത്തു. തത്ത കീ കീ ഉറക്കെ കരഞ്ഞു. പ്രാപിടിയൻ ആ തത്തയെ കൊല്ലാൻ നോക്കുമ്പോഴാണ് വാനമ്പാടി വന്നത്. വാനമ്പാടി തത്തേനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ വരം ഉപയോഗിച്ച് തത്തേനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. തത്ത രക്ഷപ്പെടട്ടെ, തത്ത വീർത്തു വീർത്തു വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാവാതെ പ്രാപിടിയൻ തത്തയെ താഴെയിട്ടു. ഹോ, വല്ല വിധിയേക്കാതെ രക്ഷപ്പെട്ടു തത്ത പോയി. പിന്നെ ഒരു ദിവസം ഒരു മഞ്ഞക്കിളിയെ പ്രാപിടിയൻ റാഞ്ചെടുത്തു. അതിനെയും തൻ്റെ വരം ഉപയോഗിച്ച് രക്ഷിച്ചു. രണ്ടു വരങ്ങൾ തീർന്നു. ഇനി ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടി തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപിടിയൻ്റെ ഇരകളായിത്തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. പെട്ടെന്നാണ് വാനമ്പാടി പറഞ്ഞത്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ വേലി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. വാനമ്പാടി ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി പറന്ന് മറ്റൊരു മരത്തിലേക്ക് പോയി. അവിടെ നിന്ന് ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ മനോഹരമായൊരു പാട്ടുപാടി. അന്നേരമാണ് അതുവഴി പ്രാപിടിയൻ വന്നത്. പ്രാപിടിയൻ അപ്പോൾ ആ വനമ്പടിയെ കണ്ടു. അപ്പോഴാണ് പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചത്, എല്ലാ ദിവസവും എൻ്റെ ഇരകളെ രക്ഷിക്കുന്ന ഇവൻ തന്നെ ഇവൾ തന്നെയാവട്ടെ എൻ്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വേഗം പാറിപ്പോയി വനമ്പാടിയെ എടുത്തു. റാഞ്ചെടുത്ത് വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് പ്രാപിടിയൻ്റെ കൂർത്ത നഖങ്ങൾ തറിച്ചു കയറി. വേദന കൊണ്ട് പുഴയുമ്പോഴും വാനമ്പാടി ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഈ ഒരു വരം മാത്രം ബാക്കിയുണ്ട്. ഇതെൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനമ്പാടി തീരുമാനിച്ചു. പെട്ടെന്ന് പറഞ്ഞു വാനമ്പാടി, എൻ്റെ മാംസം വിഷമുള്ളതാവട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടഞ്ഞു മരിച്ചു. അതൊന്നും അറിയാതെ വാനമ്പാടിയുടെ മാംസം പ്രാപിടിയൻ ആർത്തിയോടെ കൊത്തിത്തിന്നു. പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ

0: ജീവൻ വരെ സ്വന്തം ബലി കൊടുക്കാൻ വരെ തയ്യാറാണ്. ഈ കൊടുക്കുന്ന സ്വന്തം ജീവനാണ് ശരിക്കുള്ള യഥാർത്ഥ സ്നേഹം. എല്ലാവരും പ്രിയനെ എന്തായാലും പറയണം. നമ്മളെ വാനമ്പാടിയെ പോയ എല്ലാവരും ആയിത്തീരാൻ നിങ്ങളെല്ലാവരും കുഞ്ഞി കുരുന്ന് ഹൃദയത്തിന് ദൈവം രക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.
1: ആഹാ, അടിപൊളി കഥയാണല്ലോ. ഈ കഥ മോൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അമ്മയെ പഠിപ്പിച്ചെന്നാ പറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞ ഈ കഥയിൽ നമ്മളോട് എന്താ പറയുന്നേ?
0: മറ്റുള്ളവരെ എങ്ങനെയല്ലേ ഉണ്ടാവുക, അപ്പോ വനമ്പഴിയെ പോലെ ആയിത്തീരാൻ വേണ്ടിട്ട് പറയുന്നു.
1: എന്തെങ്കിലും മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണ്ടേ? വേണ്ടേ? നമുക്കിപ്പോ ഒരാള് വന്നിട്ട് നമ്മളോടൊരു സഹായം ചോദിക്കുകയാണ്, അല്ലെ ഒരാള് വിഷമിച്ചിരിക്കുകയാണ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ?
0: അവരെ
1: സഹായിക്കണം. എന്നാ ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ, ശിവശ്രീയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ?
0: അങ്ങനെയൊന്നുമില്ല.
1: ബിരിയാണി ഇഷ്ടമാണോ?
0: ബിരിയാണി
1: ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്നിട്ട് ശിവശ്രീയോട് പറയാ, ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയാ, അപ്പൊ എന്താ ചെയ്യാ? ഫുഡ് കൊടുക്കൂ. ആ, അതല്ലേ വേണ്ടത്. അപ്പൊ ശിവശ്രീയെ പറഞ്ഞ കഥ മൂക്ക് മനസ്സിലായി എന്നല്ലേ? അപ്പൊ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നല്ല കഥയാണ് ട്ടാ, അമ്മേനോടും പറയണം, സൂപ്പർ ആയിരുന്നു, ടീച്ചറോടും പറയണം, നല്ല കഥയാന്ന് പറഞ്ഞു എന്ന് പറയണം ട്ടാ. സിനിമയൊക്കെ കാണാറുണ്ടോ?
0: സിനിമ ഇടക്കിടക്ക് പോയി കാണാറുണ്ട്.
1: ഇടക്ക് പോയി കാണാറുണ്ട്. പാട്ട് കേക്കോ?
0: പാട്ട് കേട്ടിട്ട് പാട്ട് വെച്ചിട്ട് പാടും.
1: പാടും. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടിത്തരുവോ? ഏതെങ്കിലും ഒരു പാട്ട്, ഏതെങ്കിലും പറ്റൊന്ന്. അറിയുന്നത്ര വരെ മതി, രണ്ടു വരി.
0: ആ,
1: അത്രേ ഉണ്ട്.
0: അത് മറ്റേ ഫസ്റ്റത്തെ പാടിയ അത്, പിന്നെ എനിക്ക് ഉള്ളതാണ് ഞാൻ.
1: ഓക്കെ, അത് മാത്രം പാടിയാ മതി.

0: പാട്ടൊക്കെ നേരായി നിലരാവിൻ്റെ ബിലര പാടി പാട്ടിലെ കുടമെന്നെൻ്റെ മനസ്സായി.
1: ഇത്ര അറിയുള്ളൂ? എന്ത് രസമായിട്ടാ പാടിയ? ഒറ്റക്ക് കേട്ട് പഠിച്ചതാ? ടിവിന്നാ?
0: ഫോണില്.
1: ഫോണിനാ? അപ്പൊ നിങ്ങളെല്ലാരും ഫോണിന്റെ ആൾക്കാരാന്ന് അല്ലേ? ഫോണിൽ എന്താ കാണാ? നേരത്തെ ജിയോനെ പറഞ്ഞുള്ള റീൽസാ?
0: റീൽസും കാണാറുണ്ട്, ഇടക്കിടക്ക് ഉപ്പുമുളക് അങ്ങനത്തെ വീട്ടിൽ
1: ഉപ്പുമുളക് കാണലുണ്ട്. വേറെ
0: എന്തെല്ലാ കൊറേ പാട്ടെല്ലാം വെച്ച് കേൾക്കുകയും ചെയ്യും. ഡാൻസ് കളിക്കുകയും ചെയ്യും.
1: ഡാൻസ് കളിക്കോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ?
0: പണ്ട് പഠിക്കുന്നുണ്ട്, ഇപ്പൊ നിർത്തി.
1: എന്താ ഇപ്പൊ പോവാത്ത?
0: അതാരും കൊണ്ടാക്കാനൊന്നുമില്ല.
1: അതുകൊണ്ടാ? സാരില്ലേ,
0: ജോലിക്കുണ്ട്.
1: അതെ, കൊഴപ്പില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം അമ്മയോട് പറയാം കൊണ്ടാക്കണം ഡാൻസിനൊന്ന്. വേണ്ടേ? ഓക്കെ. ഇപ്പോ മോക്ക് ഏതെങ്കിലും പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും സിനിമ പാട്ട്?
0: അങ്ങനെയൊന്നുമില്ല.
1: ഇപ്പൊ പാടിയ പാട്ട് തന്നെ കേട്ടാലോ? ഈ പാട്ട് ഇഷ്ടല്ലേ? ഈ പാട്ട് ഫോണിലൂടെയാ പഠിച്ചതെന്ന് പറഞ്ഞില്ലേ? അമ്മ വഴക്കു പറയോ ഫോൺ നോക്കുമ്പോ?
0: ഇടക്കിടക്ക് വാങ്ങിക്കൊണ്ടോ?
1: ഇടക്ക് വാങ്ങിക്കൊണ്ടോ ഇല്ലേ? എന്നിട്ട് അടിക്കുക? മോളെ അടിക്കുക? അമ്മ
0: നിങ്ങള്
1: അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാന്നല്ലേ? അന്നേരം അമ്മ എന്താ പറയാ? അമ്മ പിന്നെയും ദേഷ്യം പിടിക്കുവോ?
0: അമ്മ ഇടക്കിടക്ക് വലിയ പേരൊക്കെ എന്റെ വടിയെല്ലാം എടുത്തു വരും.
1: അന്നേരം പേടിയാവൂലേ?
0: നല്ല പേടിയുണ്ട്. അപ്പൊ ഓടിയിട്ട് വീട്ടിന്റെ ഉള്ളിലുള്ള റൂമിൽ അടച്ചു വിട്ടിരിക്കും.
1: അതെയാ? പിന്നെ എപ്പോ ഇത് ഡോറ് തുറക്കുന്നേ?
0: അമ്മ എങ്ങോട്ടെങ്കിലും പോയാല്?
1: അമ്മ പോയി എന്നിപ്പോ എങ്ങനെ നമ്മള് മനസ്സിലാക്കുക?
0: അത് അടിയിലുള്ള വടവിലോട്ട് കാലുണ്ട്.
1: എന്നിട്ടാന്ന് പുറത്തേക്ക് ഇറങ്ങുക? അപ്പൊ അമ്മ പോയി വന്നിട്ട് അമ്മ പിന്നെ അടിക്കൂലേ?
0: ഞാൻ എങ്ങോട്ടെങ്ങോടി രക്ഷപ്പെടും.
1: അപ്പത്തേക്ക് ദേഷ്യമെല്ലാം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ?
0: ഇടക്കിടക്ക് ഞാൻ വന്ന അമ്മയെ സോപ്പിടും.
1: എന്ത് പറഞ്ഞാ സോപ്പിടുക?
0: എന്തെങ്കിലും ചായ അല്ലേ, അങ്ങനെ
1: അങ്ങനെ പറയോ. അമ്മേനെ ഹെൽപ്പ് ചെയ്യലുണ്ടാ? ചായ ആക്കുമ്പോ എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നേ?
0: ഇടക്കിടക്ക് പച്ചക്കറിയെല്ലാം മുറിച്ചു കൊടുക്കും, പിന്നെ ഗ്യാസെല്ലാം ആക്കിയിട്ട് ഫുഡിനാക്കുന്ന പൊടിയെല്ലാം ഇട്ട് കൊടുക്കും. എല്ലാം ആക്കും.
1: അങ്ങനെ എല്ലാം ആക്കും? എന്നാ വേണ്ടേ? ഇങ്ങനെല്ലാം ചെയ്യുമ്പോ ഇടക്ക് ചെറുങ്ങനെ അടിയെല്ലാം കൂടണ്ടേ അല്ലേ? പാവ അമ്മയാന്ന് അല്ലേ? പാവാന്നപ്പാ. ഇഷ്ടം കൊണ്ടല്ലേ കൂട്ടം കൂടുന്നുണ്ടാവുക? ഫോൺ നോക്കിയിട്ട് കണ്ണെല്ലാം അഥവാ നമുക്ക് പ്രശ്നം ആയാലോ എന്നെല്ലാം വിചാരിച്ചിട്ടേരിക്കൂലേ? ആ, ഇനി പോയിട്ട് അമ്മ അമ്മേനോട് പറഞ്ഞോട്ടെ ഞാൻ.

പഠിക്കേണ്ട സമയാന്ന് പറയാൻ പറഞ്ഞു ഒരു ഏച്ചി എന്ന് പറയണം. ഓക്കെ, അപ്പൊ മോള് നേരത്തെ പാടിയ പാട്ട് നമുക്ക് ഏച്ചിക്ക് വേണ്ടിയിട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു പാട്ടൊക്കെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ, താങ്ക് യു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
2: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: കഥ ഏതാണെന്ന് ചോദിക്കേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്?
1: പട്ടി.
0: മുഖത്ത് നോക്കി വിളിക്കല്ലേ അശ്വിനി നീ.
1: വിളിച്ചല്ല, പട്ടീന്റെ കഥ വെക്കണ്ടേ?
0: ആ, അപ്പൊ നമുക്ക് മാഷെടുത്ത് പോവാ. മാഷേ,
2: കഥ പറയണോ അല്ലേ? ഏതാണ് കഥ എന്ന കാര്യത്തില് സംശയമില്ലല്ലോ.
0: ഇല്ല,
2: കഴിഞ്ഞ തവണ രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു.
1: അതെ,
2: കീരിയും പട്ടിയും. സാധാരണ നമ്മള് കീരിയും പാമ്പും എന്നാ പറയല്ലേ. മഹാഭാരതത്തിലെ കീരിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു കഥ?
0: നല്ല അഭിപ്രായല്ലേ മാഷെ വന്നിരുന്നത്.
2: എന്താണ് അഭിപ്രായം?
1: ദാനധർമ്മങ്ങളെ കുറിച്ചല്ലേ കൂടുതലും പറഞ്ഞത്?
0: അതെ
2: അതെ, ദാനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ദാനം ചെയ്യുന്ന സമ്പ്രദായത്തെ കുറിച്ചും അല്ലേ. ഒരുപാട് ദാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഉള്ളറിഞ്ഞ് ദാനം ചെയ്യണം. അന്ന് നമ്മള് പുരാണത്തിൽ പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന മനുഷ്യരല്ലാത്ത ജീവികളെ കുറിച്ചാണ് പറഞ്ഞത്. കുറേയധികം ജീവികളുണ്ടായിരുന്നു, അതിലൊരു ജീവിയാണ് കീരി. ഇനി നമ്മൾ ഇന്ന് പറയാൻ മാറ്റിവെച്ചത് പട്ടിയാണ്.
1: അതെ,
2: എവിടെയാണ് പട്ടി വരുന്നത്?
1: മഹാഭാരതത്തില്.
2: അതെ, മഹാഭാരതത്തിലെ കഥയാണ് നമ്മൾ പറയുന്നത്. മഹാഭാരതത്തിൽ തന്നെ എവിടെയാണ്?
1: സ്വർഗാരോഹണത്തിന്റെ സമയത്ത്
2: മാത്രല്ല, മഹാഭാരതം തുടങ്ങുന്ന തന്നെ ഒരു പട്ടിയുടെ കഥയിലൂടെയാണ്. പട്ടിയുടെ കഥയിൽ തുടങ്ങി പട്ടിയുടെ കഥയിൽ അവസാനിക്കുന്ന കഥയാണ്
1: മഹാഭാരതം.
2: അത്രയധികം പ്രാധാന്യമുണ്ട് ആർക്ക്?
0: പട്ടിക്ക്.
2: ഇടയിൽ മറ്റൊരു പട്ടി കൂടി കയറി വരുന്നുണ്ടല്ലേ, ഓർമ്മയുണ്ടോ? അത് കുരുക്കാൻ വേണ്ടി വാതുറന്നപ്പോ വൈക്കകത്തേക്ക് അസ്ത്രങ്ങൾ അയക്കപ്പെട്ട ഒരു പട്ടി.
1: കർണന്റെ
2: അല്ല,
1: അർജുനന്റെ.
2: എവിടെയായിരുന്നു? ആരാണ് ഈ വേട്ടപ്പെട്ടിയുടെ വായിലേക്ക് ഏഴമ്പകള് എഴുതി തർപ്പിച്ചത്? ഏകലവ്യൻ. ഏകലവ്യനാണല്ലേ. അതായത് നായാട്ടിന് പാണ്ഡവര് കൗരവരൊക്കെ പോയപ്പോ നായാട്ടിന് മുന്നിൽ ആരുണ്ടാവും? വേട്ടപ്പെട്ടി ഉണ്ടാവും, വേട്ടമൃഗങ്ങളെ കണ്ടെത്താൻ വേണ്ടി. അർജുനൻ തന്റെ വേട്ടപ്പെട്ടി ദയനീയമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു, അതിന്റെ വായിക്കകത്തേക്ക് ഏഴമ്പകൾ. അപ്പൊ അതന്വേഷിച്ചു പോയി. അപ്പോഴാണ് കാട്ടിനകത്തൊരു വേടൻ, ഹിരണ്യധനുസിന്റെ മകനായ ഏകലവ്യൻ, കാട്ടുവള്ളികളൊക്കെ വലിച്ചു കെട്ടി അസ്ത്ര അഭ്യസനം നടത്തുകയാണ്. അപ്പൊ ഏകലവ്യന്റെ അടുത്തേക്ക് പട്ടി കുരച്ചു കൊണ്ടുവന്നപ്പോ കുരക്കാൻ വേണ്ടി വാ തുറന്ന ആ ചെറിയ സമയത്തിനുള്ളിലാണ് തുടരെ തുടരെ ഏഴമ്പകൾ ഇത് തറപ്പിച്ചത്. പട്ടിക്ക് പിന്നെ വാ പൂട്ടാൻ പറ്റുന്നില്ല. തന്റെ പട്ടിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നതിലല്ല അർജുനന് സങ്കടം. എന്താ?
1: തന്നെക്കാൾ വലിയ
2: അഭ്യാസി
0: ആരാണ്?
2: ആരുണ്ടാവില്ലെന്നായിരുന്നു ആര് പറഞ്ഞത്? ഗുരുനാഥൻ പറഞ്ഞത്. അർജുനനെ വെല്ലാൻ ആരുമില്ല ലോകത്ത്. അപ്പോഴാണ് തന്നെക്കാൾ കേമനായ ഒരാള് കാട്ടിനകത്തുള്ള കാര്യം
0: അറിയുന്നത്.
2: എന്തായിരിക്കും പ്രതികരണം?
1: ദേഷ്യം
2: വന്നു, ഗുരുവിനെ ശകാരിച്ചു, അങ്ങനല്ലേ പറഞ്ഞു, അങ്ങനെ നുണ പറഞ്ഞു, ഞാനാണ് കേമൻ എന്ന് പറഞ്ഞു, എന്നേക്കാൾ കേമൻ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് കഥ. നമ്മളെ ഏകലവിന്റെ കഥ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ ഒടുക്കം? പെരുവിരൽ മുറിച്ചു കൊടുത്തു. ആർക്ക്? ദ്രോണർക്ക്, അർജുനന് വേണ്ടി. ശരിക്കും പറഞ്ഞാല് ഒരു സേവനം ചെയ്യാതെ പ്രതിഫലം വാങ്ങിച്ചു ദ്രോണർ അല്ലേ. ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാല് ഗുരു ശിക്ഷണം നൽകിയാലാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഏകലവ്യൻ ദ്രോണന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി, അതിനു മുന്നിലാണ് പരിശീലനം നേടിയത്. അപ്പൊ പ്രതിമക്ക് ഒരു പ്രതിഫലം വാങ്ങിച്ചു ദ്രോണർ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ പട്ടിയുടെ കഥ പറഞ്ഞിട്ട് അവസാനത്തിലേക്ക് എത്താം. നമ്മള് മഹാഭാരതം തുടങ്ങുന്നത് എങ്ങനെയാണ്? എവിടുന്നാണ്? വൈശംബായനോ വാചഹ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലേ. എവിടെയാണ്? കംപ്ലീറ്റ് ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ഫ്ലാഷ് ബാക്കുകൾ ഇല്ലാത്ത സിനിമകളില്ല. ഫ്ലാഷ് ബാക്ക് തന്നെ അകത്തും ചില ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടാവും. ഇത് 99% ഫ്ലാഷ് ബാക്ക് ആണ്. അവസാനത്തെ 1% തുടങ്ങിയിട്ടാണ് പിറകോട്ട് പോകുന്നത്. യുദ്ധം കഴിഞ്ഞു, യുധിഷ്ഠിരൻ രാജാവായി 36 ഭരിച്ചു, പിന്നീട് പരീക്ഷിത്തിന്റെ രാജാവാക്കി വാനപ്രസ്ഥത്തിലേക്ക് മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. പരീക്ഷിത്തും ഒടുവിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, പാമ്പ് കടിച്ച് മരിക്കുന്നു അല്ലേ. നമ്മളെ സർപ്പഹാരം, സർപ്പസത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ശാപത്തിന്റെ ഫലമായിട്ട്. അങ്ങനെ പരീക്ഷിത്തിന്റെ മകനാണ് ജനമേജയൻ. ജനമേജയന്റെ ഒന്നിനിടെ യാഗങ്ങൾ നടത്തുന്നുണ്ട്, സർപ്പസത്രം നടത്തുന്നുണ്ട് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി. അച്ഛൻ മരിച്ചപ്പോ അതിന്റെ പേരിൽ സർപ്പങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങനെ യാഗം നടത്തുന്ന സമയത്താണ് ജനമേജയന്റെ ആ യാഗസ്ഥലത്തേക്കാണ് ശ്രീസുഖ ബ്രഹ്മർഷി, വ്യാസന്റെ പുത്രനോ വ്യാസന്റെ ശിഷ്യനൊക്കെ ആയവരൊക്കെ വന്ന് അവരാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഭാരതകഥ, ഭാഗവത കഥയും ഏതാണ്ട് ഇതിനു മുൻപാണ്. പരീക്ഷിത്ത് ഒറ്റത്തുൺ ഗോപുരത്തിൽ പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന 7 ഭാഗവതം ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സപ്താഹം 7 ആയതുകൊണ്ട്. പരീക്ഷത്തിന്റെ മകനാണ്, മകനോടാണ്, മകന്റെ യാഗഭൂമിയിൽ വെച്ചാണ്, യാഗശാലയിൽ വെച്ചാണ് മഹാഭാരത കഥ പറയുന്നത്. അപ്പൊ ആ യാഗഭൂമിയിലേക്ക് ഒരു പട്ടി വന്നു, ഒരു കുട്ടിപ്പട്ടി. പട്ടിയുടെ പേര് സാരമേയൻ എന്നാണ്. സാരമേയൻ എന്ന് പേര് വരാൻ കാരണം അതിന്റെ അമ്മയുടെ പേര് സരമ എന്നാണ്. സരമ അറിയാം നമുക്ക്, രാമായണത്തിലൊരു സരമയുണ്ട് ശ്രീലങ്കയിൽ അല്ലെ. ഇതൊരു പട്ടിയുടെ പേരാണ് സരമ. അപ്പൊ ജനമേജയന് സഹോദരങ്ങളുണ്ട്. യാഗശാലയിൽ പട്ടി വന്നപ്പോൾ അവർ അതിനെ അടിച്ചോടിച്ചു. കാര്യം യാഗശാലയിലെ പട്ടികളെ പ്രവേശിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? പട്ടിയുടെ ഒരു പ്രത്യേകത, അത് നാവധികം പുറത്തേക്ക് നീട്ടും, നാവിൽ വെള്ളമൂറും, അതിന് കൊതിയൂറി വെള്ളമുറി ആ വെള്ളം യാഗ വസ്തുക്കളിൽ ഹവിസുകളിലോ മറ്റോ പതിയാൻ പാടില്ല. അതുകൊണ്ട് ആ പട്ടിയെ, ചെറിയ കുഞ്ഞുപട്ടി, അവരെ അടിച്ചോടിച്ചു. ഈ കുഞ്ഞുപട്ടി അതിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ എല്ലാവരും കൂടി അടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നീ എന്തെങ്കിലും അവിടെ വികൃതി കാട്ടിയിട്ടുണ്ടാകും, അല്ലാതെ അവരടിക്കില്ലല്ലോ. ഇല്ല, ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല, ഹവിസിന്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല, ദൂരെ നിന്ന് മാത്രമേ ഉണ്ടായിരുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ തന്റെ മകൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. സരമ മകനെയും കൂട്ടി ഇവിടത്തേക്ക് വന്നു, ജനമേജയന്റെ യാഗശാലയിലേക്ക് വന്നു. ജനമേജയനോട് ചോദിച്ചു, പട്ടി എങ്ങനെ ചോദിക്കാന്നൊക്കെ കഥയാണ്, കഥയില് ചോദ്യമില്ല. അങ്ങനെ ജനമേജയനോട് ചോദിച്ചു, എന്തിനാണ് എന്റെ കുഞ്ഞിനെ നിങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാര് തല്ലിയത്, ഉപദ്രവിച്ചത്? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം, ഇന്നേ കാര്യം കൊണ്ടാണ് ഹവിസ് അത് തിന്നത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാലിന്യം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നൊന്നും പറയാൻ അവർക്ക് ഉത്തരമില്ല, കാരണമില്ല. ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞ്. അതുകൊണ്ട് നിരപരാധിയായ എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ സഹോദരന്മാര് ഉപദ്രവിച്ചു, അടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ശാപം. അങ്ങനെ ശപിച്ചു, അരുതാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, അരുതാത്ത അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ശപിച്ചുകൊണ്ടാണ് അവിടുന്ന് പട്ടി തിരിച്ചു പോയത്. ഇവിടെ ഈ മഹാഭാരതത്തിൽ ഇങ്ങനൊരു പട്ടിയുടെ കഥയിൽ വ്യാസൻ തുടങ്ങണമെങ്കിൽ, വ്യാസൻ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ അല്ലേ, ഒരുപാട് കഥകളും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുള്ള ഒരു ഭാരത കഥ പറയുമ്പോഴാണ് തൊട്ടുമുന്നിൽ പട്ടിയുടെ കഥ പറയുന്നത്. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ സരമ ശുനക, അവര് മകന്റെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കരച്ചിൽ കേട്ട ഉടനെ എടുത്തു ചാടി പുറപ്പെട്ടിട്ടൊന്നുമില്ല അല്ലേ. എന്താ ചെയ്ത്? മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്ന് അന്വേഷിച്ചറിഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യത്തിന് ശേഷമാണ് തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ ഒരാളെ ശിക്ഷിച്ചതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ പോകുന്നത്. നമുക്ക് പുരാണത്തിൽ അറിയാം, നമ്മുടെ ശുക്രാചാര്യന് അല്ലേ ഓർമ്മയില്ലേ, ദേവയാനി വന്ന് പരാതി പറഞ്ഞില്ലേ, കച്ചനെതിരെ പരാതി പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ ശപിച്ചു, പിന്നീട് അതിൽ പശ്ചാത്തപിക്കുകയാണ് ശുക്രാചാര്യർ. പക്ഷെ ഇവിടെ സമചിത്തതയോടെ, സ്വന്തം മകനാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അരുത്, ആ ധർമ്മബോധം ആ ശുനകസ്ത്രീയിലൂടെ വ്യാസൻ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് മഹാഭാരതത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ധർമ്മത്തിന്റെ ചോദ്യങ്ങൾ, ധർമ്മച്യുതിയുടെ പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യുദ്ധമാണെങ്കിലും മറ്റ് ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലേ, കുരുക്ഷേത്രത്തിലും കുരുസഭയിലൊക്കെ ഒരുപാട് ധർമാധർമ്മങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതിനൊക്കെ തുടക്കമാണ് ധർമ്മത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നൊരു കഥ. ഇതിൽ ബോധപൂർവം അല്ലെങ്കിൽ ബുദ്ധിപൂർവം ചേർത്തു വ്യാസ ഭഗവാൻ. പട്ടി മറ്റു ജീവികളെ പോലെ അല്ല, ചില പ്രത്യേകതകളുണ്ട്. എന്താണ് അതിന്? വളരെ ക്ഷമയുള്ളൊരു ജീവിയാണ് അല്ലേ. മറ്റെന്താണ് അതിന്? അതെ, യജമാന സ്നേഹം, സ്മരണ അല്ലേ, അത് വളരെ കൂടുതലാണ് മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതൽ. യജമാനന് വേണ്ടി അത് മരിക്കാനും തയ്യാറാവും. യജമാനൻ ആഹാരം കൊടുത്താൽ, അത് എന്ത് കൊടുത്താലും, സ്നേഹം കൊടുത്താലും, പരിഗണിച്ചാലും, താലോലിച്ചാലും, ലാളിച്ചാലും ഒക്കെ അതിൻ്റെ സ്നേഹം അതിൻ്റെ ഭാഷയിൽ പ്രകടിപ്പിക്കും. അപ്പം പട്ടികൾ ഉപകാരസ്മരണയുള്ളൊരു ജീവി വർഗമാണ്. അത് അമിതമായി ഭക്ഷണം കഴിക്കില്ല. ജീവജാലങ്ങൾ ഒന്നുകിൽ മാംസബുക്കായിരിക്കും അല്ലെങ്കിൽ സസ്യബുക്കായിരിക്കും. ഇത് രണ്ട് മിശ്ര ബുക്കാണ് അത്, പട്ടികൾ രണ്ടും കഴിക്കും. അത് വളരെ ക്ഷമാശീലമുള്ളതാണ്, കുറേ നേരം അനങ്ങാതെ കിടന്നുറങ്ങിക്കൊള്ളും. പക്ഷെ എന്നാലും രൗദ്രത വന്നാൽ പിന്നെ രക്ഷയില്ല. ഇങ്ങനെ ഒരുപാട് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകതയുള്ള ഒരു ജീവിയെ തന്നെ വ്യാസൻ അവതരിപ്പിക്കുന്നതിനും ചില കാര്യങ്ങളുണ്ടാവും. ശരി, നമുക്കിനി ഒടുക്കത്തെ അല്ലെ ഭാരതകഥയുടെ അവസാന ഘട്ടത്തിലെ പട്ടിയുടെ കഥയിലേക്ക് പോകാം. നമ്മള് കീരിയുടെ കഥ പറയുന്ന ചാരുക്കശൈലിൽ പറഞ്ഞിരുന്നു മഹാപ്രസ്ഥാനം. എന്താണ് മഹാപ്രസ്ഥാനത്തിലേക്ക് പോവാൻ സാഹചര്യം? എന്താണ് മഹാഭാരത കഥയുടെ അവസാനം? എങ്ങനെയാണ് നമുക്കറിയാം, ഗാന്ധാരി വില്ലാപം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കുരുക്ഷേത്ര ഭൂമിയിൽ ഗാന്ധാരിയും വിധവകളും പോവുകയാണ്. മക്കളുടെ ഒക്കെ അവിടെ ശിരസും ഉടലും ഉടലറ്റ ശിരസുകളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗാന്ധാരിയാണ് അതിനെല്ലാം കാരണക്കാരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ശപിക്കുന്നത്. അല്ലെ, 3 പന്തിരാണ്ട് കാലം കഴിയുമ്പോഴേക്കും നീയും നിന്റെ കുലവും മുടിയും, യാദവർക്കാണ് ശാപം. അങ്ങനെ കൃത്യം 36 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും യാദവർ തമ്മിൽ തല്ലി മരിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ മരിച്ചു, ബലരാമൻ മരിച്ചു, ഇങ്ങനെ എല്ലാം ഇല്ലാതാവുക. ശ്രീകൃഷ്ണന്റെ മരണത്തോടുകൂടി യുധിഷ്ഠിരനും സംഘവും എന്തായി? ഇഹലോകവാസം വെടിയാനുള്ള മാനസികമായ ഒരുക്കത്തിലെ. അതിന് വ്യാസന്റെ നിർദ്ദേശം കൂടിയുണ്ട്. അവര് ശ്രീകൃഷ്ണന്റെ ദ്വാരക സമുദ്രം എടുക്കാൻ പോകും. അവിടെ ഭഗവാനില്ല, ബലരാമനില്ല, അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഗോപസ്ത്രീകൾ മാത്രമേ ഉള്ളൂ, യാദവ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. കാരണം യാദവന്മാരെല്ലാവരും പുഴക്കരയിൽ ഈത്ത് പുല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മരിച്ചിരുന്നല്ലോ. അതിൻ്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നിരാലംബരായ അനാഥകളായ യാദവ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അർജുനനാണ് പോകുന്നത്. അർജുനന് അവരെ രക്ഷിക്കാൻ പറ്റുമോ? ഗാന്ഡീവധാരിയായ അർജുനൻ ഈ യാദവ സ്ത്രീകളെ എല്ലാം കൂട്ടി ഹസ്തിനപുരത്തേക്ക് വരികയാണ്. അപ്പോഴാണ് കാട്ടാളന്മാർ കാടിളക്കി വന്ന് അർജുനന്റെ മുന്നിൽ വെച്ച് ഈ യാദവ സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്തു. അർജുനന്റെ കയ്യിൽ ഗാന്ഡീവമുണ്ട്, പക്ഷേ അത് ഉയർത്താനോ അത് അമ്പ് തൊടുക്കാനോ സാധിക്കുന്നില്ല. കുറച്ചൊക്കെ അമ്പ് തൊടുത്തു, ആവനാഴി പെട്ടെന്ന് കാലിയായി. അക്ഷയമായ ആവനാഴിയാണ്. എന്തായിരുന്നു കാര്യം?
1: ശ്രീകൃഷ്ണനില്ലാത്തോണ്ട്,
2: ഗാന്ഡീവത്തിന്റെ ശക്തി ശ്രീകൃഷ്ണന്റെ ജീവിച്ചിരിക്കെ മാത്രമാണ്. ഗാന്ഡീവ ഒരു ഉപകാരമില്ലാത്തൊരു ആയുധമായിട്ട് അത് മാറുകയും ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ഒരുപാട് യാദവ സ്ത്രീകൾ ബാക്കിയുള്ളവരെയും കൊണ്ടാണ് ഹസ്തിനപുരത്തേക്ക് വരുന്നത്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം കുന്തിദേവി രാജ്യം ഭരിക്കുന്ന മക്കളുടെ അമ്മയാണ്, രാജമാതയാണ് കുന്തിദേവി. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വിദുരരും കുന്തിദേവി എല്ലാം വാനപ്രസ്ഥത്തിന് പോവാണ്, വനത്തിലേക്ക് പോവാണ്. കുറേ നാൾക്ക് ശേഷം യുധിഷ്ഠിരൻ ആഗ്രഹം കാട്ടിൽ പോയിട്ട് തന്റെ പിതാക്കളെ കാണണം. ഇങ്ങനെ പാണ്ഡവരെല്ലാവരും കൂടി കാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വിദുരനൊക്കെ കാണുന്നുണ്ട്. വിദുരന്റെ ശക്തിയെല്ലാം ധർമ്മപുത്രരിലേക്ക് വിലയം പ്രാപിക്കുന്നുണ്ട്. അവിടെ ഒരു മാസക്കാലം കാട്ടില് ഗാന്ധാരിയോടും കുന്തിദേവിയോടും ധൃതരാഷ്ട്രരുടെയും ഒക്കെ കൂടെ കഴിയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന ദിവസം തന്നെ കാട്ടുതീയിൽപ്പെട്ടാണ് ഇവരെല്ലാം മരിക്കുന്നത്. ഉറക്കെ നമുക്ക് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും യുയസു എന്നൊരു മകൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും മരിച്ചു. പക്ഷെ കുന്തിക്കോ മക്കൾ 5 പേരുമുണ്ട്. 5 പേരും രാജാക്കന്മാരാണ്. രാജ്യം ഭരിക്കുന്ന, ഭാരതം ഭരിക്കുന്ന രാജാക്കന്മാരുടെ അമ്മ കാട്ടുതീയിൽ വെന്തു മരിക്കേണ്ട ഒരു ഗതികേടുണ്ടായി. കുന്തിദേവി അങ്ങനെ പോവാൻ തീരുമാനിക്കാൻ കാരണം കർണനോടുള്ള പശ്ചാത്താപൊക്കെയാണ്. എന്തായാലും മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥ അതിൽ പറയുമ്പോൾ എത്രമാത്രം സമ്പത്തും സൗഭാഗ്യം ഉണ്ടായാലും മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. അദൃശ്യനായ കോമളി ഏത് നിമിഷവും കയറി വരും. അത് ഞാൻ വലിയ സമ്പന്നനാണ്, രാജമാതയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ ഒരു തത്വം വ്യാസൻ ഇതിലൂടെ പറയുകയാണ്. ഇതോടുകൂടി ധർമ്മപുത്രനും സംഘവും എന്തിനു തീരുമാനിച്ചു? വാനപ്രസ്ഥത്തിന് തീരുമാനിച്ചു. അപ്പോൾ പരീക്ഷത്ത് രാജാവാക്കുന്നു. ഹസ്തിനപുരത്തിന്റെ രാജാവായിട്ട് പരീക്ഷത്തും ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായിട്ട് വജ്രൻ എന്നൊരു യാദവനെയാണ്. വജ്രൻ എന്നൊരു യാദവൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുയസുവിനൊരു രാജ്യം ഒക്കെ നൽകുന്നുണ്ട്, ധൃതരാഷ്ട്രന്റെ പുത്രൻ, ഗാന്ധാരിയുടെ പുത്രനല്ല. പക്ഷേ ഗാന്ഡവം വാനം ദഹിപ്പിച്ച് അതിന്മേലെ പടുത്തുയർത്തിയ വലിയൊരു കൊട്ടാരമാണ്, സൗധമാണ് ഇന്ദ്രപ്രസ്ഥം. അത് പാണ്ഡവരുടെ ഭവനമായിരുന്നു. ആ പാണ്ഡവ ഭവനത്തിലേക്ക് കുന്തിദേവിയുടെ സഹോദര പരമ്പരയിൽപ്പെട്ട വജ്രൻ എന്നൊരു യാദവനെയാണ് അവിടെ രാജാവാക്കി വാഴിക്കുന്നത്. ഹസ്തിനപുരത്തിൽ പരമ്പരാഗതമായ കുരുവംശത്തിൽപ്പെട്ട പരീക്ഷിത്തും രാജാവാകുന്നു. അങ്ങനെ ഇവർ ഇവിടത്തേക്ക് പോകുന്നു. വാനപ്രസ്ഥം വനത്തിലേക്ക് സ്വർഗാരോഹണത്തിലേക്ക് പോകലാണ്. 7 പേരുണ്ട് മൊത്തം. ആരൊക്കെയാണ്? മുറ്റു മുന്നിലാരാണ്? മുന്നിൽ നടക്കുന്ന ആരാണ്?
0: യുധിഷ്ഠിരൻ.
2: യുധിഷ്ഠിരാണ് ഏറ്റവും മുന്നിൽ. തൊട്ടു പിന്നിൽ ഭീമസേനൻ,
0: അർജുനൻ,
2: നകുലൻ, സഹദേവൻ, പാഞ്ചാലി, പട്ടി. ഇതാണ് അതിന്റെ നിര, ക്യൂ ആയിട്ട് പോവാണ്. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വീഴാൻ തുടങ്ങും. ആദ്യം ആരാണ് വീഴുന്നത്?
1: പാഞ്ചാലി.
2: പാഞ്ചാലിയാണ്. അപ്പൊ എന്ത് പറയും?
1: ഭീമസേനൻ വിളിച്ചു പറയും പാഞ്ചാലി വീണിട്ടുണ്ട്.
2: അതായത് യുധിഷ്ഠിരൻ പറയും വീണോട്ടെ, ഒന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട, നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. അപ്പൊ അങ്ങനെ നമ്മളെ പാഞ്ചാലിയിലെ ഏട്ടാന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി എന്താണ്? അർജുനനോട് കൂടുതൽ അവള് സ്നേഹം കാണിച്ചിരുന്നു. നമ്മളെ തുല്യമായിട്ട്, നമ്മളെല്ലാവരും അവളെ തുല്യരായിട്ട് കണ്ടു. പക്ഷെ അവൾ ഇങ്ങോട്ട്
0: അർജുനനോട്
2: തുല്യമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ടല്ല സ്നേഹം തന്നത്. അർജുനൻ ഒരു തൂക്കം കൂടുതലായിരുന്നു. പിന്നീട് സഹദേവനാണ് വീണത്. സഹദേവൻ വീണപ്പോഴും ഭീമൻ ചോദിക്കുന്നുണ്ട്. സഹദേവന്റെ ഒരു വിഷയം അഹങ്കാരമാണ്. തന്നെപ്പോലെ അറിവുള്ളവർ ആരുമില്ല എന്നൊരു ബോധ്യം സഹദേവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും രക്ഷാർഹനല്ല അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആരാണ്? നകുലൻ. നകുലനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ എന്നാണ് വിശ്വാസം. അതില് അമിതമായ അഹങ്കാരം നകുലനുണ്ടായിരുന്നു. തന്നേക്കാൾ അഴകുള്ളവരാരുമില്ല എന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കിടക്കട്ടെ, നമുക്ക് യാത്ര തുടരാം. പിന്നെ ആര് വീഴും?
0: അർജുനൻ.
2: അർജുനൻ എന്താണ്? അർജുനൻ ഒരിക്കൽ പറഞ്ഞു, ഒറ്റ പകല കൊണ്ട് ഞാൻ ശത്രുക്കളെ എല്ലാം കൊല്ലും. തന്റെ ശക്തിയിൽ അമിതമായി അഹങ്കരിച്ചു. അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലേ? ശക്തിയുണ്ടെങ്കിലും കൂടുതൽ ശക്തിയുള്ളവർ അല്പം കൂടി എളിമയുള്ളവരായിരിക്കണം. പക്ഷെ അർജുനൻ അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. ഒറ്റ പകൽ കൊണ്ട് ശത്രുക്കളെ എല്ലാം കൊല്ലുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് അവന്റെ ഒരു നെഗറ്റീവാണ്, വിപരീത സ്വഭാവമാണ്. അതുകൊണ്ട് തിരിഞ്ഞു നോക്കണ്ട, അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആരാ വീഴും?
1: ഭീമൻ.
2: ഭീമൻ കിടന്നിടത്തുനിന്ന്, ഭീമൻ വീണ് കിടക്കുന്നിടത്ത് ചോദിച്ചു, ഏട്ടാ എന്നെ എഴുന്നേൽപ്പിക്കൂ. അപ്പോഴെന്ത് പറഞ്ഞു? നീ അധികം ആഹാരം കഴിക്കുന്നവനാണ്, അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവനാണ്. ശക്തിയിൽ കേമനെന്നാണ് വിചാരം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് വേണമെന്ന വിചാരം വേണം അല്ലേ? അതും നിനക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു, അമിതമായ ശക്തിയുണ്ടെന്ന് വിചാരമുണ്ട്, അതൊക്കെ നിന്റെ പരിമിതികളാണ്. അതുകൊണ്ട് നിന്നെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോഴിനി രണ്ടാൾ മാത്രം, മുന്നിലൊരു യുധിഷ്ഠിരനും
0: പട്ടി.
2: ഇതെല്ലാം കാണുന്നുണ്ട്, യുധിഷ്ഠിരൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ ഒരുപാട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന യാത്രയാണ്. തെക്കോട്ടും കിഴക്കോട്ടും ഒക്കെ യാത്ര ചെയ്ത് ചെയ്ത് അവരങ്ങനെ ഇന്ദ്രലോകത്തേക്ക്, സ്വർഗ്ഗലോകത്തേക്ക് എത്തുകയാണ്. അവിടെ സ്വർഗകവാടത്തിൽ ഇന്ദ്രനുണ്ട്, യുധിഷ്ഠിരൻ നേരെ കേരളാണ്, കൂടെ പട്ടിയുണ്ട്. അപ്പൊ തടഞ്ഞു, അവരെ ഗേറ്റിൽ വെച്ച് തടഞ്ഞു. എന്താണ് ആവശ്യം? പട്ടിയുണ്ട്, പട്ടിക്കകത്തേക്ക് പ്രവേശനമില്ല. ഇത് സ്വർഗലോകമാണ്, ഇവിടെ മൃഗങ്ങൾക്കൊന്നും പ്രവേശനമില്ല, അത് തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ യുധിഷ്ഠിരൻ പറയും? അത് പറ്റില്ല, ഈ നിമിഷം വരെ എന്നെ അനുഗമിച്ച ഒരു ജീവിയാണത്, വളരെ സ്നേഹത്തോടുകൂടി അനുസരണയോടുകൂടി, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറയും, ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രവേശനമില്ല, സ്വർഗമില്ല. സ്വർഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമല്ലേ? അപ്പം അത് ഒരു പട്ടിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണോ നിങ്ങൾ? ഇത് ഒരു ഒരു ജീവിയല്ലേ, ഒരു പട്ടി ഒരു മൃഗമല്ലേ? അതിനുവേണ്ടി നിങ്ങൾക്ക് കരഗതമായ, അതാ ഒരു സ്റ്റെപ്പ് കടന്നാലും സ്വർഗത്തിലെത്തി, അത് ഉപേക്ഷിക്കുന്നത് മോഢനാണോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കുറെ പറയും. പക്ഷേ ഇതിലൊന്നും ആരും വീണില്ല,
0: യുധിഷ്ഠിരൻ.
2: എനിക്ക് അങ്ങനെയുള്ളൊരു സൗഭാഗ്യമുള്ള സ്വർഗം എനിക്ക് വേണ്ട. ഞാനൊരിക്കലും എന്നെ സ്നേഹിച്ച ഒരാളെ, എന്നെ വിശ്വസിച്ച ഒരാളെ ഉപേക്ഷിക്കില്ല. ഇതൊക്കെ ചില തത്വങ്ങളാണ് അല്ലേ? വിശ്വസിച്ചവരെ ഉപേക്ഷിക്കരുതല്ലോ എത്ര നിലയിലെത്തിയാലും. നമുക്ക് മഹാഭാരതത്തിൽ തന്നെ നമ്മളൊരു കഥ പറഞ്ഞിട്ടു, ദ്രുപദ മാനസം എന്ന് പറഞ്ഞിട്ട്. ദ്രോണനും ദ്രുപദനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ അല്ലേ? ദ്രുപദര് സമ്പന്നനായി രാജാവായി, ദ്രോണര് ദരിദ്രനായി. എന്നിട്ട് പണ്ട് അവര് വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പം പറഞ്ഞ മറക്കില്ലൊരിക്കൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു ദ്രുപദർ വലിയ ആളായപ്പോൾ അല്ലേ? വിശ്വാസം അത് ഉപേക്ഷിക്കലാണ്, വിശ്വാസ വഞ്ചനയാണത്. അപ്പൊ ഒരിക്കലും വിശ്വസിച്ചവനെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളത് അടിസ്ഥാനമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും, എനിക്ക് സ്വർഗം വേണ്ടെന്ന് പറയും.
1: പക്ഷെ മാഷേ, ഈ തത്വം പറയുമ്പോ നമ്മള് മുന്നേ തന്നെ ഈ ചൂതാട്ടം നടക്കുമ്പം ബാക്കിയുള്ള സഹോദരങ്ങളുടെയോ പാഞ്ചാലിയുടെയോ സമ്മതം ഇല്ലാതെയാണ് യുധിഷ്ഠിരനെ വിശ്വസിച്ച് ഇവരെല്ലാം പറഞ്ഞത്.
2: അത് യുധിഷ്ഠിരന്റെ തലയിൽ മനസ്സിൽ കലി കയറിയ ഒരു സമയം. മാത്രമല്ല, യുധിഷ്ഠിരന്റെ അന്നത്തെ ബോധ്യം അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിന്റെ കിരീടത്തിലെ സ്വർണം പോലെ സ്വന്തമാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വസ്ത്രം പോലെ സ്വന്തമാണ്, അദ്ദേഹം വരണമാല്യം അണിയിച്ച് സ്വന്തമാക്കിയ ഭാര്യയും സ്വന്തമാണ്, തന്റെ കീഴിലെ അനുജന്മാരെല്ലാം തന്റെ സ്വന്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. അപ്പോൾ എല്ലാം തനിക്ക് സ്വന്തമാണ് എന്ന ബോധ്യത്തിലാണ് ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നേരെ തിരിച്ച് അനുജന്മാരുടെയും പാഞ്ചാലിയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഇവിടെ പറയുന്ന ധർമ്മപുത്രരെ അല്ല എന്ന്. ധർമ്മപുത്രരെ വിശ്വസിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടും അനുജന്മാരായിട്ടും അവർ ജീവിക്കുന്നത്. വിശ്വാസത്തെ അദ്ദേഹം മുഖവിലക്കെടുക്കാതെ വഞ്ചിക്കുകയാണ് ഉണ്ടാകുന്നത്. അതവിടെ നിൽക്കട്ടെ, പട്ടിയുടെ പിന്നിലെ പോവാം. ഇങ്ങനെ ധർമ്മപുത്രർ വാശി പിടിക്കുമ്പോൾ ആണ് ഒരു അത്ഭുതം സംഭവിച്ചത്. പട്ടിയുടെ സ്ഥാനത്ത് യഥാർത്ഥ ധർമ്മദേവൻ, യമധർമ്മൻ. അപ്പൊ ധർമ്മദേവൻ യുധിഷ്ഠിരനെ പരീക്ഷിക്കാനായിരുന്നു കൂടെ കൂടിയത്. ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടാണ് ഇവിടെയും പട്ടി വരുന്നത്. അങ്ങനെ ധർമ്മദേവൻ പറഞ്ഞു, ഈ ധർമ്മബോധം വളരെ ഉത്കൃഷ്ടമാണ്, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗത്തിലേക്ക് പോവാം. സ്വർഗക്കവാടം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ സ്വർഗത്തിൽ പോയ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ അവിടെ
1: അല്ല, പക്ഷേ യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്
2: നമുക്ക് വലിയ സ്കോപ്പ് ഇല്ല. പക്ഷെ നമ്മൾ ഇറങ്ങി വന്നാലേ ഒരു പ്രധാനപ്പെട്ട കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്കൊന്നും മെല്ലെ കയറിയല്ല സ്വർഗത്തിലേക്ക്, ഈസിയായിട്ട് കയറുന്നില്ലേ, ഓസിയിൽ കയറാൻ പറ്റുന്നില്ലേ. ധർമ്മപുത്രന്റെ കൂടെ ഒന്ന് കയറി നോക്കല്ലേ. ധർമ്മപുത്ര സ്വർഗത്തെ ആ അത്ഭുത കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അവിടെ സ്വർണസിംഹാസനം ധാരാളമുണ്ട്. ആ സ്വർണസിംഹാസനത്തിന് നേരെ നോക്കുമ്പം ധർമ്മപുത്രന്റെ മുഖം അങ്ങോട്ടും വാടി മാറി. ആ മുഖം പിന്നെ ദേഷ്യം കൊണ്ട് ചുവന്ന തുടുത്തു. ആരാണ് അവിടെ ഇരിക്കുന്നത്? ദുര്യോധനൻ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായ ദുര്യോധനൻ അതാ സ്വർഗത്തില് ഇരിക്കുകയാണ്. തന്നെ അനുജന്മാരൊന്നുമില്ല, അനുജന്മാർക്ക് നേരത്തെ വീണ് മരിച്ചു, അവർക്ക് എടുത്തേക്ക് എത്തണ്ടേ, സ്വർഗത്തിലേക്ക് എത്തണ്ടല്ലേ, അവരെ ആരും കാണുന്നില്ല. യുധിഷ്ഠിരൻ ആകെ ദേഷ്യം പിടിച്ചു, ധർമ്മദേവനോട് പറഞ്ഞു, ഞാനിവിടെ ഒരു നിമിഷം നിൽക്കില്ല. എല്ലാ തിന്മകളുടെ മൂർത്തിയായ ദുര്യോധനന് സ്വർഗത്തിലെ സ്വർണസിംഹാസനം, എന്റെ അനുജന്മാര് അവന്റെ ക്രൂരത കൊണ്ട് കഷ്ടപ്പെട്ട അനുജന്മാരിവിടെ ആരുമില്ല, എനിക്ക് വേണ്ട, ഞാൻ പോന്നാന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മൻ ഇന്ദ്രനൊക്കെ ഒരു ദേവദൂതനെ അയച്ചു അനുജന്മാരെ കാണാൻ വേണ്ടിട്ട്. അനുജന്മാരെ തൊട്ടടുത്ത് നരകത്തിലാണ്, അവിടത്തേക്ക് ദേവദൂതനെ കൊണ്ടുപോകുന്നത്. ആ ഭാഗത്തേക്ക് പോവാൻ പറ്റുന്നില്ല, അങ്ങേറ്റത്തെ ദുർഗന്ധപൂരിതമായൊരു പ്രദേശമാണ്, എല്ലാ തരത്തിലും ക്ഷുദ്രജീവികളൊക്കെ അവിടെ ഉണ്ടത്രേ. അങ്ങനെ അങ്ങേയറ്റം ആരും പോവാൻ ധൈര്യം കാണിക്കാത്ത, ഭയപ്പെടുത്തുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ അനിയന്മാരെല്ലാവരും കാണുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് എല്ലാവരും കാണുമ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഇങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പോഴാണ് അതിനകത്തുള്ള ഒരുപാട് ആളുകൾ നരകത്തിലെല്ലാവരും പറയുന്നത് അങ്ങ് പോകരുത്, അങ്ങിവിടെ വന്നതോടുകൂടി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ വേദന അല്പം കുറഞ്ഞു, ഞങ്ങൾക്ക് അല്പം ആശ്വാസമാകുന്ന ചില ഇളം തന്നെ ഇവിടെ വീശുകയാണ്, ഈ ദുർഗന്ധത്തിന് വലിയ കുറവുണ്ടാകുന്നത്, ദേവി ഇരങ്ങ് പോവാൻ പാടില്ല. ധർമ്മപുത്രാകെ അത്ഭുതമായി, ദേവദൂതനെ നോക്കി, അത് സാക്ഷാൽ ധർമ്മദേവനായി മാറി. ഉടനെ തന്നെ ആ അനുജന്മാരെല്ലാവരും ഏട്ടനോട് കൂടി തിരിച്ച് സ്വർഗത്തിലേക്ക് വന്നു. പുരാണത്തിൽ ഭാരതത്തിൽ പറയുന്നത് വ്യാസൻ എന്തിനാണ് ഇത് ഈയൊരു ചെറിയൊരു നാടകം ഒരു ചെറിയൊരു ഭാഗം കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാല് രണ്ടും അറിയണല്ലോ അല്ലേ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പ്രത്യേകതകൾ അറിയണം. കാരണം നമ്മൾ സുഖത്തിന്റെ സുഖം അനുഭവിക്കണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ എന്തനുഭവിക്കണം?
1: ദുഃഖം
2: അനുഭവിക്കണം. നമ്മൾ നല്ല ആഹാരം കഴിച്ചാലുണ്ടാകുന്നൊരു സദ്യ കഴിച്ചാലുണ്ടാകുന്നൊരു ആസ്വാദനം ഉണ്ടല്ലോ, അത് ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക?
1: വിശപ്പറിയുന്നവർക്ക്
2: മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പൊ വെളിച്ചത്തിന് വെണ്മയുണ്ടാവുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്, സുഖത്തിനൊരു സുഖം ഉണ്ടാവുന്നത് ദുഃഖമുള്ളത് കൊണ്ടാണ്, എല്ലാം ദ്വന്ദ്വമാണ്. അപ്പം ഇതുപോലെ ഒരുപാട് കഥകള് ബോധപൂർവമാണ് വ്യാസ ഭഗവാൻ ഭാരതത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിനെല്ലാം ഫിലോസഫിക്കലായ തത്വചിന്താ പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്നതോറും നമ്മൾ അറിവിന്റെയും അല്ലെങ്കിൽ വ്യക്തതയുടെയും ഒരു വലിയ സാഗരത്തിലേക്ക് എത്തിച്ചേരും. നമുക്ക് സ്വർഗത്തിന് പുറത്തേക്ക് ഇറങ്ങിയാലോ. എന്നിട്ട് ഒരു കാര്യം കൂടി പറയും,
1: ഇന്നത്തെ ചാരുവസേര
0: ഇവിടെ നിർത്താം.
1: നന്ദി,
0: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

അത് പൂവിളികളുടെ ഓണത്തുമ്പികളുടെ പൊൻകതിരുകളുടെ മാസമാണ്. പ്രണയവും വിരഹവും ഭക്തിയുമെല്ലാം ആവണി മാസത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യമായി നമുക്ക് കേൾക്കാം ശ്രേയാ ഘോഷാലും സംഘവും പാടിയത്, ചിത്രം സ്നേഹവീട്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2011. സത്യനന്ദിക്കാടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ, ബിജു മേനോൻ, ഷീല, പത്മപ്രിയ, ജാനകി രാമൻ, ഇന്നസെന്റ്, മാമുക്കോയ, KPSC ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ആവണിത്തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

മധുര ഗീതങ്ങളിൽ ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഗാനം, ചിത്രം ഗൃഹപ്രവേശം. സിദ്ദീഖ്, ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, ദേവൻ, തിലകൻ, മാമുക്കോയ, സായ്കുമാർ, രേഖ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആവണിപ്പാടമാകവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

നമുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് സഞ്ചരിക്കാം. ഒരു കാലത്ത് റേഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാതോർത്തിരുന്ന ഇന്നും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരൊറ്റ വരിയുണ്ട്, ആവണി പൊന്നൂഞ്ഞാലിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതെ, ഓണപ്പുടവ എന്ന ചിത്രത്തിലേത്. 1978 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കാർമൽ ജോണിയാണ്. അടൂർ ഭാസി, ശാരദ, ബഹദൂർ, കൊച്ചിൻ ഹനീഫ, ടി പി മാധവൻ, ചന്ദ്രാജി, ശ്രീലത നമ്പൂതിരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

1998 പുറത്തിറങ്ങിയ ചിത്രമാണ് നന്ദ്യാർവട്ടം. അതിൽ ആവണി പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് സുദീപ് കുമാർ, കെ എസ് ചിത്ര. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് ഗിഫ്റ്റിയാണ് ഈണ് നൽകിയത്. അപ്പം നമുക്ക് ആ ഗാനം കേൾക്കാം.

ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശശികുമാർ സംവിധാനം ചെയ്ത് ഇ കെ ത്യാഗരാജൻ നിർമ്മിച്ച പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലേത്. പ്രേംനസീർ, വിൻസെന്റ്, ജയഭാരതി, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, കടുവാക്കുളം ആന്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. യേശുദാസ് പാടി മനോഹരമാക്കിയ ആവണി പൊൻപുലരി എന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

ഇടനാഴിയിലെ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, ചിത്ര എം ജി സോമൻ, വിനീത് ജയഭാരതി, കാർത്തിക, അടൂർ ഭാസി, തിലകൻ, അശോകൻ, ശങ്കരാടി എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോൺസൺ സെബാസ്റ്റ്യൻ, സാജൻ മാത്യു എന്നിവരാണ്. ആവണി പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

0: മധുര ഗീതങ്ങൾ
1: ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലേത്. ആഭേരി രാഗത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് ഈണം നൽകിയത്. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലിയൂർ ശശി, പി എം ബഷീർ ആണ്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ജയറാം, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ്, കലാഭവൻ മണി, മാമുക്കോയ, രാജൻ പി ദേവ്, നരേന്ദ്ര പ്രസാദ്, ശ്രുതി, കെ ജി ദേവകി അമ്മ, ബോബി കൊട്ടാരക്കര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലെ ആവണി പൊന്നുഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം മോഹൻ സംവിധാനം ചെയ്ത് ഡേവിഡ് കാച്ചിപ്പള്ളി, ഇന്നസെന്റ് എന്നിവർ നിർമ്മിച്ച ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസനാണ് ഈണം നൽകിയത്. ഇതിൽ നെടുമുടി വേണു, അടൂർ ഭാസി, കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, ശങ്കരാടി, ടി എം എബ്രഹാം, സുധ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആവണി രാത്തിങ്കൾ ഉദിച്ചില്ല എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഇനി നമുക്ക് ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ. ചിത്രം CAD ഉണ്ണികൃഷ്ണൻ BA BEd. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് TK ദേവകുമാറാണ്. ജയറാം, സുകുമാരൻ, KPSC ലളിത, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ്, മണിയൻപിള്ള രാജു, ഒടുവിലുണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. IS കുണ്ടൂറിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് P ജയചന്ദ്രൻ, KS ചിത്ര.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം തീ എന്ന ചിത്രത്തിലേത്. അനിൽ വി നാഗേന്ദ്രന്റെ വരികൾക്ക് സി ജെ കുട്ടപ്പനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ആവണി പൊൻതേര് വന്നു എന്ന് തുടങ്ങുന്ന വരികൾ ഉണ്ണിമേനോൻ, നിമിഷ സലീം എന്നിവരാണ് പാടിയിരിക്കുന്നത്. അനിൽ വി നാഗേന്ദ്രന്റെ വരികൾക്ക് രജു ജോസഫാണ് ഈണം നൽകിയത്. അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത് അനിൽ വി നാഗേന്ദ്രൻ, വിജയകേശവൻ, ടി മലയമ്മൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ, പ്രേംകുമാർ, വിനു മോഹൻ, ഇന്ദ്രൻസ്, റിതേഷ്, രമേഷ് പിഷാരടി, അരിസ്റ്റോ സുരേഷ്, ഉല്ലാസ് പന്തളം, വി കെ ബൈജു, സോണിയ മൽഹാർ, രശ്മി അനിൽ, ഉണ്ണിമേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം. ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 2012 പുറത്തിറങ്ങിയ മായാമോഹിനി എന്ന ചിത്രത്തിലേത്. ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി സുകുമാരൻ, മധു വാര്യരാണ്. നെടുമുടി വേണു, ദിലീപ്, ബിജു മേനോൻ, വിജയരാഘവൻ, ലക്ഷ്മി റായ്, മൈഥിലി, കൊച്ചുപ്രേമൻ, ബാബുരാജ് ജേക്കബ്, കലാഭവൻ ഷാജോൺ, കസാൻ ഖാൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് ഈണം നൽകിയത്. ബിജു നാരായണൻ, ഫ്രാങ്കോ, സൈമൺ നീലങ്കാവിൽ, റിമി ടോമി എന്നിവരാണ് പാടിയിരിക്കുന്നത്. ആവണിപ്പാടം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

2013 പുറത്തിറങ്ങിയ അഭിയും ഞാനും എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് രാകേഷ് ബ്രഹ്മാനന്ദൻ, രേഷ്മ മേനോൻ എന്നിവർ. രചന പി ജയകുമാർ, സംഗീതം പ്രമോദ് നായർ. എസ് പി മഹേഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാംദാസ് മേനോനാണ്. ലാൽ, സലിം കുമാർ, ക്യാപ്റ്റൻ രാജു, രോഹിത്, അർച്ചന കവി, മേനക, രജത് മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2013. അപ്പോൾ നമുക്ക് ആവണി മാസം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ഒരു മണിക്കൂർ നീണ്ടു നിന്ന നമ്മുടെ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ നല്ല പാട്ടുകളുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 17. ഹിജറ വർഷം 1447, ദുൽഹജ് 14. ശകവർഷം 1948, ജ്യേഷ്ഠം 10. 2026 മെയ് 31, ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.